ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 24 ഭൂമികയിലാണ്. 1783 ജൂലൈ 24 ദക്ഷിണ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നു പ്രശസ്തനായ സൈമൺ ബൊളിവർ എന്ന ദേശീയ വിമോചന നായകൻ വെനിസ്വേലയിലെ കാരക്കാസിൽ ഭൂജാതനായിരിക്കുന്നു. 1802 ജൂലൈ 24 19 നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സാഹിത്യ നായകരിൽ പ്രമുഖനായ അലക്സാണ്ടർ ഡൂമ ഫ്രാൻസിലെ ഐസ്നേസിൽ ജന്മം കൊണ്ടിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: മനുഷ്യസ്നേഹത്തിന്റെ വക്താവായിരുന്നു ഗാന്ധിജി. മനുഷ്യസ്നേഹത്തിന്റെ പ്രചാരകനായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്. രണ്ടുപേരും വെടിയേറ്റു മരിച്ചു. സ്നേഹപൂർവം അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജിയും വർഗവിവേചനത്തിൽ നിന്ന് വെള്ളക്കാരെ മുക്തമാക്കാൻ മാർട്ടിൻ ലൂഥർ കിങ്ങും ശ്രമിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി അവർ ഉറച്ചുനിന്നു. അതുകൊണ്ടുതന്നെ ഏറെ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായും വന്നു. എന്നിട്ടും അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റി. അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു. അലബാമയിലെ മോണ്ട്ഗോമറിയിൽ ബസ്സുകളിൽ നടമാടിയ വർഗവിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂഥർ കിങ് നടത്തിയ അക്രമരഹിതമായ സമരം ചരിത്രത്തിൽ അടയാളം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വധഭീഷണി വരെയുണ്ടായിട്ടുണ്ട്. താങ്കൾ മോണ്ട്ഗോമറിയിൽ വന്നതിനെക്കുറിച്ച് അധികം വൈകാതെ ദുഃഖിക്കേണ്ടതായി വരും എന്നതായിരുന്നു ഫോൺ കോൾ. മാർട്ടിൻ ലൂഥർ പറയുന്നു, ഭയചകിതനായി പോയി ഞാൻ. എന്തു ചെയ്യും? ഒന്നുകിൽ സമരരംഗത്തുനിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ജീവൻ കളഞ്ഞും സമരം ചെയ്യണം. ഒരു തീരുമാനമെടുക്കാനാകാതെ അദ്ദേഹം കുഴങ്ങി. ആശയക്കുഴപ്പം നിറഞ്ഞ ചിന്തകൾക്കൊടുവിൽ അദ്ദേഹം വ്യക്തമായൊരു തീരുമാനത്തിലെത്തി. സത്യത്തിനും നീതിക്കും വേണ്ടി മനസ്സും ശിരസും ഉയർത്തി നിൽക്കുക. പിന്മാറിയതുകൊണ്ട് ശത്രുക്കൾ പിന്മാറി എന്നു വരില്ല. അതുകൊണ്ട് മുന്നോട്ടു തന്നെ. ഭയം നിരന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഭയക്കുന്നതിലൂടെ ശക്തി ചോർന്നുപോകും എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. മാർട്ടിൻ ലൂഥർ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, കാർമേഘാവൃതമായ രാത്രികൾ ഉണ്ടാകുമെങ്കിൽ ഒരു നക്ഷത്രമോ അതുമല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങോ തന്നെയോ അതോടൊപ്പം ഉണ്ടാകുമെന്ന് മറന്നുപോകരുത്. അധൈര്യപ്പെട്ടിരുന്നാൽ രക്ഷപ്പെടാനുള്ള ആശയങ്ങൾ കിട്ടില്ല. അതേസമയം ഭയത്തെ അതിജീവിച്ച് മുന്നേറുമെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ വിടുതൽ നേടുക തന്നെ ചെയ്യും. ഓരോ ദിവസവും ഭയത്തെ അതിജീവിക്കാത്തവൻ ജീവിതത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് എമേഴ്സൺ എഴുതിയിരിക്കുന്നത്. അവനവന്റെ കരുത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളും നിന്റെ മുക്തിക്ക് വരികില്ല. കാത്തിരിക്കേണ്ട.
2: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: കുടുംബം മനഃശാന്തിക്ക് അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ്. നല്ല കുടുംബ ബന്ധങ്ങൾ വ്യക്തിയുടെ മാനസികാരോഗ്യം നിലനിർത്തുവാൻ ആവശ്യമാണ്. മനുഷ്യന്റെ അസ്തിത്വം തന്നെ കുടുംബത്തോട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. ഓരോ മനുഷ്യന്റെ ശരീരത്തിലും മാഞ്ഞുപോകാത്ത ഒരടയാളമുണ്ട്, പൊക്കിൽ. ഇത് കുടുംബ ബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. എനിക്കാരുമില്ല എന്നാർക്കും പറയുവാൻ അവകാശമില്ല. ജനിച്ചു വീഴുമ്പോൾ മുതൽ കുടുംബത്തിന്റെ ഊഷ്മളത അനുഭവിക്കുന്നവർ ഉത്തമ പൌരന്മാരായി തീരുകയും മനഃശാന്തിയോടെ ജീവിതം നയിക്കുകയും ചെയ്യും. അതനുഭവിക്കുവാൻ ഭാഗ്യം ലഭിക്കാത്തവർ സാമൂഹ്യ വിരുദ്ധരും ക്രൂരന്മാരും ഒരുപക്ഷെ മാനസിക വൈകൃതമുള്ളവരുമായി മാറിപ്പോകും. ജനിച്ചു വീഴുമ്പോൾ ലഭിക്കുന്ന തലോടൽ മുതൽ വീഴ്ചകളിൽ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതും വിശക്കുമ്പോൾ ഭക്ഷണം നൽകുന്നതും അപകടങ്ങളിൽ സംരക്ഷണ വലയം തീർക്കുന്നതും ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന അവശ്യഘടകങ്ങളാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കുട്ടികളുടെ വ്യക്തിത്വത്തെയാണ് സാരമായി ബാധിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലൂടെ ചില വ്യക്തികൾ കൂടുതൽ സ്വയം പര്യാപ്തരായി തീർന്നേക്കാം. എന്നാൽ അവരുടെ ജീവിതത്തിലേറ്റ മുറിവുകൾ അവരുടെ ജീവിതത്തെയും സമീപനങ്ങളെയും ബന്ധങ്ങളെയും എക്കാലവും നിഷേധാത്മകമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അന്യോന്യം മനസ്സിലാക്കുന്ന ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുകയാണ് എല്ലാവരുടെയും മാനസികാരോഗ്യത്തിനും മനഃശാന്തിക്കും ആവശ്യം. അങ്ങനെയുള്ള ഊഷ്മള ബന്ധങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ പോലും മനഃശാന്തിയുടെ അനുരണനങ്ങൾ ഉളവാക്കുമെന്നത് ശ്രദ്ധേയമാണ്. കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വ്യക്തി സാമൂഹ്യ ഇടപെടലുകളിലൂടെ തനിക്കൊരു സാമൂഹ്യ ഇടം കണ്ടെത്തുവാനുള്ള പരിശ്രമം ആരംഭിക്കുന്നു. ഇതിന് സഹായിക്കുന്നത് പ്രധാനമായും സുഹൃത്തുക്കളാണ്. നിന്റെ സുഹൃത്തുക്കൾ ആരെന്ന് പറയുക, നീ ആരെന്ന് ഞാൻ പറയാം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം അവിടെയാണ്. നല്ല സുഹൃത്തുക്കൾ നല്ല വ്യക്തിബന്ധങ്ങളും നല്ല ശീലങ്ങളും പഠിപ്പിക്കുക മാത്രമല്ല, വ്യക്തിക്ക് അധികമായ മനഃശാന്തി നൽകി വരികയും ചെയ്യുന്നു. ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളില്ലാത്തിടത്ത് നിന്ന് വരുന്ന വ്യക്തിയുമായുള്ള കൂട്ടുകൂടൽ മനഃശാന്തി നഷ്ടപ്പെടാൻ കാരണമാകും. പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ആരും സുഹൃത്തുക്കളായി ഇല്ലാത്ത ഒരാളെ സുഹൃത്താക്കി നന്നാക്കി കളയാം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതിന് 1% മാത്രമേ വിജയസാധ്യതയുള്ളൂ. ബാക്കി 99% തെറ്റിപ്പോകാനാണ് സാധ്യത. ഏകാന്തത ഇഷ്ടപ്പെടുന്ന, നിഷേധാത്മക ചിന്തകളുള്ള, സാമൂഹ്യ ഇടപെടലുകൾ അറിയാത്ത ഒരു വ്യക്തിയായിരിക്കാം അയാൾ. അയാളോട് കൂട്ടുകൂടുമ്പോൾ അയാളുടെ മാനസിക നിലയിലേക്കും സ്വഭാവ പ്രത്യേകതകളിലേക്കും ശീലങ്ങളിലേക്കും മാറിപ്പോകുവാനുള്ള സാധ്യതയാണ് അധികവും. സുഹൃത്ത് ബന്ധങ്ങളിൽ അതിരുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ പരസ്പര ചൂഷണത്തിനും അതിലൂടെ ചതിക്കുഴികളിൽ അകപ്പെടുന്നതിനും ഇടയാകും. ആൺപെൺ സുഹൃത്ത് ബന്ധങ്ങളിൽ ഇത് വളരെ കൂടുതലാണ്. ഇവയെല്ലാം അപകടകരമായ രീതിയിൽ മനഃശാന്തി നശിപ്പിക്കുമെന്ന് മാത്രമല്ല, ജീവിതം തന്നെ അപകടപ്പെടുത്തിക്കളയും എന്നത് വിസ്മരിക്കരുത്. ഭക്ഷണവും മനഃശാന്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇഷ്ടഭക്ഷണം മനഃശാന്തിയും സന്തോഷവും പ്രദാനം ചെയ്യും. അമിത ഭക്ഷണം മനഃശാന്തി കെടുത്തിക്കളയും എന്നത് മറക്കരുത്. അത് ശരീരത്തെ തളർത്തുകയും തുടർന്ന് മനസ്സിനെ ക്ലേശിപ്പിക്കുകയും ചെയ്യും. കുഞ്ഞിന് പാൽ കൊടുക്കുന്ന അമ്മ കേവലം ശരീരത്തിനാവശ്യമായ ഭക്ഷണം മാത്രമല്ല നൽകുന്നത്, മാനസികാരോഗ്യത്തിനാവശ്യമായ സ്നേഹവും കരുതലും കൂടെയാണ്. വിരുന്നു സൽക്കാരങ്ങളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ സമത്വവും സാഹോദര്യവുമാണ് ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. ശരീരത്തിന് ലഭിക്കുന്ന പ്രോട്ടീൻ, വിറ്റാമിനുകൾ മുതലായവയ്ക്ക് മാനസികാരോഗ്യവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. മനഃശാന്തി നിലനിർത്താൻ ഭക്ഷണം ക്രമീകൃതമായും സമീകൃതമായും കഴിക്കേണ്ടതുണ്ട്. തലച്ചോറിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും പ്രവർത്തനക്ഷമതയ്ക്കും അതത്യാവശ്യമാണ്. പ്രോട്ടീൻ ഏത് പ്രായത്തിലും ആവശ്യമാണ്. 5 വയസ്സുവരെയുള്ള പ്രായത്തിൽ പ്രോട്ടീൻ ആവശ്യമായ അളവിൽ ഭക്ഷണത്തിലൂടെ ലഭിച്ചില്ല എങ്കിൽ കുഞ്ഞിന്റെ തലച്ചോറിന്റെ വികാസത്തെ അത് സാരമായി ബാധിക്കും. അതുകൊണ്ടാണ് നഴ്സറി തലത്തിലുള്ള സർക്കാരിന്റെ പോഷകാഹാര പദ്ധതികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ മനഃശാന്തി നിലനിർത്താൻ വിറ്റാമിൻ B അത്യാവശ്യമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ജീവകങ്ങൾ വിഷാദം, ദേഷ്യം, പ്രതികാര ചിന്ത ഇവയിൽ നിന്ന് മനസ്സിനെ അകറ്റി നിർത്തുന്നു. ഇത് സമ്മർദ്ദങ്ങളെയും നിഷേധാത്മക ചിന്തകളെയും ഒഴിവാക്കാൻ മനസ്സിനെ ശാക്തീകരിക്കുന്നു. ടി വി കണ്ടുകൊണ്ടോ മൊബൈൽ കളിച്ചുകൊണ്ടോ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഭക്ഷണം കഴിച്ചു എന്നത് മറന്നുപോകുന്നതുകൊണ്ട് വീണ്ടും കഴിക്കണമെന്ന പ്രേരണയുണ്ടാകും. ഇത് അമിത ഭക്ഷണശീലങ്ങളിൽ കൊണ്ടെത്തിക്കും. എന്താണ് കഴിച്ചത് എന്നോർക്കാത്തതുകൊണ്ട് അതേ ആഹാരം വീണ്ടും വീണ്ടും കഴിക്കുവാൻ ഇടയുണ്ട്. എത്ര അളവിൽ കഴിച്ചു എന്നും വിശപ്പ് മാറിയോ എന്നും ചിന്തിക്കാത്തതുകൊണ്ട് അമിത ഭക്ഷണശീലത്തിന് അടിമയായിത്തീരാം. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പുലർത്തുന്നതും ഭക്ഷണ സമയത്ത് ശ്രദ്ധയോടുകൂടെ പ്രസാദാത്മകമായി ഭക്ഷിക്കുന്നതും മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രഭാത ഭക്ഷണത്തിന് ഇന്ന് ഇഡലിയാണ് എന്ന് പറയുമ്പോൾ, അയ്യേ, ഇന്ന് ഇഡലിയാണോ? ദോശ മതിയായിരുന്നു

0: എന്ന് പറയും. നാളെ ദോശ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി മതിയായിരുന്നു എന്ന് പറയും. ഇത് ഭക്ഷണത്തിന്റെ ആസ്വാദ്യത തന്നെ സ്വയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് സ്വന്തം മനഃശാന്തി മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെയും വിളമ്പുന്നവരുടെയും മനഃശാന്തി കൂടി നഷ്ടപ്പെടുത്തും. ഇത് സ്വന്തം മനഃശാന്തി മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെയും വിളമ്പുന്നവരുടെയും മനഃശാന്തി കൂടി നഷ്ടപ്പെടുത്തും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്ര മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസ് അവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവ് ചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽ കുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്ര സിംഗിനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്ര മന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
0: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി TE സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണ നേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജമ്പ് താരം ആൻസി ജിസോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക അധ്യാപകർക്ക് നൽകുന്ന ജീവിരാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന

എസ് സി എസ് ടി കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1 മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2 മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഹരാരയിലാണ്. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൌഢജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3rd രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി PIB കാസർകോട്ട് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. PIB കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ കെ ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ ബളേരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MO വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ MLA പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജന റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1 മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേലുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കൊടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പി പത്മരാജൻ എഴുതിയ പ്രേതം എന്ന കഥ കേൾക്കാം. എട്ടാമത്തെ ആളും മറുപടി പറഞ്ഞു, ഞാൻ ആ വഴിക്കില്ല. അയാളും നടന്നുപോയി. കുട്ടി വീണ്ടും കവലയിൽ കാത്തുനിന്നു. ആരെങ്കിലും വരും. പാടത്തിൻ്റെ നടുവിലൂടെ നടന്ന് അക്കരെ എത്തേണ്ടവരായി ആരെങ്കിലും ഉണ്ടാവാതെ വരില്ല. വീട്ടിൽ ചെന്നാൽ അടി കിട്ടും. പക്ഷെ അന്നേരം അവന്റെ മനസ്സിൽ അതേ ചൊല്ലി പരിഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല. സന്ധ്യയ്ക്ക് മുമ്പ് കടയിലേക്ക് അയച്ചതാണ്. മുക്കിലെ സൈക്കിൾ വേല കണ്ടു നിന്നുപോയി. നല്ലവണ്ണം ഇരുട്ട് വീഴുകയും സൈക്കിൾ നെറ്റത്തിന്റെ കാണികൾ പിരിയാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് ബീഡി വാങ്ങാനാണ് താൻ വന്നതെന്ന കാര്യം ഓർത്തത് തന്നെ.

0: ഇവിടെ വരെ കുഴപ്പമില്ല. ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ താഴേക്ക് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തേനെ, പക്ഷെ ഇപ്പോഴതിന് ധൈര്യം വരുന്നില്ല. പാടം കഴിഞ്ഞു കയറുന്ന ഇടവഴിയുടെ തൊട്ടടുത്താണ് വസൂരി വന്ന് മരിച്ച ദേവിത്തള്ളയെ കുഴിച്ചു താഴ്ത്തത്. കഴിഞ്ഞ ആഴ്ച രാത്രിയിൽ അതുവഴി നടന്നുകൂടാ, ദുർമരണമാണ്, അതും അമ്മ വിളയാട്ടം. രാത്രിയിൽ ആ പറമ്പിലൂടെ ആലംബമില്ലാത്ത ഒരു പന്തം അലഞ്ഞു തിരിയുന്നുണ്ടാവും എന്ന കാര്യത്തിൽ കുട്ടിക്ക് സംശയമേതുമില്ല. അതുവഴി ഒറ്റയ്ക്ക് നടന്നു പോകുന്നതിനെക്കുറിച്ച് ഓർക്കാൻ കൂടി വയ്യ. വീട്ടിൽ ചെന്ന് പറ്റിയാൽ മാത്രം മതി, അടിയോ ഇടിയോ എന്ത് വേണമെങ്കിലും അച്ഛൻ്റെ ഇഷ്ടം പോലെ തന്നുകൊള്ളട്ടെ. ഒരാൾ നടന്നു വരുന്നു, അലസമായ വേഷം. പാടം വഴിക്കാണോ അടുത്തെത്തിയപ്പോൾ കുട്ടി ധൈര്യത്തോടെ ചോദിച്ചു. അല്ല. അയാൾ നടന്നു, നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി ചോദിച്ചു, എന്താ? ഛേ, കുട്ടി അറിയാതെ പറഞ്ഞു. ഒന്നുമില്ല, അവന് നിരാശ പറ്റി. കുട്ടിക്ക് അതുവഴിക്കാണോ പോവേണ്ടത്? അയാൾ അടുത്തു വന്ന് ചോദിച്ചു. കുട്ടി തലയാട്ടി. പിന്നെന്താ പോകാത്തത്? സ്നേഹത്തോടെയുള്ള അന്വേഷണം. ഒറ്റയ്ക്ക് പോവാൻ പേടി. അയാൾ ഒരു നിമിഷം നിന്ന് എന്തോ ആലോചിച്ചു, പിന്നെ പറഞ്ഞു, ഇപ്പോഴീ സമയത്ത് എവിടെ പോയിരുന്നു? കടയിൽ ബീഡി വാങ്ങിക്കാൻ. ആർക്ക്? അച്ഛന്. ഈ രാത്രിയിൽ നിന്നെ ഒറ്റയ്ക്കയച്ചു? വല്ലായ്മയോടെ ഒരു കള്ളം പറഞ്ഞു. അതെ. അയാൾ നടന്നു പോകുമോ എന്ന് ഭയം തോന്നി. ധൈര്യം അവലംബിച്ച് കുട്ടി കടന്നു കയറി ചോദിച്ചു, എന്നെ പാടത്തിൻ്റെ അക്കരയുള്ള ഇടവഴി വരെ കൊണ്ടാക്കിയാൽ മതി. ശരി. അയാൾ മുമ്പേ നടന്നു. വരൂ. ഒപ്പം നടക്കുമ്പോൾ അയാൾ ചോദിച്ചു, ഇടവഴിയുടെ അടുത്താണോ വീട്? അല്ല, അവിടുന്ന് ഒരുപാട് പോകണം. പിന്നെ അവിടം വരെ കൊണ്ടാക്കിയാൽ? അവിടുന്ന് അങ്ങോട്ട് ഞാൻ തനിച്ചു പൊക്കോളാം. അയാൾ ഒന്നും മിണ്ടിയില്ല. പാടത്തിൻ്റെ നടുവിലുള്ള വരമ്പിലൂടെ അയാൾ മുമ്പേയും അവൻ പിറകെയുമായി നടന്നു. ഇടവഴിയുടെ അടുത്താണ് ദേവിത്തള്ളയെ കുഴിച്ചിട്ടത്, കുട്ടി പറഞ്ഞു. ഏത് ദേവിത്തള്ള? വസൂരി ദീനം പിടിച്ച് ചത്തുപോയില്ലേ? ആ. അയാൾ അലസമായി മൂളി. മണ്ട പോയ തെങ്ങിൻ്റെ ചൂട്ടിലാണ് അവരെ കുഴിച്ചിട്ടത്, കുട്ടി വിശദീകരിച്ചു. അവിടം വരെ കൊണ്ടാക്കിയാൽ മതി, പിന്നെ എനിക്ക് പേടിയില്ല. ചത്തുപോയവരെ കുട്ടിക്ക് പേടിയാണോ? അതെ. അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പാഠം ഏതാണ്ട് അവസാനിക്കാറായി. വരമ്പിന് നടുവിൽ അയാൾ പെട്ടെന്ന് നിന്നു. ഇവിടെ അല്ല, കുറെ കൂടി അങ്ങോട്ട് പോകണം, കുട്ടി പറഞ്ഞു. അയാൾ അത് കേൾക്കാത്ത ഭാവത്തിൽ പറഞ്ഞു, നിന്റെ കയ്യിലുള്ള പൈസ ഇങ്ങട്. അടിയേറ്റതുപോലെ പകച്ചു നിന്നുപോയി. അയാൾ കൈനീട്ടി കാണിച്ചു. കുട്ടി അറച്ചു നിന്നു. മര്യാദക്കെടുത്തതാ, ഇല്ലെങ്കിൽ നിന്റെ കഴുത്ത് നിരിച്ച് ഉള്ള പൈസയും കൊണ്ട് ഞാനങ്ങ് പോവും. അയാളുടെ സ്വരം മാറിയിരുന്നു. 1 രൂപയാണ് കൊടുത്തയച്ചത്, ബാക്കി 80 പൈസയുണ്ട്. ട്രൗസറിന്റെ പോക്കറ്റിൽ നിന്നും അതെടുത്തു കൊടുത്തു. കൈ വിറച്ചു. ബീഡി എവിടെ? കുട്ടി കൈ തുറന്നു കാണിച്ചു. മറ്റൊന്നും പറയാതെ അയാൾ അത് കടന്നെടുത്തു. ഓടിക്കോ, ഞാനിവിടെ നോക്കിക്കോളാം. അയാൾ വരമ്പിന്റെ ഒരറ്റത്ത് നീങ്ങി നിന്നു. കരച്ചിൽ വന്നു. ഭീതിയുടെയും പരിഭ്രമത്തിന്റെയും വൻകാട്ടിൽ അറിയാതെ വന്ന് ചാടിയതുപോലെ തോന്നി. കിട്ടിയ അവസരം കളയാതെ ഓടി. കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇടവഴിയിലൂടെ ഓടി. തിരിഞ്ഞു നോക്കാൻ ധൈര്യം വന്നില്ല. അയാൾ ഒരുപക്ഷെ പിറകിലുണ്ടാവുമോ? ദേവിത്തള്ളയുടെ പ്രേതത്തെക്കുറിച്ചും മണ്ടപോയ തെങ്ങിനെക്കുറിച്ചും ഓർമ്മ വന്നില്ല. അവിടെ കടന്നപ്പോഴാണ് അത് ഓർമ്മ വന്നത് തന്നെ. അല്പം കൂടി ഓടിയിട്ട് കിതപ്പോടെ നിന്നു. വല്ലാതെ അണയ്ക്കുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോൾ ഭയം തോന്നിയില്ല, പകരം ആ മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു. ദേവിത്തള്ള എന്തു പാവം! തിരിഞ്ഞു നോക്കി. ആരും പുറകെ വരുന്നില്ല. ഇരുട്ടിൽ ദൂരെ പാടത്തിന് നടുവിലൂടെ ആലംബമില്ലാത്ത ഒരു പന്തം പോലെ ബീഡിയുടെ ചുവന്ന കണ്ണ് അകന്നകന്നു പോകുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതെ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്തു നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ബഹളം ആരവവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആര് നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

കിടക്കുന്നു. കോതമ്പ കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. കോതമ്പക്കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്.

കോതമ്പു പാടത്തു നീർ പെയ്തു പോകും മുകിലാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് കോതമ്പു പാടത്ത്.

പറളിപോൽ ചുട്ടു പഴുത്തൊര കുഗ്രാമപൂവിൻ കുളിരാണ്, കത്തും വരളിപോൽ ചുട്ടു പഴുത്തൊര കുഗ്രാമപൂവിൻ കുളിരാണ്. ആരെയോ പ്രാഗി മടയ്ക്കുമൊരമ്മയ്ക്ക് കൂര

0: രാഗി അഴിയുന്നൊരച്ഛന്റെ ആശതൻ കൂടാണ്. ആരാന്റെ കല്ലിന്മേൽ രാഗി അഴിയുന്നൊരച്ഛന്റെ ആശതൻ കൂടാണ്. താഴെയുള്ളിത്തിരിപ്പൊന്ന് കിടാങ്ങൾക്ക് താങ്ങാണ് താരാട്ടുപാട്ടാണ്. താഴെയുള്ളിത്തിരിപ്പൊന്ന് കിടാങ്ങൾക്കു താങ്ങാണ് താരാട്ടുപാട്ടാണ്. പേരറിയാത്തൊരു പെൺകിടാവി എനിക്കേറെ പരിചയം നിന്നേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
2: ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक वीत कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
1: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയെ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28 വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനു ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കാളികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
3: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ് ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ് പ്രസിഡന്റ് ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് ഡാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു. ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണ പറക്കൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് ശേഷിയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ

0: തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
0: 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3rd രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ വീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത് രാജ് സെക്രട്ടറിയായും ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, യുകെ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100 WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 എത്തി. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുഷയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
2: ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. എന്താ ഈയിടെയായി ഭയങ്കര മറവിയാണല്ലോ? പല അമ്മമാരും ഈ ചോദ്യം കേട്ടിട്ടുണ്ടാകും. ചിലർ ചിരിച്ചുകൊണ്ട് മറുപടി പറയും, പ്രസവം കഴിഞ്ഞത് പിന്നെ പഴയ ഓർമ്മയൊന്നുമില്ല. ചിലർക്കതൊരു തമാശയാണ്, ചിലർക്ക് അതൊരു വിഷമവും. അടുപ്പിൽ പാൽ വെച്ച കാര്യം മറക്കുക, ആരോടെങ്കിലും സംസാരിക്കുന്നതിനിടയിൽ പറയാൻ വന്നത് എന്താണെന്ന് മറക്കുക, സാധനങ്ങൾ എവിടെ വച്ചു എന്ന് ഓർമ്മ കിട്ടാതിരിക്കുക, ഒരു മുറിയിലേക്ക് എന്തിനാണ് കയറിയത് എന്നുപോലും മറന്നുപോവുക, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പ്രസവശേഷം പല സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട്. സമൂഹം ഇതിനെ വളരെ ലളിതമായി ബേബി ബ്രെയിൻ എന്ന് പേരിട്ട് തമാശയാക്കി മാറ്റാറുണ്ട്. ചിലർ പ്രസവം കഴിഞ്ഞാൽ ഇങ്ങനെയാ, ഇനി പഴയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. എന്നാൽ ഈ ചെറിയ തമാശയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിസ്മയകരമായ ജൈവശാസ്ത്രപരമായ മാറ്റങ്ങളിൽ ഒന്നാണ്. വാസ്തവത്തിൽ ബേബി ബ്രെയിൻ എന്നതൊരു രോഗമല്ല, ഒരു വൈകല്യമല്ല, മറിച്ച് പ്രകൃതി ഒരു സ്ത്രീയെ അമ്മയാക്കുന്നതിനായി അവരുടെ തലച്ചോറിൽ നടത്തുന്ന അതിസങ്കീർണമായ ഒരു പുനഃക്രമീകരണമാണ്. ഒരുപാട് കാലം ശാസ്ത്രലോകം പോലും ഗർഭകാലത്ത് സ്ത്രീയുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പഠിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ന്യൂറോ സയൻസിൽ നടന്ന പഠനങ്ങൾ ഒരു വലിയ കണ്ടെത്തലിലേക്ക് വിരൽ ചൂണ്ടി. ഗർഭകാലത്ത് മാറുന്നത് ശരീരം മാത്രമല്ല, തലച്ചോറും കൂടിയാണ്. പ്രശസ്ത ശാസ്ത്രമാധ്യമമായ ദ കോൺവെർസേഷനിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും സ്പെയിനിലെയും നെതർലാൻഡ്സിലെയും ഗവേഷകരുടെ MRI പഠനങ്ങളും വളരെ കൗതുകകരമായൊരു കാര്യം കണ്ടെത്തി. ഒരു സ്ത്രീ ഗർഭിണിയായിരുന്നു എന്ന കാര്യം അവരുടെ തലച്ചോറിന്റെ MRI സ്കാൻ മാത്രം പരിശോധിച്ചാൽ പോലും ഗവേഷകർക്ക് വലിയ കൃത്യതയോടെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം, എന്നാൽ അതാണ് സത്യം. ഗർഭകാലത്ത് തലച്ചോറിലെ ചില ഭാഗങ്ങളിൽ ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്ന ഭാഗത്തിന്റെ അളവിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ ചിന്തകൾ, ഓർമ്മ, വികാരങ്ങൾ, മറ്റൊരാളുടെ മനസ്സും ആവശ്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ്, സാമൂഹിക ഇടപെടലുകൾ എന്നിവ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ മാറ്റങ്ങൾ പ്രധാനമായും കാണുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഗ്രേ മാറ്റർ കുറഞ്ഞു എന്ന വാർത്ത കേൾക്കുമ്പോൾ പലരും അതിനെ ഒരു രോഗമായോ ബുദ്ധിശക്തി കുറഞ്ഞതായോ തെറ്റിദ്ധരിക്കും. എന്നാൽ അതങ്ങനെയല്ല. ഒരു കൗമാരക്കാരൻ വളരുമ്പോൾ തലച്ചോറിൽ ന്യൂറൽ പ്രൂണിംഗ് എന്നൊരു പ്രക്രിയ നടക്കാറുണ്ട്. ആവശ്യമില്ലാത്ത നാഡീബന്ധങ്ങൾ ഒഴിവാക്കുകയും പ്രധാനപ്പെട്ടവ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്. അതുപോലെ തന്നെയാണ് ഗർഭകാലത്തും സംഭവിക്കുന്നത്. തലച്ചോർ സ്വയം കൂടുതൽ കാര്യക്ഷമമാകുകയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിന്റെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ പോലും തിരിച്ചറിയാൻ അമ്മയ്ക്ക് കഴിയണം. കുഞ്ഞ് വിശക്കുമ്പോൾ, വേദനിക്കുമ്പോൾ, പേടിക്കുമ്പോൾ, ഉറക്കം വരുമ്പോൾ, സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു ജീവിയുടെ ചെറിയ സൂചനകൾ പോലും മനസ്സിലാക്കാൻ അമ്മയുടെ തലച്ചോറിനെ പ്രകൃതി പുതിയ രീതിയിൽ പരിശീലിപ്പിക്കുകയാണ്. അതിനാലാണ് ഒരു കുഞ്ഞ് ചെറിയൊരു കരച്ചിൽ കരയുമ്പോൾ തന്നെ അമ്മയ്ക്കത് വിശപ്പാണോ, ഉറക്കമാണോ, വേദനയാണോ എന്ന് പലപ്പോഴും മനസ്സിലാകുന്നത്. അതൊരു മാജിക്കല്ല, തലച്ചോറിന്റെ പുനർക്രമീകരണമാണ്. ഇതിനൊപ്പം ശരീരത്തിലെ ഹോർമോണുകളിലും വലിയ മാറ്റങ്ങളുണ്ട്. ഗർഭകാലത്ത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, പ്രൊലാക്ടിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹോർമോണുകളുടെ അളവ് നാടകീയമായി മാറുന്നു. പ്രത്യേകിച്ച് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമാണ്. അതുകൊണ്ടാണ് പ്രസവശേഷം കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാൽ അമ്മയുടെ ശരീരത്തിലും മനസ്സിലും ഉടനടി പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഒരു ചോദ്യം ഉയരും, അപ്പോൾ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മറന്നുപോകുന്നത്? അതിനും വ്യക്തമായ ശാസ്ത്രീയ വിശദീകരണമുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചതിനു ശേഷം അമ്മയുടെ തലച്ചോറിന്റെ മുൻഗണനകൾ മാറുകയാണ് ചെയ്യുന്നത്. മുമ്പ് പ്രധാനമായിരുന്ന പല വിവരങ്ങളും ഇപ്പോൾ അത്ര പ്രധാനമല്ല. കുഞ്ഞിന്റെ സുരക്ഷ, ആരോഗ്യം, ഭക്ഷണം, ഉറക്കം, ചെറിയ ശബ്ദങ്ങൾ, മുഖഭാവങ്ങൾ, ഇവയ്ക്കാണ് തലച്ചോർ കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ചില കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതായി അനുഭവപ്പെടാം. ഇതോടൊപ്പം മറ്റൊരു യാഥാർത്ഥ്യവുമുണ്ട്. ഒരു നവജാത ശിശുവിന്റെ അമ്മയ്ക്ക് മാസങ്ങളോളം ശരിയായ ഉറക്കം ലഭിക്കാറില്ല. രാത്രി പലതവണ കുഞ്ഞുണരും.
മുലയൂട്ടണം, ഡൈപ്പർ മാറ്റണം, കുഞ്ഞിനെ ആശ്വസിപ്പിക്കണം. മാസങ്ങളോളം ഉറക്കക്കുറവോടെ ജീവിക്കുമ്പോൾ ഓർമ്മശക്തിയും ഏകാഗ്രതയും കുറയുമെന്ന് ന്യൂറോ സയൻസ് വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ ബേബി ബ്രെയിൻ എന്ന അനുഭവത്തിന് പിന്നിൽ തലച്ചോറിന്റെ മാറ്റങ്ങൾ മാത്രമല്ല, ഉറക്കക്കുറവ്, ക്ഷീണം, ഹോർമോൺ വ്യതിയാനങ്ങൾ, പുതിയ ഉത്തരവാദിത്തങ്ങൾ, മാനസിക സമ്മർദ്ദം എന്നിവയും ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം പറയേണ്ടതുണ്ട്. ഒരു കാലത്ത് ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത് ഈ മാറ്റങ്ങൾ പ്രസവശേഷം ഏതാനും ആഴ്ചകളോ മാസങ്ങളോ മാത്രം നിലനിൽക്കും എന്നായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന ഗവേഷണങ്ങൾ ആ ധാരണയെ പൂർണ്ണമായും തിരുത്തി. ഗർഭകാലത്ത് തലച്ചോറിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങൾ വളരെ ദീർഘകാലം നിലനിൽക്കുമെന്ന് ഇന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്നു. ചില പഠനങ്ങളിൽ പ്രസവത്തിന് ശേഷം 6 വർഷം കഴിഞ്ഞ അമ്മമാരുടെ തലച്ചോറിൽ ഈ മാറ്റങ്ങളുടെ വ്യക്തമായ അടയാളങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചില ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നത് ഈ പ്രഗ്നൻസി സിഗ്നേച്ചർ എന്നറിയപ്പെടുന്ന മാറ്റങ്ങളുടെ ചില ഭാഗങ്ങൾ 10 ആണ്ടുകൾ കഴിഞ്ഞാലും തലച്ചോറിൽ നിലനിൽക്കാം എന്നാണ്. അതായത് മാതൃത്വം ഒരു കുഞ്ഞിന്റെ ജനനത്തോടെ അവസാനിക്കുന്ന അനുഭവമല്ല, അതൊരു സ്ത്രീയുടെ തലച്ചോറിൽ ദീർഘകാലം പതിഞ്ഞു നിൽക്കുന്ന ജൈവശാസ്ത്രപരമായ അനുഭവം കൂടിയാണ്. ഇതൊന്നും അർത്ഥമാക്കുന്നത് അമ്മമാരുടെ ബുദ്ധിശക്തി കുറയുന്നു എന്നല്ല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതിന്റെ നേർ വിപരീതമാണ്. തലച്ചോർ അതിന്റെ മുൻഗണനകൾ മാറ്റുകയാണ് ചെയ്യുന്നത്. മുമ്പ് ഒരേ സമയം നിരവധി കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന തലച്ചോർ ഇപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ, മുഖഭാവം, വിശപ്പ്, അസ്വസ്ഥത, അപകട സാധ്യത എന്നിവ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ സ്വയം പുനഃക്രമീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫോൺ എവിടെ വച്ചുവെന്ന് മറന്നുപോകുന്ന ഒരമ്മ ഉറക്കത്തിനിടയിലും തന്റെ കുഞ്ഞ് ചെറിയൊരു ശബ്ദമുണ്ടാക്കിയാൽ പോലും പെട്ടെന്ന് ഉണരുന്നത്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് മറവിയായി തോന്നിയേക്കാം, പക്ഷെ ന്യൂറോ സയൻസിന്റെ ഭാഷയിൽ അത് മുൻഗണനാക്രമത്തിലെ മാറ്റമാണ്.

ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം പറയേണ്ടതുണ്ട്. എല്ലാ അമ്മമാർക്കും ഒരേ തരത്തിൽ ഈ അനുഭവം ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് മറവി കൂടുതലായി അനുഭവപ്പെടാം, ചിലർക്ക് വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ തോന്നുകയുള്ളൂ. കാരണം ഓരോ മനുഷ്യന്റെയും തലച്ചോറും ഹോർമോൺ വ്യതിയാനങ്ങളും ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. അതിനാൽ സ്വന്തം അനുഭവത്തെ മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് അനാവശ്യമായി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ മറവി അതിര് കടക്കുകയോ ദൈനംദിന ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുകയോ കടുത്ത വിഷാദം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ എന്നിവയോടൊപ്പം കാണപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ ഒരു ഡോക്ടറുടെയോ മനഃശാസ്ത്ര വിദഗ്ധന്റെയോ സഹായം തേടേണ്ടതുണ്ട്. കാരണം ചിലപ്പോൾ അത് പ്രസവാനന്തര വിഷാദത്തിന്റെ ലക്ഷണമായിരിക്കാം. അതുകൊണ്ട് തന്നെ ബേബി ബ്രെയിൻ എന്ന പദം കേൾക്കുമ്പോൾ അതിനെ ഒരു കുറവായോ ദൗർബല്യമായോ കാണരുത്. അത് പ്രകൃതിയുടെ അത്ഭുതകരമായൊരു ജൈവശാസ്ത്ര സംവിധാനമാണ്. ഒരു പുതിയ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരമ്മയുടെ തലച്ചോർ സ്വയം മാറുകയാണ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വിസ്മയകരമായ ന്യൂറോളജിക്കൽ മാറ്റങ്ങളിൽ ഒന്നാണത്. ഈ മാറ്റത്തിന് പിന്നിൽ ഹോർമോണുകൾക്കും വലിയ പങ്കുണ്ട്. ഗർഭകാലത്തും പ്രസവശേഷവും ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ, ഓക്സിറ്റോസിൻ, പ്രോലാക്ടിൻ തുടങ്ങിയ ഹോർമോണുകളുടെ അളവിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോഴും മുലയൂട്ടുമ്പോഴും ഈ ഹോർമോണിന്റെ അളവ് വർദ്ധിക്കുന്നു. അതോടൊപ്പം തലച്ചോറും കുഞ്ഞിന്റെ ഓരോ ആവശ്യത്തോടും കൂടുതൽ സെൻസിറ്റീവ് ആകുന്നു. അതുകൊണ്ടാണ് പല അമ്മമാരും പറയുന്നത്, കുഞ്ഞുറങ്ങുമ്പോഴും എനിക്ക് പൂർണ്ണമായി ഉറങ്ങാൻ കഴിയുന്നില്ല, അവൾ അല്ലെങ്കിൽ അവൻ ഒന്ന് അനങ്ങിയാലും ഞാൻ അറിയും. ഇത് യാദൃശ്ചികമല്ല, പരിണാമ പ്രക്രിയയിലൂടെ മനുഷ്യവർഗത്തിന് ലഭിച്ച അതിജീവന സംവിധാനത്തിന്റെ ഭാഗമാണിത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വനാന്തരങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്കിടയിൽ കുഞ്ഞിന്റെ ചെറിയൊരു ശബ്ദം പോലും തിരിച്ചറിയാൻ കഴിയാത്ത അമ്മയ്ക്ക് കുഞ്ഞിനെ സംരക്ഷിക്കാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതി അമ്മയുടെ തലച്ചോറിനെ കുഞ്ഞിനോട് കൂടുതൽ ജാഗ്രതയുള്ളതാക്കി മാറ്റി. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. പ്രസവശേഷം പല സ്ത്രീകളും കടുത്ത ഉറക്കക്കുറവ് അനുഭവിക്കുന്നു. രാത്രി പലതവണ കുഞ്ഞിനെ എഴുന്നേറ്റ് നോക്കണം, മുലയൂട്ടണം, ഡയപ്പർ മാറ്റണം. ചിലപ്പോൾ കുഞ്ഞ് അസുഖപ്പെട്ടാൽ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഇരിക്കണം. ഉറക്കക്കുറവ് തന്നെ ഓർമ്മശക്തിയെയും ശ്രദ്ധയെയും പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന കാരണമാണ്. അതിനാൽ പ്രസവശേഷം അനുഭവപ്പെടുന്ന മറവിയുടെ ഒരു ഭാഗം ഈ ഉറക്കക്കുറവിന്റെ ഫലവുമാണ്. മാനസിക സമ്മർദ്ദവും ഇതിൽ വലിയ പങ്കുവഹിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെ അമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ പല മടങ്ങ് വർദ്ധിക്കുന്നു. കുഞ്ഞിന്റെ ആരോഗ്യം, ഭക്ഷണം, വാക്സിനേഷൻ, കുടുംബകാര്യങ്ങൾ, ജോലി, സാമ്പത്തിക കാര്യങ്ങൾ എന്നിങ്ങനെ ഒരേ സമയം നൂറുകണക്കിന് കാര്യങ്ങൾ തലച്ചോറിൽ സജീവമാകുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ മെന്റൽ ലോഡ് എന്നാണ് വിളിക്കുന്നത്. പുറമേ കാണാൻ കഴിയാത്ത ഈ മാനസിക ഭാരം പലപ്പോഴും അമ്മമാരെ ക്ഷീണിപ്പിക്കുകയും ചെറിയ കാര്യങ്ങൾ മറക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ചില ഗവേഷകർ പറയുന്നത് മറ്റൊരു കൗതുകകരമായ കാര്യമാണ്. അമ്മയായതിനു ശേഷം സ്ത്രീകളുടെ തലച്ചോറിലെ ചില ഭാഗങ്ങൾ വലിപ്പത്തിൽ കുറയുന്നുവെന്ന് സ്കാനുകളിൽ കാണാം. എന്നാൽ അത് കോശങ്ങൾ നശിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ആവശ്യമില്ലാത്ത ന്യൂറൽ ബന്ധങ്ങൾ ഒഴിവാക്കി കൂടുതൽ കാര്യക്ഷമമായ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ്. കൗമാരപ്രായത്തിൽ തലച്ചോറിൽ നടക്കുന്ന ന്യൂറൽ പ്രൂണിംഗ് പോലെ മാതൃത്വകാലത്തും ഒരു പുനഃസംഘടന നടക്കുന്നു. അതായത് തലച്ചോർ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സ്വയം നവീകരിക്കുകയാണ്. അതിനാലാണ് ചില അമ്മമാർക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ വൈകാരികമായി മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഞ്ഞിന്റെ മുഖം കണ്ടാൽ വിശപ്പാണോ, ക്ഷീണമാണോ, വേദനയാണോ എന്നത് മറ്റാരേക്കാളും വേഗത്തിൽ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇതൊരു പരിശീലനം.

മറ്റു കുടുംബാംഗങ്ങളും ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ അമ്മയ്ക്കാവശ്യമായ വിശ്രമവും മാനസികാരോഗ്യവും ലഭിക്കുകയുള്ളൂ. ഇവിടെ പ്രസവാനന്തര വിഷാദം എന്ന വിഷയവും പ്രത്യേകം പറയേണ്ടതുണ്ട്. എല്ലാ അമ്മമാർക്കും ഇതുണ്ടാകില്ല. എന്നാൽ ചില സ്ത്രീകൾക്ക് പ്രസവശേഷം ഗുരുതരമായ വിഷാദം, ഉത്കണ്ഠ, നിരാശ, കുറ്റബോധം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത് വെറും മാനസിക ബലക്കുറവല്ല, ചികിത്സ ആവശ്യമുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ്. കുടുംബാംഗങ്ങൾ ഇത് തിരിച്ചറിയുകയും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ബേബി ബ്രെയിൻ എന്ന പദം കേൾക്കുമ്പോൾ അതിനെ ഒരു കുറവായോ ദൗർബല്യമായോ കാണരുത്. അത് പ്രകൃതിയുടെ അത്ഭുതകരമായൊരു ജൈവശാസ്ത്ര സംവിധാനമാണ്. ഒരു പുതിയ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരമ്മയുടെ തലച്ചോർ സ്വയം മാറുകയാണ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വിസ്മയകരമായ ന്യൂറോളജിക്കൽ മാറ്റങ്ങളിൽ ഒന്നാണത്. അമ്മയാകുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകുക മാത്രമല്ല, അതോടൊപ്പം ഒരു പുതിയ തലച്ചോറിനും പുതിയ ചിന്തകൾക്കും പുതിയ മുൻഗണനകൾക്കും പുതിയ ജീവിതത്തിനും ജന്മം നൽകുക കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ചതിനു ശേഷം പഴയതുപോലെ കാര്യങ്ങൾ ഓർമ്മയില്ലെന്ന് തോന്നുന്ന ഓരോ അമ്മയും ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങളുടെ തലച്ചോർ തകരുന്നില്ല, അത് നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി അത്ഭുതകരമായ രീതിയിൽ സ്വയം പുനർനിർമ്മിക്കുകയാണ്. ശാസ്ത്രം ഇന്നതിനെ വ്യക്തമായി അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മാറ്റത്തെ ഭയക്കേണ്ടതില്ല, മറിച്ച് അതിനെ അഭിമാനത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ എത്താം.

0: നിന്നെ വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ, കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നാം പലപ്പോഴും വിചാരിക്കുന്നത് ദുഃഖം എന്നത് പുറത്തുനിന്നുമുണ്ടാകുന്ന ഒന്നാണെന്നാണ്. ഒരു പരാജയം, വേർപാട് അല്ലെങ്കിൽ മറ്റൊരാളുടെ കുറ്റപ്പെടുത്തൽ, ഇതെല്ലാം നമ്മെ ദുഃഖിപ്പിക്കുന്നുവെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. പുറത്ത് സംഭവിക്കുന്നത് വെറും സംഭവങ്ങൾ മാത്രമാണ്. അതിനെ നമ്മുടെ മനസ്സ് എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ദുഃഖം ജനിക്കുന്നത്. ഒരേ സംഭവത്തോട് രണ്ടു മനുഷ്യർ ഏത് രീതിയിലാണ് പ്രതികരിക്കുക? അതുകൊണ്ട് ദുഃഖം എന്നത് പുറത്തുള്ള ഒന്നല്ല, നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെ ഒരു അവസ്ഥ മാത്രമാണ്. പുറത്തുള്ള മനുഷ്യരോ സാഹചര്യങ്ങളോ അല്ല നമ്മെ വിഷമിപ്പിക്കുന്നത്, മറിച്ച് അവരെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ചിന്തകളുമാണ്. ലോകം മുഴുവൻ എന്റെ വിരൽത്തുമ്പിൽ ഒതുങ്ങണമെന്ന ശാഠ്യം, മറ്റുള്ളവർ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറണമെന്ന വാശി, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപവും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള ആകുലതയും, ഇവയെല്ലാം നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ നെയ്തുകൂട്ടുന്ന വലകളാണ്. ആ വലകളിൽ നമ്മൾ തന്നെ ചെന്ന് വീഴുമ്പോൾ ദുഃഖകാരണം മറ്റാരുമല്ല, നമ്മൾ തന്നെയാണെന്ന് വരുന്നു. ലോക്ക് ചെയ്തത് നമ്മളാണെങ്കിൽ ആ പൂട്ടിന്റെ താക്കോലും നമ്മുടെ കൈകളിൽ തന്നെയാണുള്ളത്. പുറത്തുള്ള ഒന്നിനും നമ്മുടെ അനുവാദമില്ലാതെ നമ്മെ സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ കഴിയില്ല. സന്തോഷത്തിലേക്കുള്ള വഴി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. ചുറ്റുമുള്ള സാഹചര്യങ്ങളെ മാറ്റാൻ എനിക്ക് കഴിയില്ല, എന്നാൽ അതിനോടുള്ള എന്റെ പ്രതികരണത്തെ മാറ്റാൻ എനിക്ക് കഴിയും എന്ന തിരിച്ചറിവ്. മനുഷ്യരെയും ജീവിതത്തെയും അതിന്റെ കുറവുകളോടെ തന്നെ സ്വീകരിക്കാൻ പഠിക്കുക. ഇപ്പോൾ ജീവിക്കുക. കഴിഞ്ഞ കാലത്തിന്റെ ഭാരവും ഭാവി കാലത്തിന്റെ ആശങ്കയും ഇറക്കി വയ്ക്കുമ്പോൾ മനസ്സ് സ്വയമേവ ശാന്തമാകും. കസ്തൂരിമാൻ തന്റെ ഉള്ളിലെ സുഗന്ധത്തിന്റെ ഉറവിടമറിയാതെ കാട് മുഴുവൻ അത് തിരഞ്ഞു നടക്കുമത്രേ. അതുപോലെയാണ് മനുഷ്യനും. സന്തോഷത്തിന്റെ മഹാസമുദ്രം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് നാം വെറും തുള്ളിപ്പെയ്ത്തുകൾക്കായി പുറം ലോകത്തിന് മുന്നിൽ കൈനീട്ടുന്നത്. നമ്മുടെ ഉള്ളിലെ ആ അദൃശ്യമായ താക്കോൽ കണ്ടെത്തുമ്പോൾ ജീവിതം എത്ര മനോഹരമാണെന്ന് നാം തിരിച്ചറിയും.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞുചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പദലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

0: പച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിന് മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണ ഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇന്ന് പുട്ടാണോ?
2: അതെ.
1: എന്റെ മനസ്സമാനം മുഴുവൻ പോയടി.
2: എന്താ പുട്ട് വേണ്ടേ?
1: നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. ഒന്നുമില്ല, ഒരു കാര്യം പറയാന്ന് വെച്ചു.
2: എന്ത്?
1: സാധാരണ ഒരു സഹോദരൻ സഹോദരിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷെ നീ എന്റെ ഒരേ ഒരു അനിയത്തിയല്ലേ. നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഈ അപ്പപ്പം താടി പോലെയാ. എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചാൽ അവിടെ ഇരിക്കും, പിന്നെ ഊതിക്കളയണം. കോമഡി, പാട്ട്, ചിത്രം വര, ഇതെല്ലാം പെൺകുട്ടികളുടെ വീക്ക്നെസ്സാണ്. അതറിയാവുന്ന ചെറുപ്പക്കാർ ഈ നമ്പറുകളെല്ലാം പ്രയോഗിക്കും.
2: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടാ.
1: അല്ല, അങ്ങനെ പേടിക്കാനൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും വിനോദിനെ നീ ഒന്ന് സൂക്ഷിച്ചേക്ക്. നമ്മൾ അങ്ങനെ വീഴുന്ന ടൈപ്പ് അല്ല എന്ന് ആദ്യമേ അങ്ങ് തോന്നിപ്പിച്ചാ മതി. ഇത് അവിടെ വെച്ചൊന്നും പറയാൻ പറ്റും. മനസ്സിലായില്ല? എന്നാ വിട്ടു. എന്താണെന്താ?
3: ഡാമിന്റെ മുകളിൽ കൈവരി എന്നാക്കാൻ ആള് വന്നിട്ടുണ്ട്. സാറ് വന്നിട്ട് പണി കുടിക്കാൻ മതി എന്ന് പറഞ്ഞ് തങ്കച്ചൻ വെയിറ്റ് ചെയ്യാം.
1: ജീപ്പ് എവിടെ?
3: ജീപ്പ് ഒന്ന് ഓടിച്ചു നോക്കിട്ട് വരാമെന്ന് പറഞ്ഞ് സാറിന്റെ അലയൻ എടുത്തുകൊണ്ട് പോയി.
1: ഡിപ്പാർട്ട്മെന്റ് വക ജീപ്പ് താൻ കൈമാറാൻ പാടുണ്ടോ?
3: വേറെ ആരുമല്ലല്ലോ, സാറിന്റെ അലയനല്ലേ. ചോദിച്ചാ പറ്റില്ല എന്ന് എങ്ങനെയാ പറയാ?
2: അവനൊന്നും ഓടിച്ചു നോക്കിയെന്ന് വെച്ച് നിങ്ങളുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇടിഞ്ഞു വീഴൊന്നുമില്ല.
4: എന്റെ അനന്തേട്ടാ, ഇതെങ്ങനെ നിങ്ങൾ കൊണ്ടുനടക്കണം?
3: എന്ത്
4: പിക്കപ്പ് പോരാ? അലൈൻമെന്റ് ശരിയല്ല. പിന്നെ ഓടിക്കുമ്പോ വലത്തോട്ട് ഒരു വലിവുണ്ട്.
3: ബ്രേക്കും കമ്മിയാ.
4: കമ്മിയല്ല, ബ്രേക്ക് ഇല്ല. അളിയോ, ദാ അവിടെ ചവിട്ടി കഴിഞ്ഞ ആ പറമ്പിൽ പോയി
5: നിൽക്കും. വിളിച്ചിരുത്താണെന്ന തിരിഞ്ഞു നോക്കാതെ പോയി കളഞ്ഞ.
4: എന്നെ വിളിച്ചിരുന്ന
5: ആ കുരിശുപള്ളിയുടെ മുമ്പിലേ റിവേഴ്സ് എടുത്തപ്പോ പുറയിൽ എന്റെ ആട്ടുള്ളത് കണ്ടില്ലേ?
4: ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല.
5: എന്നെ ഇപ്പൊ ശ്രദ്ധിച്ചോ. ഇതാ കണ്ടോ, മുൻഭാഗം മുഴുവൻ തകർന്നിരിക്കുക. ഇത് നേരെയാക്കി മാന്യമായ നഷ്ടപരിഹാരം തന്നില്ലെങ്കിൽ തന്നെ ഞാൻ വിടൂല.
4: ഞാൻ പറഞ്ഞില്ല അളിയ, ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഇതിനില്ല. ഹൈ അനുദേട്ടാ, ഇവിടെ പൊട്ടിയിട്ടുണ്ടല്ലോ.
1: സർക്കാരിന്റെ മുതല, അത് കാണുന്നവർക്കൊക്കെ പന്തേട്ട് കളിക്കാനുള്ളതല്ല. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ അബദ്ധം പറ്റാൻ. മനുഷ്യന് മനസ്സമാനോ വലുത്. ദേവി ഇത് സമാധാനത്തോട് ജീവിക്കാൻ അനുവദിക്കണം.
6: സാർ, സാർ, എന്റെ പേര് തങ്കച്ചൻ. ഞാൻ ഈ ഡാമിന്റെ വാച്ച്മാനാണ്. ആ വളവിന്റെ അപ്പുറത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അതിനോട് ചേർന്നുള്ള വീട്ടിലാണ് താമസം. എന്റെ ഭാര്യയുടെ പേര് ശോശാമ്മ. സാർ ഇപ്പൊ പറഞ്ഞ ചീത്ത മുഴുവനും ഞാൻ കേട്ടു, ഒക്കെ മനസ്സിലാവുകയും ചെയ്തു. അത് എന്തിനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാലോ.
1: സോറി തങ്കച്ച, ഞാൻ വേറെന്തോ ഓർത്തുപോയി. വിട്ടുകളാ
3: വിട്ടുകള തങ്കച്ച, സാർ വേറെന്തോ ഓർത്തു പറഞ്ഞു പോയതാ. സോറി.
1: എന്താ?
3: ഓ,
1: വണ്ടി എടുക്കണോ?
7: രശ്മി, രശ്മി, രശ്മി,
4: ഈ കുട്ടി ഇതെവിടെ പോയി? ആ വാ, നെറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞു.
2: എനിക്ക് പഠിക്കാനുണ്ട്.
4: രണ്ട് റൗണ്ട് കളിച്ചിട്ട് മതി കുട്ടി, വ്യായാമത്തിലെ ശരീരത്തിന്റെ സൗന്ദര്യം ഇരിക്കുന്നത്.
2: എനിക്ക് പഠിക്കണമെന്ന്.
4: അതൊക്കെ അങ്ങോട്ട് വെച്ച് കൂടുതന്നെ വന്നെന്ന്.
2: വേണ്ട, ഞാൻ ആ ടൈപ്പല്ല. എന്റെ അടുത്ത് നമ്പറൊന്നും ഇറക്കണ്ട, ഞാൻ ആ ടൈപ്പല്ല.
4: ഇത് ഏത് ടൈപ്പ്?
8: ഹായ് അങ്കൾ.
9: ഹായ്.
8: ഷാൽ വി പ്ലേ?
9: ഓ ഷുവർ,
8: ഷുവർ, കം ഓൺ. ഹായ് അലിയ.
9: ഗുഡ് ഈവനിങ് എഞ്ചിനീയർ സാർ.
1: ഗുഡ് ഈവനിങ്.
9: സാർ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? വഴി വെച്ച് കാണുമ്പോൾ ഹലോ പറയുന്നല്ലാതെ ഈ കോമ്പൗണ്ടിനകത്തേക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വളർന്നിരുന്നില്ല. ഇവനുണ്ടല്ലോ സാറിന്റെ ഈ മിടുക്കം ബ്രദറിനോ, സെക്കൻഡ് കൊണ്ടാ ഞങ്ങളെയൊക്കെ കയ്യിലെടുത്തത്.
4: അണിയൻ പെട്ടെന്ന് ഡ്രസ്സ് മാറുക, നമുക്കൊരു ഗെയിം കളിക്കാം. അളിയൻ വന്നു കഴിഞ്ഞാൽ ഞാനും അളിയനും ഒരു ടീം.
9: നോ നോ, മിസ്റ്റർ വിനോദ് എന്റെ ടീമിൽ തന്നെ വേണം.
1: എന്നാ പിന്നെ അളിയൻ എന്റെ ടീമിൽ കളിക്കട്ടെ.
4: ഓക്കെ, അനന്തരം കളിക്കാൻ.
9: ഓ, ഞാൻ റെഡി.
2: ഇപ്പഴേ ഈ വീട്ടിലൊരു ഒച്ച അനക്കം ഉണ്ടായത്. എപ്പൊ തുടങ്ങിയതാണെന്നോ?
1: ഇതൊക്കെ ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നല്ലേ.
2: ഏത്?
1: അവൻ ഇവിടെ വന്നാൽ നമ്മുടെ പ്രൈവസിയൊക്കെ പോവും, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ. ഓ, ഇതെന്താ പ്ലേ ഗ്രൗണ്ടോ? എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എല്ലാം കൂടെ വലിച്ചുകൂട്ടി കത്തിക്കും ഞാൻ.
2: എന്ത് ഷാജിട്ട് എങ്ങനെയൊക്കെ പറയുന്നത്?
1: നീ മിണ്ടരുത്, ഈ കളിയും കോപ്പും ഒക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം. എല്ലാരും പോയിട്ട് എന്നെ വിളിച്ചാ മതി.
4: ചേച്ചിക്ക് എന്തെങ്കിലും എഴുതാനുണ്ടോ? അച്ഛനുള്ള കത്താ.
2: നീ എന്താ എഴുതിയെന്ന് വായിക്ക്.
4: പ്രിയപ്പെട്ട അച്ഛന്, എനിക്കിവിടെ വല്ലാതെ ഇഷ്ടായച്ച, ഇനി അടുത്തൊന്നും ഞാൻ നാട്ടിലേക്കില്ല. അളിയനും ചേച്ചിക്കും ഞാൻ വന്നത് വലിയ ആശ്വാസമായതുപോലെയാ. രശ്മി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കും ഒരു കൂട്ടായി. അച്ഛൻ പറഞ്ഞതുപോലെ അറിവിന്റെ ഒരു മഹാസാഗരമാണ് അളിയൻ. അളിയന്റെ ഓരോ ചലനങ്ങളും ഞാൻ നോക്കി പഠിക്കാൻ പോവുകയാണ്. എല്ലാത്തിലും ഉപരി എനിക്കിവിടെ സ്നേഹം കിട്ടുന്നുണ്ടച്ച. ചേച്ചിയുടെ സ്നേഹം, അളിയന്റെ സ്നേഹം, രശ്മിയുടെ സ്നേഹം, അയവക്കാരുടെ സ്നേഹം, എനിക്കത് മതി. അത് മാത്രം മതി. അല്ല, അളിയന്റെ കണ്ണെന്തിനാ നിറഞ്ഞത്?
1: നീ എന്നും ഇനി ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തപ്പം സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞതാ.
4: അതുകൂടി ഞാൻ അച്ഛൻ എഴുതട്ടില്ല.
10: നമസ്തേ മലയാളം.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം. കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

ഒരാൾ അർഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കപ്പെടുമ്പോൾ അയാളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അതിശയകരമാണ്. ഉള്ളിൽ ആഴത്തിൽ തറഞ്ഞുപോയ ശൂന്യതകളെയും സങ്കടങ്ങളെയും ഒരു മാന്ത്രിക സ്പർശമേറ്റുന്ന പോലെ മായ്ച്ചു കളയാൻ സ്നേഹത്തിന് സാധിക്കും. നിശബ്ദതയുടെ ഇരുണ്ട ലോകങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യരെ ജീവിതത്തിന്റെ പ്രകാശത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന ആ ഒരൊറ്റ തിരിച്ചറിവ് മതിയാവും. നാം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിഗണിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മളിലെ സ്നേഹത്തിന്റെ എല്ലാ ഭാവങ്ങളെയും പൂർണ്ണതയോടെ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കൂ. അവിടെ അപകർഷതാബോധത്തിന്റെ നിഴലുകൾ ഉണ്ടാവില്ല, നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടാവില്ല, വേർതിരിവുകളുടെ മതിലുകൾ ഉണ്ടാവില്ല. പകരം അവിടെ ആത്മവിശ്വാസവും സമാധാനവും നിറഞ്ഞു നിൽക്കും. ഓരോ മനുഷ്യനും ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നന്മയുടെ വസന്തം വിരിയുന്നത് സ്നേഹിക്കപ്പെടുന്നു എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ്. യഥാർത്ഥ സ്നേഹമെന്നാൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി എങ്ങനെ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് തിരിച്ചറിയുക കൂടിയാണ്. മറ്റൊരാളുടെ ആഗ്രഹങ്ങളെയും മാനസികാവസ്ഥയെയും ആഴത്തിൽ മനസ്സിലാക്കി നാം സ്നേഹം നൽകുമ്പോൾ അവിടെ മനുഷ്യർ അസാധ്യമായ രീതിയിൽ ജീവിച്ചു തുടങ്ങും. പരസ്പരം അറിഞ്ഞും അംഗീകരിച്ചുമുള്ള ആ യാത്രയിൽ ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ കൈവരും. സ്നേഹമുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. യാതൊരു മടിയും കൂടാതെ സ്നേഹം പങ്കുവയ്ക്കുന്ന മനുഷ്യർക്കിടയിൽ മാത്രമേ സ്നേഹം തഴച്ചു വളരുകയുള്ളൂ. ഈഗോയുടെ മറവുകളില്ലാതെ ചുറ്റുമുള്ളവരിലേക്ക് സ്നേഹത്തിന്റെ മാധുര്യം എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ ജീവിതം കൂടുതൽ മനോഹരമാകും. സ്നേഹം കൊണ്ടൊരാളെ ജീവിപ്പിക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആസ്വാദനമാണ്. ആ രുചി അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിന്റെ മൂല്യം മനസ്സിലാവൂ. ഒരിക്കലെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്നേഹിക്കപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളിലെ ഓരോ ചെറിയ പ്രത്യേകതകളെയും നിങ്ങളിലെ ഓരോ കണികയെയും ഏറ്റവും വലിയ മുൻഗണനയോടെ കാണുന്ന ഒരാൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. അന്ന് നിങ്ങൾ തിരിച്ചറിയും ജീവിതം എത്രമേൽ സുന്ദരമാണെന്ന്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് സ്നേഹം നൽകാം, അവരെ ജീവിപ്പിക്കാം. ലോകത്തെ പ്രകാശപൂർണമാക്കാൻ സ്നേഹത്തേക്കാൾ വലിയ മറ്റൊരു വഴിയുമില്ല.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വിയർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനത്ത് സിഡ്നിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഗ്രേറ്റർ ബ്ലൂ മൗണ്ടൻസ് ഏരിയ സ്ഥിതി ചെയ്യുന്നത്. ആഴമേറിയ താഴ്വരകൾ, കുത്തനെയുള്ള പാറക്കെട്ടുകൾ, വെള്ളച്ചാട്ടങ്ങൾ, നിബിഡ വനങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ പ്രദേശം. ഇവിടത്തെ പ്രധാന ആകർഷണം കറ്റൂമ്പ നഗരത്തിന് സമീപമുള്ള ഇക്കോ പോയിന്റിൽ നിന്ന് കാണാൻ കഴിയുന്ന ത്രീ സിസ്റ്റേഴ്സ് എന്ന മൂന്ന് വലിയ തൂണുകളാണ്. ഇതിനു പിന്നിൽ തദ്ദേശീയരായ ആദിവാസി

എന്നാൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ടൈറവാനോയ്ക്ക് തന്നെ യുദ്ധത്തിൽ പരിക്കേൽക്കുകയും അദ്ദേഹം അവിടെ നിന്നൊരു തത്തയുടെ രൂപത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു. യുദ്ധം അവസാനിക്കുമ്പോൾ കല്ലായി മാറിയ മക്കളെ മനുഷ്യരൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. പക്ഷേ യുദ്ധം തീർന്ന ശേഷം തത്തയുടെ രൂപത്തിലായ ടൈറവാനോയ്ക്ക് ആ മാന്ത്രിക മന്ത്രം മറന്നുപോയി. അങ്ങനെ മാന്ത്രിക മന്ത്രം ചൊല്ലാൻ കഴിയാത്തതിനാൽ മൂന്ന് സഹോദരിമാർ എന്ന നീക്കുമായി മൂന്ന് കൽ രൂപങ്ങളായി തന്നെ അവിടെ നിലനിന്നു. ഈ കൂറ്റൻ പാറക്കെട്ടുകളാണ് ഇന്ന് ത്രീ സിസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്ലൂ മൗണ്ടൻസിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് സീനിക് വേൾഡ്. കറ്റുമ്പ നഗരത്തിന് സമീപം തന്നെയാണ് സീനിക് വേൾഡ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നാല് പ്രധാന റൈഡുകളിലൂടെയും ഒരു ബോർഡ് വാക്കിലൂടെയുമാണ് ബ്ലൂ മൗണ്ടൻസിന്റെ താഴ്വരയായ ജാമിസൺ വാലിയുടെ മനോഹാരിത അടുത്തറിയാൻ അവസരം നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള പാസഞ്ചർ റെയിൽവേയാണ് ജാമിസൺ താഴ്വരയിലേക്ക് ഇറങ്ങാനും കയറാനും ഉപയോഗിക്കുന്ന ഇവിടുത്തെ സീനിക് റെയിൽവേ. ഇത് യാത്രക്കാരെ താഴ്വരയുടെ അടിത്തട്ടിലേക്ക് ഏതാണ്ട് 52 ഡിഗ്രി ചെരിവിലൂടെ അതിവേഗം താഴത്തേക്ക് എത്തിക്കുന്നു. ത്രില്ലടിപ്പിക്കുന്ന ഒരു റൈഡാണിത്. റെയിൽവേയുടെ സീറ്റുകൾ ക്രമീകരിക്കാൻ സാധിക്കും. അങ്ങനെ യാത്രക്കാർക്ക് 52 ഡിഗ്രി വരെ കുത്തനെയുള്ള ക്ലിഫ് ഹാങ്ങർ അനുഭവം തിരഞ്ഞെടുക്കാം. താഴ്വരയുടെ അഗാധമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സഹായിക്കുന്ന 510 മീറ്റർ നീളമുള്ള വലിയ കേബിൾ കാർ യാത്ര ജാമിസൺ വാലിയുടെ മനോഹരമായ പനോരമിക് കാഴ്ച നൽകുന്നു. ത്രീ സിസ്റ്റേഴ്സ്, കറ്റുമ്പ ഫോൾസ്, താഴ്വരയിലെ നിബിഡ വനം എന്നിവ ഇവിടെ നിന്ന് കാണാം. സീനിക് സ്കൈവേ എന്ന് പറയുന്നത് 270 മീറ്റർ ഉയരത്തിൽ താഴ്വരയ്ക്ക് കുറുകെ സഞ്ചരിക്കുന്ന ഒരു കേബിൾ കാർ യാത്രയാണ്. സ്കൈവേയുടെ തറ ഗ്ലാസ് കൊണ്ടുള്ളതാണ്. ഇത് യാത്രക്കാർക്ക് കാൽക്കീഴിലെ വനങ്ങളുടെയും വെള്ളച്ചാട്ടങ്ങളുടെയും ആഴമേറിയ കാഴ്ചകൾ നൽകുന്നു. കറ്റുമ്പ ഫോൾസിന് മുകളിലൂടെ സഞ്ചരിച്ച് അടുത്ത വ്യൂ പോയിന്റിലേക്ക് എത്താനും ഇത് സഹായിക്കുന്നു. സിഡ്നിയിലെ ബ്ലൂ മൗണ്ടൻസും നമ്മുടെ നീലഗിരി കുന്നുകളും തമ്മിൽ പൊതുവായ ചില സാമ്യങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്. ഇവ രണ്ടും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന മനോഹരമായ പർവ്വത പ്രദേശങ്ങളാണ്. യൂക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്നുള്ള എണ്ണകൾ ബാഷ്പീകരിക്കപ്പെട്ട് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നേരിയ നീല മൂടൽമഞ്ഞാണ് ബ്ലൂ മൗണ്ടൻസിന് നീല നിറം കൊടുക്കുന്നത്. മലഞ്ചെരുവുകളിൽ കാണപ്പെടുന്ന നീലക്കുറിഞ്ഞി പൂക്കൾ കൂട്ടമായി പൂക്കുമ്പോൾ ഉണ്ടാകുന്ന നീല നിറമാണ് നമ്മുടെ നീലഗിരി കുന്നുകളെ നിറം പിടിപ്പിക്കുന്നത്. ഗ്രേറ്റർ ബ്ലൂ മൗണ്ടൻസ് ഏരിയ ജൈവ വൈവിധ്യം കാരണം യുനെസ്കോ പദവിയായ ലോക പൈതൃക സ്ഥലം എന്ന പദവി നേടി. യൂക്കാലിപ്റ്റസ് വനങ്ങളാണ് പ്രധാനമായും ഇവിടെയുള്ളത്. ഡൈനോസർ ട്രീ എന്നറിയപ്പെടുന്ന വംശനാശം സംഭവിച്ചെന്ന് കരുതിയിരുന്ന വോളമി പൈൻ എന്ന അപൂർവ ഇനം മരം ഈ പ്രദേശത്താണ് അടുത്ത കാലത്ത് കണ്ടെത്തിയത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ നീലഗിരിയും ഒരു പ്രധാന ജൈവ വൈവിധ്യ സംരക്ഷിത മേഖലയാണ്. നീലഗിരിയുടെ 70% പ്രദേശങ്ങളും പുൽമേടുകളും 30% ഭൂമിയും ഷോലവനങ്ങളുമായിരുന്നു. മൂടൽമഞ്ഞിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും മേഘാവരണം നിലനിർത്താനുമുള്ള കഴിവ് കൈവശം വെച്ചിരിക്കുന്ന ഷോലവനങ്ങൾ മേഘവനങ്ങൾ എന്നും അറിയപ്പെടുന്നു. നീലഗിരിയിൽ 98-ലധികം ഷോലവൃക്ഷ ഇനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മണൽക്കല്ലുകൾ, ഇവ തേഞ്ഞു പൊടിഞ്ഞു രൂപപ്പെട്ട ആഴമേറിയ മലയിടുക്കുകളും താഴ്വരകളുമാണ് ബ്ലൂ മൗണ്ടൻസിന്റെ പ്രത്യേകതയെങ്കിൽ, പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയതും താരതമ്യേന കുത്തനെയുള്ളതുമായ മലനിരകളാണ് നീലഗിരി. ബ്ലൂ മൗണ്ടൻ സിഡ്നിയോടടുത്തായതിനാൽ വർഷം മുഴുവനും തണുപ്പും ആർദ്രതയും അനുഭവപ്പെടുന്നു. നീലഗിരിയിലാകട്ടെ ഉഷ്ണമേഖല മലയോര കാലാവസ്ഥ ആയതിനാൽ താരതമ്യേന കൂടുതൽ തണുപ്പും മഴയും അനുഭവപ്പെടുന്നു. അതുപോലെ ബ്ലൂ മൗണ്ടൻസിന്റെ ഉയരം ശരാശരി 1000 മീറ്റർ, ഏറ്റവും ഉയർന്ന പോയിന്റിന് 1190 മീറ്റർ. നീലഗിരി ആകട്ടെ ശരാശരി 1800 മീറ്ററിന് മുകളിൽ. ഇവിടുത്തെ ഡൊഡബേഡ പീക്കാണ് ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. ചുരുക്കത്തിൽ രണ്ട് പ്രദേശങ്ങളുടെയും പേരുകൾക്ക് പിന്നിൽ പ്രകൃതിദത്തമായ നീലനിറത്തിന് സ്വാധീനമുണ്ടെന്നതും രണ്ടും പ്രധാനപ്പെട്ട പ്രകൃതി സൗന്ദര്യവും ജൈവ വൈവിധ്യവും ഉള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് എന്നതുമാണ് പ്രധാന സാമ്യങ്ങൾ. എന്നാൽ അവയുടെ ഭൂമിശാസ്ത്രപരമായ രൂപീകരണം, പ്രാദേശിക സസ്യജാലങ്ങൾ, സാംസ്കാരിക പശ്ചാത്തലം എന്നിവയിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ഗണേഷ് പിക്ചേഴ്സ് ബാനറിൽ കൊട്ടാരക്കര സംഭാഷണവും കഥയും എഴുതി നിർമ്മിച്ച് കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാണാത്ത വേഷങ്ങൾ. എൻ എസ് മണി ഛായാഗ്രഹണവും ഉമാനാഥ് ചിത്രസന്നിവേശവും ആർ ബി എസ് മണി കലാ സംവിധാനവും നിർവഹിച്ചു. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ചിദംബരനാഥ് ഈണം പകർന്നു. ജയചന്ദ്രൻ, എൽ ആർ ഈശ്വരി, ബി വസന്ത എന്നിവരായിരുന്നു ഗായകർ. 1967 ജൂലൈ 11 തീയതി ചിത്രം പ്രദർശനത്തിനെത്തി. പ്രേം നസീർ, കെ പി ഉമ്മർ, ജി കെ പിള്ള, അടൂർ ബാസി, വാസുദേവൻ, ജസ്റ്റിൻ, ജയഭാരതി, സുകുമാരി, കുമാരി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 6 പാട്ടുകളായിരുന്നു കാണാത്ത വേഷങ്ങൾ എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കാണാത്ത വേഷങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കുവേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

വയനാട്ടിലെ അമ്പുകുത്തി മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടയ്ക്കൽ ഗുഹകൾ കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് നമ്മുടെ പൂർവികർ ഈ മണ്ണിൽ അടയാളപ്പെടുത്തിയ ചരിത്രത്തിന്റെ വിസ്മയകരമായ കയ്യൊപ്പാണ്. വലിയ രണ്ട് പാറകൾക്കിടയിൽ മറ്റൊരു കൂറ്റൻ പാറ വന്നു വീണ് സ്വാഭാവികമായൊരു മേൽക്കൂര രൂപപ്പെട്ടതിൽ നിന്നാണ് ഇടയ്ക്കൽ എന്ന പേര് ഈ ഗുഹയ്ക്ക് ലഭിച്ചത്. 1890 മലബാർ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസെറ്റ് ഒരു നായാട്ടിനിടയിൽ യാദൃശ്ചികമായാണ് ഈ ചരിത്രനിധി ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയത്. ഏതാണ്ട് 6000 വർഷങ്ങൾ പഴക്കമുള്ള നവീന ശിലായുഗ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് ഇന്നും ഈ ഗുഹയുടെ ചുവരുകളിൽ മങ്ങാതെ നിൽക്കുന്നത്. ലോകത്തെ മറ്റ് ഗുഹാചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചായങ്ങൾ ഉപയോഗിച്ച് വരച്ചവയല്ല ഇടയ്ക്കലിലെ ചിത്രങ്ങൾ, മറിച്ച് കഠിനമായ പാറയിൽ ആഴത്തിൽ കൊത്തിവെച്ചവയാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യരൂപങ്ങൾ, മൃഗങ്ങൾ, വിചിത്രമായ ചിഹ്നങ്ങൾ, കിരീടധാരികളായ ഗോത്രത്തലവന്മാർ, ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ, ഇവയെല്ലാം ആ ശിലകളിൽ തെളിഞ്ഞു നിൽക്കുന്നു. നവീന ശിലായുഗത്തിൽ തന്നെ മനുഷ്യൻ ചക്രത്തിന്റെ ഉപയോഗം മനസ്സിലാക്കിയിരുന്നു എന്നതിനും അന്നത്തെ സാമൂഹിക ഘടനയെക്കുറിച്ചും ഈ ചിത്രങ്ങൾ വിലപ്പെട്ട സൂചനകൾ നൽകുന്നു. ചരിത്രകാരനായ ഐരാവതം മഹാദേവനെ പോലെയുള്ളവരുടെ കണ്ടെത്തലുകൾ ഇവിടുത്തെ 400 ചിഹ്നങ്ങൾക്ക് സിന്ധു നദീതട സംസ്കാരത്തിലെ ലിപികളുമായി അസാധാരണമായ സാമ്യമുണ്ട്. ഇത് പുരാതന കേരളവും മറ്റ് മഹത്തായ സംസ്കാരങ്ങളും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചുള്ള വലിയ നിഗൂഢതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അക്ഷരങ്ങൾ രൂപപ്പെടുന്നതിനു മുൻപ് മനുഷ്യൻ ആശയവിനിമയം നടത്തിയിരുന്ന രീതികളുടെ പരിണാമം ഈ ഗുഹകളിൽ ദർശിക്കാം. തെക്കേ ഇന്ത്യയിലെ നവീന ശിലായുഗ ചരിത്രത്തിന്റെ ഏറ്റവും വ്യക്തമായ കണ്ണിയായ ഇടയ്ക്കൽ ഇന്ന് വലിയ ഭീഷണികളെ നേരിടുന്നു. പ്രകൃതിക്ഷോഭങ്ങളും കാലപ്പഴക്കം മൂലമുള്ള തേയ്മാനവും ഒരു വശത്ത് വെല്ലുവിളിയാകുമ്പോൾ, ചുറ്റുമുള്ള അനധികൃത പാറഖനനവും മലമുകളിലെ അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഈ സ്മാരകത്തിനേൽക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കാൻ അർഹതയുള്ള ഈ പ്രദേശം വരും തലമുറയ്ക്കായി സംരക്ഷിക്കപ്പെടേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ്. ആ ശിലകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് കേവലം ചിത്രങ്ങളല്ല, മറിച്ച് നമ്മുടെ അസ്തിത്വത്തിന്റെ വേരുകളാണ്. ആ വേരുകൾ അറ്റുപോകാതെ കാക്കുക എന്നത് നമ്മുടെ ചരിത്രത്തോടുള്ള നീതി പുലർത്തലാണ്. ഈ കല്ലിലെ കവിതകൾ മാഞ്ഞുപോകാതെ സൂക്ഷിക്കാൻ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾക്കൊപ്പം തന്നെ ജനങ്ങളുടെ ജാഗ്രതയും അനിവാര്യമായിരിക്കുന്നു. കൗതുകരസങ്ങൾ.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ സൗരയൂഥത്തിന്റെ ഏറ്റവും അതിർത്തിയിൽ നെപ്റ്റ്യൂൺ ഗ്രഹത്തിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന അതീവ നിഗൂഢവും തണുത്തുറഞ്ഞതുമായ ഒരു കൂറ്റൻ ഐസ് ലോകമാണ് കൈപ്പർ ബെൽറ്റ്. ഏകദേശം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൗരയൂഥം രൂപപ്പെട്ട സമയത്തുണ്ടായ അവശിഷ്ടങ്ങളുടെ ബാക്കിപത്രമായ അസംഖ്യം ഹിമവസ്തുക്കളും പാറകഷ്ണങ്ങളും വാൽനക്ഷത്രവും ഒക്കെ അടങ്ങിയ ഒരു ഭീമൻ വളയമാണിത്. ശാസ്ത്രലോകത്തെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള പ്ലൂട്ടോ, ഈറസ്, മേക്മേക് തുടങ്ങിയ പ്രശസ്തമായ കുള്ളൻ ഗ്രഹങ്ങളുടെ പ്രധാന താവളവും ഈ വിദൂര മേഖല തന്നെയാണ്. സൂര്യനിൽ നിന്ന് ഏകദേശം 30 മുതൽ 50 വരെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലായി കോടിക്കണക്കിന് മൈലുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശം അതിശൈത്യവും ഇരുട്ടും നിറഞ്ഞതാണ്. വളരെക്കാലം ഒരു നിഗൂഢതയായി അവശേഷിച്ച ഈ മേഖലയെക്കുറിച്ച് മനുഷ്യന് കൃത്യമായ അറിവുകൾ ലഭിക്കുന്നത് നാസയുടെ ന്യൂ ഹൊറൈസൺസ് എന്ന ചരിത്രപ്രധാനമായ ബഹിരാകാശ പേടകത്തിന്റെ വിക്ഷേപണത്തോടെയാണ്. ഈ പേടകം വിജയകരമായി പ്ലൂട്ടോയെയും തുടർന്ന് കൈപ്പർ ബെൽറ്റിലെ ആറക്കോത്ത് എന്ന വിചിത്രമായ ഹിമവസ്തുവിനെയും സന്ദർശിച്ചതോടെയാണ് ഈ തണുത്തുറഞ്ഞ ലോകത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളും പല നിർണായക വിവരങ്ങളും ശാസ്ത്രത്തിനു മുന്നിൽ വെളിപ്പെട്ടത്. ശതകോടി വർഷങ്ങളായി യാതൊരു മാറ്റവുമില്ലാതെ പ്രപഞ്ചത്തിന്റെ കോണിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കൈപ്പർ ബെൽറ്റിലെ ഓരോ വസ്തുക്കളെയും സൌരയൂഥത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഭൂമിയിൽ ജീവന്റെ തുടക്കത്തെക്കുറിച്ചുമുള്ള രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു അപൂർവ ടൈം ക്യാപ്സൂൾ പോലെയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഗവേഷകർ വീക്ഷിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ അതിരുകളിലെ ഈ ഹിമസാമ്രാജ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ സൌരയൂഥത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വരുംകാലങ്ങളിൽ ഇനിയും തിരുത്തിക്കുറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്ത് വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ, ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും

0: കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മോഡൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ ഇത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയിറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാപ്പൂക്കളിലൂറും തൂമഞ്ഞ തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻപുറങ്ങൾ. എനിക്കിഷ്ടം ഈ തെന്നലിൽ തലോടനും. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ. ഗാനം ആവശ്യപ്പെട്ടത് മാങ്കുഴിയിൽ നിന്നും രാജൻ, രവീന്ദ്രൻ, മാളു എന്നിവർ. ആലാപനം കെ ജെ യേശുദാസ്.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളനീലയോ? കറുപ്പോ ചുവപ്പോ? അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്കിത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി, കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച് ബോംബെ രവി ഈണമിട്ട ഗാനം. ചിത്രം വൈശാലി, ആലാപനം കെ എസ് ചിത്ര. ഗാനം ആവശ്യപ്പെടുന്നത് വെമ്പായത്തു നിന്നും രാജലക്ഷ്മി.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വിഴുങ്ങിക്കൊണ്ടുപോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു, അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ശ്രീകുമാരൻ തമ്പി രചിച്ച് ഇളയരാജ ഈണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങളിൽ ഇനി മൂന്നാം പക്കം എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര, ഇളയരാജ എന്നിവർ. ഗാനം ആവശ്യപ്പെടുന്നു നെട്ടർച്ചിറയിൽ നിന്നും സുബ്രഹ്മണ്യൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം, ഒരു കവിത കാഴ്ചയാകുന്നു അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വച്ച ഒരു വരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം, നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ. ചിത്രം വിറ്റ്നസ്, രചന ബിജു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ, ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് കിളിക്കൊല്ലൂരിൽ നിന്നും രാജേഷ്, ലത, ലേഖ, രജനി എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി, വേദന കടം വാങ്ങി പ്രേമമെന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം വന്ദനമെന്ന ചിത്രത്തിലെ ഗാനം. രചന ശിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ, ആലാപനം എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന. ഗാനം ആവശ്യപ്പെടുന്നു മേലാങ്കോട് നിന്നും മനോജ്, സജു, ഉദയൻ എന്നിവർ.

ഓർമ്മകളിലെവിടെയോ മരവിച്ചു പോയൊരി മധുര സംഗീതങ്ങളിനി ഉണർത്താം സഖേ. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേ കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. മുള്ളിലവൻ മൂടി നിന്നും സ്റ്റീഫൻ, രജനി, ദമയന്തി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് രവീന്ദ്രൻ, രചന ഒ എൻ വി കുറുപ്പ്, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്നാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: മഴയുടെ കിളിവാതിലങ്ങൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. നാടോടി എന്ന ചിത്രത്തിലെ ഗാനം രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എസ് പി വെങ്കടേഷ്. കെ ജി മാർക്കോസ് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു വേളാവൂരിൽ നിന്നും രതീഷ്, സജിൻ എന്നിവർ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്കുകൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? കൈതപ്പുറം രചിച്ച് എമും കീരവാണി ഈണം പകർന്ന ഗാനമാണെടുത്തത് ചിത്രം സൂര്യമാനസം. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു കരിങ്കുറ്റിയിൽ നിന്നും കുഞ്ഞുമോൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. പൊടിയത്ത് നിന്നും അമല, ലക്ഷ്മി എന്നിവർ ആവശ്യപ്പെടുന്ന വാത്സല്യം എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം KJ യേശുദാസ്, രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം SP വെങ്കടേഷ്.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്നു നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ. ചിത്രം സമൂഹം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: കടൽ നീല, കന്യാകുമാരിയേക്കാൾ നീല ശംഖുമുഖത്തിനാണ്, അതേക്കാൾ നീല ഗോവയ്ക്കാണ്. കോവളത്തിൻ്റെ നീലിമ കുറെ ദൂരെയാണ്. ഇത്തിരി കടും നീലയിൽ കടൽ സമൃദ്ധമാകുന്ന കാഴ്ച. കടൽ നീലിക്കാൻ എന്തേ കാരണം? ആകാശം നീലയല്ലേ മോനെ? അവിടെ നിന്നല്ലേ മഴ വരുന്നത്? മഴവെള്ളം കെട്ടിക്കിടക്കുന്നതല്ലേ കടൽ? അപ്പോൾ ആകാശത്തിൻ്റെ നീലനിറം മഴയിൽ അലിഞ്ഞാണ് കടൽ നീലിച്ചു കിടക്കുന്നത്. പ്രസരണവുമില്ല, വിസരണവുമില്ല. എത്ര ലളിതമായ ഉത്തരം! അമ്മമ്മ പറഞ്ഞ ഉത്തരത്തിൻ്റെ നിറമെന്തായിരുന്നു? അതിന് നിറമില്ലായിരുന്നു, ശുദ്ധമായിരുന്നു, സുതാര്യമായിരുന്നു, ഒട്ടും ഭാരമുണ്ടായിരുന്നില്ല, മനസ്സിലാക്കാൻ പ്രയാസവുമുണ്ടായിരുന്നില്ല. പ്രകാശത്തിൻ്റെ വിസരണമാണ് നീലനിറത്തിന് കാരണമെന്ന സൈദ്ധാന്തികത ഉൾക്കൊള്ളാൻ എത്ര ദിവസങ്ങളെടുത്തു! എന്നിട്ടും അതങ്ങ് മനസ്സിലായിട്ടുമില്ല. ആകാശത്തിനും കടലിനും ഒരേ നിറം, നീല. വിശാലതയുടെ നിറമായിരിക്കുമോ നീല? ആഴങ്ങളുടേതാവാൻ സാധ്യതയില്ല, പരപ്പിൻ്റെ നിറം തന്നെ. കൃഷ്ണൻ വിശാലമായ മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടായിരിക്കുമോ നീലനിറം? കാക്കപ്പൂവുകൾക്ക് നീലനിറം, ശംഖുപുഷ്പത്തിന് നീലനിറം, കാളകൂടത്തിനും നിറം നീല. ഇന്ദ്രനീലത്തിനോട് എന്തുകൊണ്ടോ പണ്ട് തൊട്ടേ എനിക്കിഷ്ടം. നീലാംബരി ഒരു രാഗമാണ്. നീലയമരി, നീലപ്പൊന്മാൻ, നീലനിലാവ്, നീലക്കണ്ണുകൾ, നീലച്ചടയൻ, നീലത്താമര, നീലവെളിച്ചം, നീലയുടെ നിത്യമായ വിസ്മയങ്ങൾ. എന്നാലും നീലഞരമ്പുകളിലൂടെ ഹൃദയരക്തത്തോട് ചേർന്നലിയുന്ന നീല വാൻഗോഗിൻ്റെ നീല തന്നെയാണ്. നക്ഷത്രരാവുകളിൽ വളഞ്ഞു വരഞ്ഞു കിടക്കുന്ന നീല, വാൻഗോയുടെ നീല. ഇഷ്ടം, അത്രമേലിഷ്ടം.

നോക്കൂ, തെരുവുകളിൽ രക്തം, ചുവപ്പ് ചിതറിക്കിടക്കുന്ന തെരുവുകൾ. ഇത് നെരൂദയുടെ മാത്രം തെരുവല്ല, എൻ്റെയും ചെയ്യുടെയും തെരുവുകൾ. രക്തം പുരണ്ട മണ്ണുകൊണ്ട് ഞങ്ങളൊരു ലോകം പടുക്കും, സമത്വസുന്ദരമായ ലോകം. അവിടെ ആകാശങ്ങളുടെ അപാരതകളിൽ പറക്കുന്ന പതാകകൾ, ചോരച്ചുവപ്പാർന്ന പതാകകൾ. ചുവപ്പിൽ ഏറ്റവും ഇഷ്ടം അന്നും ഇന്നും ഈ രക്തപതാക തന്നെ, ചുവപ്പ്. ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന പുസ്തകം മൈ നെയിം ഈസ് റെഡ്, ചുവപ്പാണ് എൻ്റെ പേര്, ഓർഹൻ പാമുക്കിൻ്റെ പുസ്തകം. ചുവപ്പിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്, ചുവന്ന റോസാപ്പൂവിൻ്റെ ഭംഗി, ചുവന്ന മഷിയുടെ ഭംഗി. മഷിത്തണ്ട് ചുവപ്പിൽ മുക്കിവെച്ച് നോക്കിയിട്ടുണ്ടോ? തണ്ടും ഇലയുടെ ഞരമ്പുകളും ചുവക്കും. അനിതര സാധാരണമായ ഒരു ഭംഗിയാണ് അത് കാണാൻ, ചുവപ്പിൻ്റെ ഭംഗി. 2500 ആണ്ടോളമായി വാകകൾ പൂക്കും നാളിൽ എന്ന് ആശാൻ പറയുന്നിടത്ത് നിന്ന് ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് എന്ന പൂമരം കണ്ടു തുടങ്ങുന്നു. തീപിടിക്കുന്ന പൂക്കൾ, അതോ തീയായി എരിയുന്ന പൂക്കളോ? വാകപ്പൂക്കളുടെ ചുവപ്പാണ് വാസ്തവത്തിൽ വസന്തത്തെ ചുവപ്പിക്കുന്നത്. പൂതം മുറുക്കിത്തുപ്പിയിട്ടാണ് തെച്ചിപ്പൂക്കൾ ചുവന്നതെന്ന് മാരിയമ്മ പറയും. ദേവിമാരുടെയെല്ലാം ഇഷ്ടനിറം ചുവപ്പാണോ? രക്തസിന്ദൂരം, ചെമ്പരത്തി, ചെത്തി, അരളി, ചുവന്ന നാവ്, ചുവന്ന പട്ട്, ആകെ ചുവപ്പുമായി മാറുന്ന ദേവീ സങ്കല്പം. ചുവന്ന ഗ്രഹം ചൊവ്വയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോഴെന്നല്ല, അരികിൽ ചെല്ലുമ്പോഴും അത് ചുവപ്പാണെങ്കിൽ കണ്ടു നിൽക്കാൻ എന്ത് രസമായിരിക്കും. ചുവപ്പ് കണ്ടാൽ കാള വിരണ്ടോടുമെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് വിരോധം വരാൻ വേണ്ടി മാത്രം ചുവപ്പ് കാളയോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? മൈന ഉമൈബാൻ്റെ ചുവപ്പ് പട്ടയം തേടി എന്നൊരു പുസ്തകമുണ്ട്. പ്രകൃതി അപകടത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആദിമ ജനതയുടെ ചുവപ്പ് പട്ടയം. അവരുടെ കയ്യൊപ്പ് ഇന്നും സൂക്ഷിക്കുന്ന ഇടയ്ക്കൽ ഗുഹയുടെ പശ്ചാത്തലത്തിൽ വയനാടൻ പ്രകൃതിയെയും പ്രകൃതിയുടെ പശ്ചാത്തലത്തെയും നിഗൂഢ രഹസ്യങ്ങളെയും അനാവരണം ചെയ്യുന്ന പുസ്തകം. മാണിക്യത്തിൻ്റെ നിറം ചുവപ്പാണ്. ട്രാഫിക്കിൽ നിർത്താൻ സൂചന നൽകുന്ന ലൈറ്റായി ഉപയോഗിക്കുന്നതും ചുവപ്പാണ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ വർണ്ണമായതുകൊണ്ട് എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും കാണാം. പ്രഭാതത്തിൽ ആദ്യമെത്തുന്ന നിറവും ചുവപ്പ് തന്നെ, അരുണകിരണങ്ങൾ. ചുവപ്പിൻ്റെ വിശാലത കൊണ്ടാവുമോ ചെങ്കടൽ എന്നതിനെ വിളിക്കുന്നത്? ഇഷ്ടികകളുടെ നിറം ചുവപ്പാണ്. കളിമണ്ണ് തീയിൽ വെന്തുനീറുമ്പോൾ കിട്ടുന്ന നിറം ചുവപ്പ്, കടും ചുവപ്പ്. കടലിനഗാധമാം നീലിമയ്ക്കുള്ളിൽ അഗ്നിയിരിക്കുന്നുണ്ടത്രേ. ബടവാഗ്നി എന്നാണ് പേര്. കുതിരയുടെ ആകൃതിയിലാണ് അഗ്നിയിരിക്കുന്നത്. ചുട്ടുപഴുത്ത് ചുവന്നിരിക്കുന്ന തീ, വെള്ളത്തിനടിയിലിരിക്കുന്ന തീ, എന്നിട്ടും കെടാത്ത തീ. എന്ത് നല്ല സങ്കല്പം! ചുവന്ന കണ്ണുകൾ പേടിപ്പിക്കും. കുട്ടിക്കാലത്തെ ഉള്ളിൽ കടന്നുകൂടിയ പേടിയിലൊന്ന് ചുവന്ന പേടി. പിന്നെയുമുണ്ട് ചുവന്ന പേടികൾ. ബലിപ്പട്ട്, വെളിച്ചപ്പാടിൻ്റെ തലക്കെട്ട്, ചുവപ്പ് വാരിവിതറിയ മന്ത്രവാദിനിയുടെ മുടിക്കെട്ട് ഒക്കെ പേടി തന്നെ. ഇന്നും സുഖത സുന്ദരമായ ചുവപ്പ് ആസ്വാദ്യകരമായിരിക്കുന്നത് ഉദയഗിരിയുടെ മുകളിൽ കാറ്റിൻ്റെ ദ്രുതതാളത്തിനനുസരിച്ച് പാറിപ്പറക്കുന്ന മാനവികതയുടെ ആ ചുവന്ന സ്വപ്നത്തിൽ തന്നെ. അതുണ്ടാക്കുന്ന അന്തപ്പുളകം മറ്റൊരു ചുവപ്പിനും എന്തിന്? നല്ല വറ്റൽ മുളകിനോ പഴുത്ത കാന്താരി മുളകിനോ ഇല്ല തന്നെ. എന്നോ സാധ്യമാകാൻ കൊതിക്കുന്ന സ്ഥിതി സമത്വം സ്വപ്നം കണ്ട് ഇടനഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന സ്വപ്നം, ചുവന്ന സ്വപ്നം, അതേക്കാൾ ഇഷ്ടം വേറൊന്നിനോടുമില്ല തന്നെ. ആ ചുവപ്പ്, ചുവന്ന ആ സ്വപ്നം, ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഒരു നിറത്തിൻ്റെ പേരും പഴത്തിൻ്റെ പേരും ഒന്നായിത്തീരുന്നത് എന്തെന്നറിയുമോ അച്ഛന്? അമ്മോ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൊണ്ടുവരുന്ന കുസൃതി ചോദ്യമാണ്. അറിഞ്ഞുകൂടെന്ന് പറഞ്ഞില്ലെങ്കിൽ അവൾ പിണങ്ങും, കരയും. ഉത്തരം പറഞ്ഞില്ലെങ്കിലും കരയും. അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിനേക്കാൾ അവൾക്കിഷ്ടം എന്തെങ്കിലും പൊട്ടത്തരം പറയുന്നതാണ്. അതുകൊണ്ട് വെറുതെ പറയും സവാള. അത് കേൾക്കുമ്പോൾ അമ്മുവിൻ്റെ ഒരു ചിരിയുണ്ട്. അതേക്കാൾ നിഷ്കളങ്കമായ ചിരി ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല തന്നെ. അച്ഛാ, നിറത്തിൻ്റെ പേരും പഴത്തിൻ്റെ പേരും ഒന്നായിരിക്കുന്നത് ഓറഞ്ച് അല്ലേ? അയ്യോ, അച്ഛൻ ഓർത്തില്ല എന്ന് പറയുമ്പോഴും അമ്മ ചിരിക്കും. അവൾ ജയിച്ചതിൻ്റെ ചിരി. കൊടൈക്കനാലിൽ ഓറഞ്ച് തോട്ടങ്ങൾക്കിടയിലൂടെ നടന്നപ്പോൾ അമ്മു കുസൃതി ചോദ്യം മറന്നുപോയി. ഓറഞ്ചിൻ്റെ മാസ്മരികതയിൽ അവൾ കണ്ണുമിഴിച്ചു നിന്നു. പഴുത്ത് പാകമായി നിൽക്കുന്ന ഓറഞ്ച്, ശരിക്കും പഴത്തിൻ്റെ പേര് നിറമായതാണോ? നിറത്തിൻ്റെ പേര് പഴത്തിന് കൊടുത്തതാണോ? ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ വേണ്ട, തത്വശാസ്ത്രത്തിന് ഇവിടെ പ്രസക്തിയില്ല. നിറത്തിനാണ് പ്രാധാന്യം, ഓറഞ്ച് നിറത്തിന്. ഓർമ്മകളിൽ ഓറഞ്ച് നിറം നിറയുന്നത് കനകാംബരമായിട്ടാണ്. വീടിന് പിറകിൽ തൊടിയിൽ നിറയെ കനകാംബരം പൂത്തുലഞ്ഞു നിൽക്കും. ആയിരമല്ല, പതിനായിരമല്ല, ലക്ഷക്കണക്കിന് പൂക്കൾ. കനകാംബരത്തിൻ്റെ

ഓറഞ്ച് വനം. അന്നൊക്കെ അമ്മയും ചേച്ചിയും അയൽപക്കത്തെ പെണ്ണുങ്ങളും കനകാംബരപ്പൂക്കൾ തലയിൽ ചൂടുമായിരുന്നു. കേരളത്തിൽ ഇന്നാരും കനകാംബരം ചൂടുമെന്ന് തോന്നുന്നില്ല. ഊഷ്മളതയും ഊർജ്ജസ്വലതയുമുള്ള നിറം ഓറഞ്ച്. ഡഗ്ലസ് കെർണിയുടെ രസകരമായൊരു കവിതയാണ് ഓറഞ്ച് അലർട്ട്. കാലിഫോർണിയയിലെ അഗ്നിബാധയിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകുന്നു. ആകാശം ഓറഞ്ച് നിറമായി നിൽക്കുന്നു. തീനാളത്തിൻ്റെ നാവറ്റങ്ങളുടെ ഓറഞ്ച് നിറം. ഡഗ്ലസ് തീജ്വാലകളുടെ ഓറഞ്ച് നിറത്തെക്കുറിച്ച് പറയുന്നു. ആകാശത്തിലേക്കാളുന്ന അഗ്നിയുടെ ഓറഞ്ച് നിറമുള്ള നാവുകൾ നക്കിയെടുക്കുന്ന വനാന്തരങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, സംസ്കാരങ്ങൾ, മനുഷ്യൻ്റെ വറുതികൾ, ദുഃഖങ്ങൾ, ദാരിദ്ര്യം, പട്ടിണി, എല്ലാം തീജ്വാലകളുടെ ഓറഞ്ച് നിറത്തിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നു. എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാലിഫോർണിയയിലെ ആകാശങ്ങളെപ്പോലും കറന്നു തിന്നുന്ന ആ തീജ്വാലകൾക്ക് കാണ്ടവദഹനത്തിലെ തീയോട് മത്സരിക്കാൻ വയ്യ. അത്രയും ഓറഞ്ച് നിറം ഡഗ്ലസിൻ്റെ ജ്വാലകൾക്കില്ല. കാണ്ടവം മുഴുവൻ ഓറഞ്ച് നാളങ്ങൾ ചുട്ടരിച്ചു, ചുട്ട നാടാക്കി മാറ്റി. കാലാന്തരത്തിൽ കുട്ടനാടായും അത് മാറിയത്രേ. തീനാളങ്ങളിലെ ഓറഞ്ചിനാണ് ഓറഞ്ച് പഴത്തേക്കാൾ നിറക്കൂടുതൽ. നിഴലുകളെപ്പോലും ഓറഞ്ച് വർണ്ണമാക്കുന്ന തീനാളങ്ങൾ, തെരുവിൽ നിരത്തിവെച്ചിരിക്കുന്ന ഓറഞ്ച് പഴങ്ങൾ, ചരിഞ്ഞ തട്ടിൽ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ എന്തൊരു ചന്തമാണ്. ഓറഞ്ചിൻ്റെ മാസ്മരിക പ്രഭാവം. ഓറഞ്ച് നിറത്തിൽ മഷിയുണ്ടായിരുന്നെങ്കിൽ പേന് നിറച്ച് കറുത്ത കടലാസിൽ എഴുതുമായിരുന്നു ഞാൻ. കറുപ്പിൽ ഓറഞ്ചിനെ പോലെ ഇഴുകിച്ചേരുന്ന നിറം വേറെ എന്താണുള്ളത്? ചിത്രം വരയ്ക്കാനറിയാമായിരുന്നെങ്കിൽ കറുത്ത ക്യാൻവാസിൽ ഓറഞ്ച് കൊണ്ട് വരച്ച് പുലരിയിലേക്ക് എന്ന് അടിക്കുറിപ്പ് കൊടുക്കുമായിരുന്നു. ചിത്രം എഴുതാനറിയാത്തത് ഒരു കണക്കിന് ഓറഞ്ചിൻ്റെ ഭാഗ്യമാണെന്നേ പറയാനാവൂ. എന്നാലും മുളോയിസിൻ്റെ ക്യാൻവാസിൽ ഞാൻ ഓറഞ്ച് കവിതകൾ കാണുന്നു. വിപ്ലവത്തിന് അയാൾ കൊടുത്ത നിറം ചുവപ്പായിരുന്നില്ല. അയാൾ നിലനിർത്തിയത്, കുടുംബത്തിൻ്റെ ജീവൻ നിലനിർത്തിയത് ഓറഞ്ച് പാടങ്ങളായിരുന്നു. ഓറഞ്ചിനേക്കാൾ വലിയ വിപ്ലവം മറ്റൊരു നിറത്തിലും കാണാൻ അയാൾക്കാവില്ല തന്നെ. അത്രത്തോളം ഓറഞ്ച് ആ ഗ്രാമത്തിൻ്റെ ജീവിതങ്ങളോട് ചേർന്ന് കിടക്കുന്നു. മുളോയിസിൻ്റെ ഓറഞ്ച് സ്വപ്നങ്ങൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

പച്ച മനുഷ്യൻ പരിചയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പച്ച മനുഷ്യൻ ആരായിരുന്നു? പച്ച പാൻറ്റും പച്ചയുടുപ്പുമിട്ട ശോഭേന്ദ്രൻ മാഷ് തന്നെയാണോ അതോ ദയാബായിയോ? പച്ച മനുഷ്യർ നമുക്കിടയിൽ വളരെ കുറവാണ്. കള്ളത്തരം കൊണ്ട് പഴുത്ത മനുഷ്യരാണ് കൂടുതലും, വിളഞ്ഞു പഴുത്ത മനുഷ്യർ. വിനയം ഒരാളെ പച്ച മനുഷ്യനാക്കുമോ? തോന്നുന്നില്ല. അതല്ല പച്ച മനുഷ്യൻ. ശോഭീന്ദ്രൻ മാഷും ദയാബായിയും ഓൾഫ് ഗാങ്ങും പച്ച മനുഷ്യർ തന്നെയായിരുന്നു. തേഞ്ഞിപ്പലത്ത് ഈശ്വരാൽക്കാവിനടുത്ത് ഞാൻ മറ്റൊരു പച്ച മനുഷ്യനെ കണ്ടിട്ടുണ്ട്. ബേബി ജോൺ ബേബി പച്ച മനുഷ്യനായിരുന്നു, വെറും പച്ച മനുഷ്യൻ. അച്ഛാ, കഥയില്ലാത്ത മനുഷ്യന്മാരെയാണോ പച്ച മനുഷ്യർ എന്ന് വിളിക്കുന്നത്? അതേ മോളെ, കള്ളക്കഥകളില്ലാത്ത മനുഷ്യരാണ് ശരിക്കും പച്ച മനുഷ്യർ. ജീവിതത്തെ കബളിപ്പിക്കാത്തവർ, ജീവിതത്തോട് നീതി പുലർത്തുന്നവർ, ആത്മവഞ്ചന ചെയ്യാത്തവർ, അവരാണ് പച്ച മനുഷ്യർ. ശുദ്ധതയെയാവും പച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പച്ചവെള്ളം എന്ന് പറയുന്നത് പച്ചയായതുകൊണ്ടല്ലോ, ശുദ്ധത കൊണ്ടല്ലേ. പ്രകൃതിയുടെ പച്ചപ്പിൻ്റെ ശുദ്ധത. പ്രകൃതിക്ക് അങ്ങനെയൊരു നിറമുണ്ടോ? എല്ലാം പ്രകൃതിയുടെ ഭാഗമല്ലേ? ആയിരിക്കാം, ആണ്. എന്നാലും ഈ വിശ്വപ്രകൃതിയെ പച്ച നിറത്തിൽ ദർശിക്കാനാണ് എനിക്കിഷ്ടം. അനശ്വരമായ പച്ച നിറം, അഗാധതകളുടെ പച്ച നിറം. പച്ച എന്ന പേരിൽ സ്ഥലങ്ങളുണ്ട്. പാലോടാണ് പച്ച. പ്രവിശാലമായ പച്ച തന്നെയാണത്. സുഖദമായ പച്ച, ഗ്രാമീണതയുടെ പച്ച. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധി ഇന്ത്യയിൽ വന്നത് ഗ്രീൻ പാംലറ്റ് അച്ചടിക്കാനാണ്. പച്ച ലഘുലേഖ. പണ്ട് വീടിനരികിലെ മരങ്ങളിൽ പച്ചപ്പനന്തത്തകൾ വിരുന്നു വരുമായിരുന്നു. ഇപ്പോൾ കാണാറില്ല. പച്ച എന്നു വെച്ചാൽ പച്ച, പച്ചപ്പനന്തത്ത. മരതകരത്നത്തിൻ്റെ നിറം പച്ചയാണ്. പച്ചയ്ക്ക് പര്യായവും മരതകം എന്നായിരുന്നു. അപ്പോൾ മരതകപ്പച്ച എന്ന് പറയാമോ? അറിഞ്ഞുകൂടാ. വ്യാകരണം അറിഞ്ഞുകൂടാത്തത് കുറ്റമല്ലല്ലോ. പച്ചയുമായി ആദ്യം പരിചയപ്പെട്ട വാക്ക് ഹരിതകം എന്നതായിരുന്നു. ചെടികളിൽ ഹരിതകമുണ്ട്. അതുകൊണ്ടാണ് അവയ്ക്ക് സ്വയം ആഹാരം പാചകം ചെയ്യാനാവുന്നത്. 4ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക്, ചെറിയ ഒരു ടൈം ട്രാവൽ. എന്തൊക്കെ പച്ചകൾ! നവരപ്പച്ച, പച്ചനെല്ല്, പച്ചമുട്ട, പച്ചക്കള്ളം, പച്ചമണ്ണ്, പച്ചമാങ്ങ, പച്ചപ്പുല്ല്, പച്ചടി, പച്ചമാല, പച്ചക്കുതിര എന്നു തുടങ്ങി കണ്ടുകണ്ടു പോകുന്ന പച്ചകൾ. പച്ചക്കുളം കാണുന്നു. നെടുവങ്ങാടിൻ്റെ സ്വന്തം പച്ചക്കുളം. സുഹൃത്ത് കൈലാസനാഥൻ്റെ വീടിന് മുന്നിലാണ് പച്ചക്കുളം. പച്ച നിറമാണ് ആ കുളത്തിന്, ശരിക്കും പച്ച നിറം. പ്രകൃതിയുടെ കേളി വിലാസം. പച്ചമരങ്ങൾക്ക് മുകളിൽ ഒരു കൊച്ചു വീട്. ചുവരുകളാകെ പച്ച. മേൽക്കൂര നിറയെ പച്ചിലപ്പന്തൽ. പാറിപ്പറക്കുന്ന പച്ചക്കിളികൾ, പച്ചിലപ്പാമ്പുകൾ, പച്ചത്തവളകൾ. പ്രകൃതിയുടെ പച്ചപ്പിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടൊരു ജീവിതം. പച്ചമരത്തണലിൽ കാറ്റുകൊണ്ട് കിടക്കാനാകുന്ന പകലുകൾ. പട്ടാളപ്പച്ച നിരന്ന മുളങ്കൂട്ടങ്ങൾ. പച്ചിലക്കാടുകൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഇലകൾ പച്ച, അപ്പോൾ പൂക്കളോ? പൂക്കൾ മഞ്ഞ, എന്നാലല്ലേ ആ കുട്ടിക്കവിത പൂർണ്ണമാകൂ. മഞ്ഞപ്പൂക്കൾ കണിക്കുന്നയല്ലേ, വിഷുക്കാലമല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. മഞ്ഞപ്പൂക്കൾ എന്ന് പറയുമ്പോഴേ മനസ്സിലെത്തുന്നത് കണിക്കുന്നയുടെ ലാസ്യവിലാസം തന്നെ. സൂര്യകാന്തിക്കും മഞ്ഞ നിറമാണ്, പിന്നെ മഞ്ഞ അരളി, മഞ്ഞ കിളികൾ. മഞ്ഞ ഓർമ്മിപ്പിക്കുന്നത് ബുദ്ധനെയാണ്, മഞ്ഞയാടകൾ. മഞ്ഞളാണ് മഞ്ഞ എന്ന നിറത്തിന് കാരണമായത്. കോൺകോശങ്ങളാണ് മഞ്ഞ കാണുന്നതിന് പിന്നിലെന്ന് ശാസ്ത്രം. പീതവർണമെന്ന് മഞ്ഞയ്ക്ക് മറ്റൊരു പര്യായമുണ്ട്. പീതാംബരൻ എന്നാൽ മഞ്ഞ വസ്ത്രധാരി. കൃഷ്ണനാണോ പീതാംബരൻ? കൃഷ്ണൻ മഞ്ഞ വസ്ത്രമാണോ ധരിച്ചിരുന്നത്? എന്തുകൊണ്ടാവും അത്? അറിഞ്ഞുകൂടാ. മഞ്ഞ എന്ത് നല്ല നിറമാണ്! മഞ്ഞ ഇഷ്ടമല്ലാതാകുന്നത് സ്വർണത്തിൻ്റെ മഞ്ഞ കാണുമ്പോഴാണ്. മഞ്ഞ ലോഹത്തോടുള്ള ഭ്രമമില്ലായ്മ കൊണ്ടാണത്. മറ്റെല്ലാ മഞ്ഞകളും ഇഷ്ടമാണ്. ഗൗരം എന്നും മഞ്ഞയ്ക്ക് അർത്ഥമുണ്ട്. ഗൗരനിറമുള്ളവളാണ് ഗൗരി. ഗൗരിയുടെ ഗാത്രത്തിൻ്റെ നിറമുള്ളതാണ് ഗൗരി ഗാത്രം. അതൊരു തെങ്ങിൻ്റെ പേരാണ്. നല്ല മഞ്ഞ നിറമുള്ള തേങ്ങകൾ, ഗൗരി ഗാത്രം. പക്ഷെ പറഞ്ഞു പറഞ്ഞ് അത് നമുക്ക് ഗൗളിയാത്രയായി. ഒന്ന് ഓർത്തു നോക്കൂ, ഗൗളി എന്നാൽ പല്ലി. പല്ലിയാത്ര തെങ്ങുകൾ എന്ന് പറയേണ്ടതായി വരും ഗൗളിയാത്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ സംഗതി ഇതാണ്, ഗൗരി ഗാത്രം. ഇനി അങ്ങനെ പറയാൻ നാവ് വഴങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല തന്നെ. അതുകൊണ്ട് മേലിലും നമുക്ക് ഗൗളിയാത്ര എന്ന് തന്നെ പറയാം. ആളുകൾക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. മഞ്ഞപ്പിത്തം വന്നാൽ മഞ്ഞ ഇഷ്ടമില്ല തന്നെ. മഞ്ഞക്കാമല വന്ന് മടങ്ങിപ്പോയ സുഹൃത്തിനെ ഓർമ്മ വരും. വിഷാദത്തിൻ്റെ കാർമ്മികങ്ങൾ മൂടും. ആ മഞ്ഞ, അത് വേണ്ട തന്നെ. ഹൃദ്യമായ മഞ്ഞ മനസ്സിൽ പടരുന്നത് കന്നികാരമായി തന്നെ. മഞ്ഞയുടെ മധുവിതുക്കാലം, മഞ്ഞത്തെ ചിപ്പുങ്കുല പോലെ എന്ന് ചങ്ങമ്പുഴ, വസന്തത്തെ വിരുന്നു വിളിക്കുന്ന മഞ്ജിമ, മഞ്ഞ, വാൻഗോഗിൻ്റെ മഞ്ഞ, മനസ്സിൻ്റെ മട്ടുപ്പാവുകളിൽ മായാതെ നിൽക്കുന്ന മഞ്ഞ, ചോളവയലുകളുടെ മഞ്ഞ, ഇഷ്ടം, അത്രമേലിഷ്ടം.

കറുപ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലരെങ്കിലും നെറ്റി ചുളിച്ച് ചോദിച്ചേക്കാം, കറുപ്പോ? കറുപ്പിനെന്താ കുഴപ്പം? കറുപ്പിനെ മരണവുമായി ബന്ധിപ്പിക്കുന്നത് കൊണ്ടാവും ആളുകൾക്ക് കറുപ്പിനോട് എന്തോ ഒരു അകൽച്ച. എന്നാൽ സസൂക്ഷ്മം ചിന്തിച്ചാൽ കറുപ്പിൻ്റെ അഴക് മറ്റൊന്നിനുമില്ല തന്നെ. അതുകൊണ്ടായിരിക്കുമോ കറുപ്പിനഴകെന്ന് കവി പറഞ്ഞത്? കറുത്ത ആകാശത്തിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയുടെ സമ്മോഹനത, കറുപ്പിൻ്റെ നാനാർത്ഥങ്ങളിൽ കാർമുകിലുകൾക്കാണ് പ്രാധാന്യം. കാർമുകിലുകൾ ആകാശത്ത് കട്ടപിടിക്കുമ്പോൾ ഭൂമിയും കറുക്കും, രാവ് പോലാകും രാത്രിയുടെ കറുപ്പ്. കറുത്ത രാത്രികൾക്ക് എന്ത് ഭംഗിയാണ്! കുറ്റാങ്കുറ്റിരുട്ടെന്ന് പറഞ്ഞ് പണ്ടേ പേടിപ്പിച്ചിരുന്നത് കൊണ്ടല്ലേ? അല്ലായിരുന്നെങ്കിൽ അപ്പുറമിപ്പുറം കാണാത്ത കട്ടപിടിച്ച കറുത്തിരുണ്ട രാത്രികളിലൂടെ നടക്കുമായിരുന്നു. കറുത്ത വണ്ടുകൾ, കറുത്ത തലമുടി, കറുത്ത കുടകൾ, കരിമഷി, കമനീയതയുടെ കറുത്ത പെട്ടിയിൽ കറുപ്പിൻ്റെ വിളയാട്ടം. പ്രകാശമില്ലെങ്കിൽ എല്ലാം കറുത്തിട്ട് തന്നെ. അപ്പോൾ സ്ഥായിയായുള്ളത് കറുപ്പ് തന്നെ. കാക്കയുടെ നിറം കറുപ്പ്, ഉണങ്ങിയ കുരുമുളകും കറുപ്പ്, കറുത്ത മണൽ, പകുതി കറുത്ത കുന്നിക്കുരുമണികൾ. കറുപ്പാണ് ഓരോ മണിയെയും അഴകുള്ളതാക്കുന്നത്. കറുത്ത കുതിര, കറുത്ത പശു, കറുത്ത പൂച്ച, എല്ലാറ്റിനും എന്തൊരഴക്. കറുത്ത പട്ടി എന്ന പേരിൽ മാധവിക്കുട്ടിയുടെ ഒരു കഥയുണ്ട്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ് എന്ന പാട്ടോർമ്മ വരുന്നു. കറുത്ത കോഴിയെ കുരുതി കൊടുത്തിരുന്ന കാവുകൾ, ജീവനോടെ കഴുത്തറുത്ത ക്രൂരതകൾ, കറുപ്പെന്നാലോചിക്കുമ്പോൾ ഭയമുണ്ടാക്കുന്ന ഓർമ്മകൾ അതുമാത്രമാണ്. കറുത്ത മഷി കൊണ്ട് എഴുതാനാണ് ഏറ്റവും ഇഷ്ടം. കറുത്ത മഷി കൊണ്ട് കുനുകുനെ എഴുതുന്ന സുഹൃത്ത് കവിതകൾ എഴുതി അവനയച്ച പോസ്റ്റ് കാർഡുകൾ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. കറുത്ത കവിതകൾ എന്നാണ് ഞാനതിനെ വിളിക്കാറ്. നല്ല ഉഗ്രൻ കറുത്ത കവിതകൾ. കറുത്ത ആകാശത്ത് നക്ഷത്രങ്ങൾ ഉദിച്ചു നിൽക്കുന്നത് പോലത്തെ കവിതകൾ. നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രി എന്ന് പറയുമ്പോൾ മനസ്സിലെത്തുന്നത് സ്റ്റാറി നൈറ്റ് തന്നെയാണ്. വാൻ ഗോയുടെ സ്റ്റാറി നൈറ്റ് ഇഷ്ടം, അത്രമേലിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. എന്താ ഈയിടെയായി ഭയങ്കര മറവിയാണല്ലോ? പല അമ്മമാരും ഈ ചോദ്യം കേട്ടിട്ടുണ്ടാകും. ചിലർ ചിരിച്ചുകൊണ്ട് മറുപടി പറയും, പ്രസവം കഴിഞ്ഞത് പിന്നെ പഴയ ഓർമ്മയൊന്നുമില്ല. ചിലർക്കതൊരു തമാശയാണ്, ചിലർക്ക് അതൊരു വിഷമവും. അടുപ്പിൽ പാൽ വെച്ച കാര്യം മറക്കുക, ആരോടെങ്കിലും സംസാരിക്കുന്നതിനിടയിൽ പറയാൻ വന്നത് എന്താണെന്ന് മറക്കുക, സാധനങ്ങൾ എവിടെ വച്ചു എന്ന് ഓർമ്മ കിട്ടാതിരിക്കുക, ഒരു മുറിയിലേക്ക് എന്തിനാണ് കയറിയത് എന്നുപോലും മറന്നുപോവുക. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പ്രസവശേഷം പല സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട്. സമൂഹം ഇതിനെ വളരെ ലളിതമായി ബേബി ബ്രെയിൻ എന്ന് പേരിട്ട് തമാശയാക്കി മാറ്റാറുണ്ട്. ചിലർ പ്രസവം കഴിഞ്ഞാൽ ഇങ്ങനെയാ, ഇനി പഴയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. എന്നാൽ ഈ ചെറിയ തമാശയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിസ്മയകരമായ ജൈവശാസ്ത്രപരമായ മാറ്റങ്ങളിൽ ഒന്നാണ്. വാസ്തവത്തിൽ ബേബി ബ്രെയിൻ എന്നതൊരു രോഗമല്ല, ഒരു വൈകല്യമല്ല, മറിച്ച് പ്രകൃതി ഒരു സ്ത്രീയെ അമ്മയാക്കുന്നതിനായി അവരുടെ തലച്ചോറിൽ നടത്തുന്ന അതിസങ്കീർണമായ ഒരു പുനഃക്രമീകരണമാണ്. ഒരുപാട് കാലം ശാസ്ത്രലോകം പോലും ഗർഭകാലത്ത് സ്ത്രീയുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പഠിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ന്യൂറോ സയൻസിൽ നടന്ന പഠനങ്ങൾ ഒരു വലിയ കണ്ടെത്തലിലേക്ക് വിരൽ ചൂണ്ടി. ഗർഭകാലത്ത് മാറുന്നത് ശരീരം മാത്രമല്ല, തലച്ചോറും കൂടിയാണ്. പ്രശസ്ത ശാസ്ത്ര മാധ്യമമായ ദ കോൺവെർസേഷനിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും സ്പെയിനിലെയും നെതർലാൻഡ്സിലെയും ഗവേഷകരുടെ MRI പഠനങ്ങളും വളരെ കൗതുകകരമായൊരു കാര്യം കണ്ടെത്തി. ഒരു സ്ത്രീ ഗർഭിണിയായിരുന്നു എന്ന കാര്യം അവരുടെ തലച്ചോറിന്റെ MRI സ്കാൻ മാത്രം പരിശോധിച്ചാൽ പോലും ഗവേഷകർക്ക് വലിയ കൃത്യതയോടെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം, എന്നാൽ അതാണ് സത്യം. ഗർഭകാലത്ത് തലച്ചോറിലെ ചില ഭാഗങ്ങളിൽ ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്ന ഭാഗത്തിന്റെ അളവിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ ചിന്തകൾ, ഓർമ്മ, വികാരങ്ങൾ, മറ്റൊരാളുടെ മനസ്സും ആവശ്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ്, സാമൂഹിക ഇടപെടലുകൾ എന്നിവ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ മാറ്റങ്ങൾ പ്രധാനമായും കാണുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഗ്രേ മാറ്റർ കുറഞ്ഞു എന്ന വാർത്ത കേൾക്കുമ്പോൾ പലരും അതിനെ ഒരു രോഗമായോ ബുദ്ധിശക്തി കുറഞ്ഞതായോ തെറ്റിദ്ധരിക്കും. എന്നാൽ അതങ്ങനെയല്ല. ഒരു കൗമാരക്കാരൻ വളരുമ്പോൾ തലച്ചോറിൽ ന്യൂറൽ പ്രൂണിംഗ് എന്നൊരു പ്രക്രിയ നടക്കാറുണ്ട്. ആവശ്യമില്ലാത്ത നാഡീബന്ധങ്ങൾ ഒഴിവാക്കുകയും പ്രധാനപ്പെട്ടവ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്. അതുപോലെ തന്നെയാണ് ഗർഭകാലത്തും സംഭവിക്കുന്നത്. തലച്ചോർ സ്വയം കൂടുതൽ കാര്യക്ഷമമാകുകയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിന്റെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ പോലും തിരിച്ചറിയാൻ അമ്മയ്ക്ക് കഴിയണം. കുഞ്ഞ് വിശക്കുമ്പോൾ, വേദനിക്കുമ്പോൾ, പേടിക്കുമ്പോൾ, ഉറക്കം വരുമ്പോൾ, സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു ജീവിയുടെ ചെറിയ സൂചനകൾ പോലും മനസ്സിലാക്കാൻ അമ്മയുടെ തലച്ചോറിനെ പ്രകൃതി പുതിയ രീതിയിൽ പരിശീലിപ്പിക്കുകയാണ്. അതിനാലാണ് ഒരു കുഞ്ഞ് ചെറിയൊരു കരച്ചിൽ കരയുമ്പോൾ തന്നെ അമ്മയ്ക്കത് വിശപ്പാണോ, ഉറക്കമാണോ, വേദനയാണോ എന്ന് പലപ്പോഴും മനസ്സിലാകുന്നത്. അതൊരു മാജിക് അല്ല, തലച്ചോറിന്റെ പുനർക്രമീകരണമാണ്. ഇതിനൊപ്പം ശരീരത്തിലെ ഹോർമോണുകളിലും വലിയ മാറ്റങ്ങളുണ്ട്. ഗർഭകാലത്ത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, പ്രൊലാക്ടിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹോർമോണുകളുടെ അളവ് നാടകീയമായി മാറുന്നു. പ്രത്യേകിച്ച് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമാണ്. അതുകൊണ്ടാണ് പ്രസവശേഷം കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാൽ അമ്മയുടെ ശരീരത്തിലും മനസ്സിലും ഉടനടി പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഒരു ചോദ്യമുയരും, അപ്പോൾ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മറന്നുപോകുന്നത്? അതിനും വ്യക്തമായ ശാസ്ത്രീയ വിശദീകരണമുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അമ്മയുടെ തലച്ചോറിന്റെ മുൻഗണനകൾ മാറുകയാണ് ചെയ്യുന്നത്. മുമ്പ് പ്രധാനമായിരുന്ന പല വിവരങ്ങളും ഇപ്പോൾ അത്ര പ്രധാനമല്ല. കുഞ്ഞിന്റെ സുരക്ഷ, ആരോഗ്യം, ഭക്ഷണം, ഉറക്കം, ചെറിയ ശബ്ദങ്ങൾ, മുഖഭാവങ്ങൾ, ഇവയ്ക്കാണ് തലച്ചോർ കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ചില കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതായി അനുഭവപ്പെടാം. ഇതോടൊപ്പം മറ്റൊരു യാഥാർത്ഥ്യവുമുണ്ട്. ഒരു നവജാത ശിശുവിന്റെ അമ്മയ്ക്ക് മാസങ്ങളോളം ശരിയായ ഉറക്കം ലഭിക്കാറില്ല. രാത്രി പലതവണ കുഞ്ഞുണരും.
മുലയൂട്ടണം, ഡൈപ്പർ മാറ്റണം, കുഞ്ഞിനെ ആശ്വസിപ്പിക്കണം. മാസങ്ങളോളം ഉറക്കക്കുറവോടെ ജീവിക്കുമ്പോൾ ഓർമ്മശക്തിയും ഏകാഗ്രതയും കുറയുമെന്ന് ന്യൂറോ സയൻസ് വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ ബേബി ബ്രെയിൻ എന്ന അനുഭവത്തിന് പിന്നിൽ തലച്ചോറിന്റെ മാറ്റങ്ങൾ മാത്രമല്ല ഉറക്കക്കുറവ്, ക്ഷീണം, ഹോർമോൺ വ്യതിയാനങ്ങൾ, പുതിയ ഉത്തരവാദിത്തങ്ങൾ, മാനസിക സമ്മർദ്ദം എന്നിവയും ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം പറയേണ്ടതുണ്ട്. ഒരു കാലത്ത് ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത് ഈ മാറ്റങ്ങൾ പ്രസവശേഷം ഏതാനും ആഴ്ചകളോ മാസങ്ങളോ മാത്രം നിലനിൽക്കും എന്നായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന ഗവേഷണങ്ങൾ ആ ധാരണയെ പൂർണ്ണമായും തിരുത്തി. ഗർഭകാലത്ത് തലച്ചോറിലുണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങൾ വളരെ ദീർഘകാലം നിലനിൽക്കുമെന്ന് ഇന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്നു. ചില പഠനങ്ങളിൽ പ്രസവത്തിന് ശേഷം 6 വർഷം കഴിഞ്ഞ അമ്മമാരുടെ തലച്ചോറിൽ ഈ മാറ്റങ്ങളുടെ വ്യക്തമായ അടയാളങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചില ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നത് ഈ പ്രഗ്നൻസി സിഗ്നേച്ചർ എന്നറിയപ്പെടുന്ന മാറ്റങ്ങളുടെ ചില ഭാഗങ്ങൾ 10 ആണ്ടുകൾ കഴിഞ്ഞാലും തലച്ചോറിൽ നിലനിൽക്കാം എന്നാണ്. അതായത് മാതൃത്വം ഒരു കുഞ്ഞിന്റെ ജനനത്തോടെ അവസാനിക്കുന്ന അനുഭവമല്ല, അതൊരു സ്ത്രീയുടെ തലച്ചോറിൽ ദീർഘകാലം പതിഞ്ഞു നിൽക്കുന്ന ജൈവശാസ്ത്രപരമായ അനുഭവം കൂടിയാണ്. ഇതൊന്നും അർത്ഥമാക്കുന്നത് അമ്മമാരുടെ ബുദ്ധിശക്തി കുറയുന്നു എന്നല്ല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതിന്റെ നേർ വിപരീതമാണ്. തലച്ചോർ അതിന്റെ മുൻഗണനകൾ മാറ്റുകയാണ് ചെയ്യുന്നത്. മുമ്പ് ഒരേ സമയം നിരവധി കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന തലച്ചോർ ഇപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ, മുഖഭാവം, വിശപ്പ്, അസ്വസ്ഥത, അപകട സാധ്യത എന്നിവ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ സ്വയം പുനഃക്രമീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫോൺ എവിടെ വച്ചുവെന്ന് മറന്നുപോകുന്ന ഒരമ്മ ഉറക്കത്തിനിടയിലും തന്റെ കുഞ്ഞ് ചെറിയൊരു ശബ്ദമുണ്ടാക്കിയാൽ പോലും പെട്ടെന്ന് ഉണരുന്നത്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് മറവിയായി തോന്നിയേക്കാം, പക്ഷെ ന്യൂറോ സയൻസിന്റെ ഭാഷയിൽ അത് മുൻഗണനാ ക്രമത്തിലെ മാറ്റമാണ്.

ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം പറയേണ്ടതുണ്ട്. എല്ലാ അമ്മമാർക്കും ഒരേ തരത്തിൽ ഈ അനുഭവം ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് മറവി കൂടുതലായി അനുഭവപ്പെടാം. ചിലർക്ക് വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ തോന്നുകയുള്ളൂ. കാരണം ഓരോ മനുഷ്യന്റെയും തലച്ചോറും ഹോർമോൺ വ്യതിയാനങ്ങളും ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. അതിനാൽ സ്വന്തം അനുഭവത്തെ മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് അനാവശ്യമായി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ മറവി അതിര് കടക്കുകയോ ദൈനംദിന ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുകയോ കടുത്ത വിഷാദം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ എന്നിവയോടൊപ്പം കാണപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ ഒരു ഡോക്ടറുടെയോ മനഃശാസ്ത്ര വിദഗ്ധന്റെയോ സഹായം തേടേണ്ടതുണ്ട്. കാരണം ചിലപ്പോൾ അത് പ്രസവാനന്തര വിഷാദത്തിന്റെ ലക്ഷണമായിരിക്കാം. അതുകൊണ്ട് തന്നെ ബേബി ബ്രെയിൻ എന്ന പദം കേൾക്കുമ്പോൾ അതിനെ ഒരു കുറവായോ ദൗർബല്യമായോ കാണരുത്. അത് പ്രകൃതിയുടെ അത്ഭുതകരമായൊരു ജൈവശാസ്ത്ര സംവിധാനമാണ്. ഒരു പുതിയ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരമ്മയുടെ തലച്ചോർ സ്വയം മാറുകയാണ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വിസ്മയകരമായ ന്യൂറോളജിക്കൽ മാറ്റങ്ങളിൽ ഒന്നാണത്. ഈ മാറ്റത്തിന് പിന്നിൽ ഹോർമോണുകൾക്കും വലിയ പങ്കുണ്ട്. ഗർഭകാലത്തും പ്രസവശേഷവും ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ, ഓക്സിറ്റോസിൻ, പ്രോലാക്ടിൻ തുടങ്ങിയ ഹോർമോണുകളുടെ അളവിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോഴും മുലയൂട്ടുമ്പോഴും ഈ ഹോർമോണിന്റെ അളവ് വർദ്ധിക്കുന്നു. അതോടൊപ്പം തലച്ചോറും കുഞ്ഞിന്റെ ഓരോ ആവശ്യത്തോടും കൂടുതൽ സെൻസിറ്റീവ് ആകുന്നു. അതുകൊണ്ടാണ് പല അമ്മമാരും പറയുന്നത്, കുഞ്ഞുറങ്ങുമ്പോഴും എനിക്ക് പൂർണ്ണമായി ഉറങ്ങാൻ കഴിയുന്നില്ല, അവൾ അല്ലെങ്കിൽ അവൻ ഒന്ന് അനങ്ങിയാലും ഞാൻ അറിയും. ഇത് യാദൃശ്ചികമല്ല, പരിണാമ പ്രക്രിയയിലൂടെ മനുഷ്യവർഗത്തിന് ലഭിച്ച അതിജീവന സംവിധാനത്തിന്റെ ഭാഗമാണിത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വനാന്തരങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്കിടയിൽ കുഞ്ഞിന്റെ ചെറിയൊരു ശബ്ദം പോലും തിരിച്ചറിയാൻ കഴിയാത്ത അമ്മയ്ക്ക് കുഞ്ഞിനെ സംരക്ഷിക്കാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതി അമ്മയുടെ തലച്ചോറിനെ കുഞ്ഞിനോട് കൂടുതൽ ജാഗ്രതയുള്ളതാക്കി മാറ്റി. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. പ്രസവശേഷം പല സ്ത്രീകളും കടുത്ത ഉറക്കക്കുറവ് അനുഭവിക്കുന്നു. രാത്രി പലതവണ കുഞ്ഞിനെ എഴുന്നേറ്റ് നോക്കണം, മുലയൂട്ടണം, ഡയപ്പർ മാറ്റണം. ചിലപ്പോൾ കുഞ്ഞ് അസുഖപ്പെട്ടാൽ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഇരിക്കണം. ഉറക്കക്കുറവ് തന്നെ ഓർമ്മശക്തിയെയും ശ്രദ്ധയെയും പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന കാരണമാണ്. അതിനാൽ പ്രസവശേഷം അനുഭവപ്പെടുന്ന മറവിയുടെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന കാരണമാണ്. അതിനാൽ പ്രസവശേഷം അനുഭവപ്പെടുന്ന മറവിയുടെ ഒരു ഭാഗം ഈ ഉറക്കക്കുറവിന്റെ ഫലവുമാണ്. മാനസിക സമ്മർദ്ദവും ഇതിൽ വലിയ പങ്കുവഹിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെ അമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ പല മടങ്ങ് വർദ്ധിക്കുന്നു. കുഞ്ഞിന്റെ ആരോഗ്യം, ഭക്ഷണം, വാക്സിനേഷൻ, കുടുംബകാര്യങ്ങൾ, ജോലി, സാമ്പത്തിക കാര്യങ്ങൾ എന്നിങ്ങനെ ഒരേ സമയം നൂറുകണക്കിന് കാര്യങ്ങൾ തലച്ചോറിൽ സജീവമാകുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ മെന്റൽ ലോഡ് എന്നാണ് വിളിക്കുന്നത്. പുറമേ കാണാൻ കഴിയാത്ത ഈ മാനസിക ഭാരം പലപ്പോഴും അമ്മമാരെ ക്ഷീണിപ്പിക്കുകയും ചെറിയ കാര്യങ്ങൾ മറക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ചില ഗവേഷകർ പറയുന്നത് മറ്റൊരു കൗതുകകരമായ കാര്യമാണ്. അമ്മയായതിനു ശേഷം സ്ത്രീകളുടെ തലച്ചോറിലെ ചില ഭാഗങ്ങൾ വലിപ്പത്തിൽ കുറയുന്നുവെന്ന് സ്കാനുകളിൽ കാണാം. എന്നാൽ അത് കോശങ്ങൾ നശിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ആവശ്യമില്ലാത്ത ന്യൂറൽ ബന്ധങ്ങൾ ഒഴിവാക്കി കൂടുതൽ കാര്യക്ഷമമായ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ്. കൗമാരപ്രായത്തിൽ തലച്ചോറിൽ നടക്കുന്ന ന്യൂറൽ പ്രൂണിംഗ് പോലെ മാതൃത്വകാലത്തും ഒരു പുനഃസംഘടന നടക്കുന്നു. അതായത് തലച്ചോർ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സ്വയം നവീകരിക്കുകയാണ്. അതിനാലാണ് ചില അമ്മമാർക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ വൈകാരികമായി മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഞ്ഞിന്റെ മുഖം കണ്ടാൽ വിശപ്പാണോ, ക്ഷീണമാണോ, വേദനയാണോ എന്നത് മറ്റാരേക്കാളും വേഗത്തിൽ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇതൊരു പരിശീലനം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല, തലച്ചോറിലെ ഈ മാറ്റങ്ങളുടെ ഫലമാണ്. ഇവിടെ ഒരു വലിയ സാമൂഹിക പ്രശ്നവും നാം കാണാതെ പോകരുത്. ഒരു സ്ത്രീ പ്രസവശേഷം ചെറിയ കാര്യങ്ങൾ മറന്നാൽ പലപ്പോഴും കുടുംബത്തിൽ തമാശയാക്കാറുണ്ട്. നിനക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ലല്ലോ, എന്തൊരു മറവിയാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അവർ കേൾക്കേണ്ടി വരുന്നു. എന്നാൽ ആരും ചോദിക്കാറില്ല, അവൾ കഴിഞ്ഞ രാത്രി എത്ര മണിക്കൂർ ഉറങ്ങി, അവൾക്ക് വിശ്രമിക്കാൻ സമയം കിട്ടിയോ, അവരുടെ മാനസിക ഭാരം ആരെങ്കിലും പങ്കുവെച്ചോ. യഥാർത്ഥത്തിൽ ഒരമ്മയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത്
വിമർശനമല്ല, പിന്തുണയാണ്. കുഞ്ഞിനെ വളർത്തുക എന്നത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് കുടുംബത്തിന്റെ കൂട്ടുത്തരവാദിത്വമാണ്. അച്ഛനും മറ്റു കുടുംബാംഗങ്ങളും ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കുമ്പോൾ മാത്രമേ അമ്മയ്ക്കാവശ്യമായ വിശ്രമവും മാനസികാരോഗ്യവും ലഭിക്കുകയുള്ളൂ. ഇവിടെ പ്രസവാനന്തര വിഷാദം എന്ന വിഷയവും പ്രത്യേകം പറയേണ്ടതുണ്ട്. എല്ലാ അമ്മമാർക്കും ഇതുണ്ടാകില്ല. എന്നാൽ ചില സ്ത്രീകൾക്ക് പ്രസവശേഷം ഗുരുതരമായ വിഷാദം, ഉത്കണ്ഠ, നിരാശ, കുറ്റബോധം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത് വെറും മാനസിക ബലക്കുറവല്ല, ചികിത്സ ആവശ്യമുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ്. കുടുംബാംഗങ്ങൾ

ഇത് തിരിച്ചറിയുകയും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ബേബി ബ്രെയിൻ എന്ന പദം കേൾക്കുമ്പോൾ അതിനെ ഒരു കുറവായോ ദൗർബല്യമായോ കാണരുത്. അത് പ്രകൃതിയുടെ അത്ഭുതകരമായൊരു ജൈവശാസ്ത്ര സംവിധാനമാണ്. ഒരു പുതിയ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരമ്മയുടെ തലച്ചോർ സ്വയം മാറുകയാണ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വിസ്മയകരമായ ന്യൂറോളജിക്കൽ മാറ്റങ്ങളിൽ ഒന്നാണത്. അമ്മയാകുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകുക മാത്രമല്ല, അതോടൊപ്പം ഒരു പുതിയ തലച്ചോറിനും പുതിയ ചിന്തകൾക്കും പുതിയ മുൻഗണനകൾക്കും പുതിയ ജീവിതത്തിനും ജന്മം നൽകുക കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ചതിനു ശേഷം പഴയതുപോലെ കാര്യങ്ങൾ ഓർമ്മയില്ലെന്ന് തോന്നുന്ന ഓരോ അമ്മയും ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങളുടെ തലച്ചോർ തകരുന്നില്ല, അത് നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി അത്ഭുതകരമായ രീതിയിൽ സ്വയം പുനർനിർമ്മിക്കുകയാണ്. ശാസ്ത്രം ഇന്നതിനെ വ്യക്തമായി അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മാറ്റത്തെ ഭയക്കേണ്ടതില്ല, മറിച്ച് അതിനെ അഭിമാനത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ എത്താം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീം കോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ADGP MR അജിത്കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്നുകൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരെ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഇനി തിങ്കളാഴ്ച ചേരും. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ലോക്സഭ ആദരം അർപ്പിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ കോടതി തീരുമാനമനുസരിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ SSK ഫണ്ട് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാനാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ശ്രീ ഷംസുദ്ദീൻ വ്യക്തമാക്കി.
1: ഇന്ത്യയിലെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനം അത് വളരെ മുമ്പ് നിശ്ചയിച്ചതാണ്. സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിമാരായ യോഗത്തിൽ പങ്കെടുത്തു, അജണ്ട പ്രകാരം ചർച്ച ചെയ്തു. അതുപോലെ ഭാവി പദ്ധതികളിൽ അർഹമായ പങ്കാളിത്തം കിട്ടാനുമാണ് നമ്മൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വഖഫ് ബോർഡിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു വിഷയം നിൽക്കുമ്പോൾ സുപ്രീം കോടതി എന്താണോ പറയുന്നത് അത് വെയിറ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ ഞങ്ങളും തീരുമാനമെടുക്കും. പിന്നെ പുനഃസംഘടനയ്ക്ക് സർക്കാരിന് അധികാരമുണ്ടെന്നും കോടതി തന്നെ കണ്ടിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 51.1 ലക്ഷം പേർക്ക് 2,000 രൂപ വീതമാണ് നൽകുന്നത്. ADGP MR അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറങ്ങി. കഴിഞ്ഞ LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയതിനാലാണ് നടപടി. അധികാര ദുർവിനിയോഗം കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: DGP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പൊ ആ തീരുമാനമാണ് ഗവൺമെന്റ് ഉത്തരവായി പുറത്തു വരുന്നത്. അത് പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താൽ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെന്റിനും ബാധ്യതയുണ്ട്.
0: സംസ്ഥാനത്ത് 4ാം ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. വേതന വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ ഊബർ ആപ്പിനെതിരെയുള്ള സമരം തുടരുകയാണ്. വാഹനങ്ങളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് യാത്രക്കാരിൽ നിന്നും 3 ഇരട്ടിയോളം അമിത നിരക്ക് ഈടാക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം മുൻപ് ഏതെങ്കിലും വിധത്തിൽ ഹജ്ജ് നിർവഹിച്ചവർക്കും ശരിയായ രീതിയിലുള്ള സഹായി ഇല്ലാത്തവർക്കും ഈ വിഭാഗത്തിൽ അപേക്ഷിക്കാൻ അർഹതയില്ലെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്ന് കൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ 4 ദിവസമായി സംഘടിപ്പിച്ച ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടി ഓപ്പറേഷൻ സദേൺ റെഡിനെസിന് സമാപനം. 27 രാജ്യങ്ങളിലെ 276 പ്രതിനിധികൾ പങ്കെടുത്തു. സമുദ്ര സുരക്ഷ, സമുദ്രമേഖലയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച ധാരണയും വിവരങ്ങൾ പങ്കിടലും സമുദ്ര നിയമം, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പ്രത്യേക സെഷനുകൾ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചു. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ആവശ്യമെങ്കിൽ കുത്തിവയ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി.
0: മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിച്ചു. മഹാസമാധിയിലും അദ്ദേഹം ദർശനം നടത്തി. സംസ്ഥാനത്ത് ആദ്യമായി റോഡുകളിൽ വൈറ്റ് ടോപ്പിംഗ് നടത്തി ആലപ്പുഴ ജില്ല മാതൃകയാകുന്നു. നഗരത്തിലെ ജനറൽ ആശുപത്രി കവല, കളക്ടറേറ്റ് കോൺവെന്റ് കവല, മുല്ലയ്ക്കൽ റോഡുകളിലായിരുന്നു വൈറ്റ് ടോപ്പിംഗ് പരീക്ഷണം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: സ്ഥിരമായി വെള്ളക്കെട്ടും കുഴിയും ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം നിർമ്മാണ രീതി പ്രയോജനപ്പെടുക. 2021 7 കിലോമീറ്ററോളം ദൂരത്തിലാണ് നഗരത്തിലെ റോഡുകൾ ആധുനികവൽക്കരിച്ചത്. തകരാറൊന്നുമില്ലാതെ റോഡ് 25-30 വർഷം നിലനിൽക്കുമെന്നാണ് അവകാശവാദം.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം നാളെ ഹരാരയിൽ നടക്കും. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കോട്ടയം അയർകുന്നത്ത് വിഷം കഴിച്ചു മരിച്ച ഒരു കുടുംബത്തിലെ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. ചേപ്പുംപാറ മർത്താ മറിയം പള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച, NTA പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്നും കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP ആരോപിച്ചു. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് റദ്ദാക്കിയ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് 2ാംഘട്ട പ്രാഥമിക പരീക്ഷയുടെ പുതുക്കിയ തീയതി PSE പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 22 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെയായിരിക്കും പരീക്ഷ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 869 പോയിന്റ് താഴ്ന്ന് 75541. നിഫ്റ്റി 245 പോയിന്റ് നഷ്ടത്തിൽ 23626 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1360 ര�പ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. ഇടുക്കി ശാന്തൻപാറ ആനയിറങ്കലിൽ കാട്ടാന റേഷൻ കട തകർത്തു. ഇന്ന് പുലർച്ചെയാണ് ചക്കബൊമ്മൻ എന്ന ആന കട തകർത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സുപ്രീംകോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട AdGP MR അജിത്കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്ന് കൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 24 ഭൂമികയിലാണ്. 1783 ജൂലൈ 24 ദക്ഷിണ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നു പ്രശസ്തനായ സൈമൺ ബൊളിവർ എന്ന ദേശീയ വിമോചന നായകൻ വെനിസ്വേലയിലെ കാരക്കാസിൽ ഭൂജാതനായിരിക്കുന്നു. 1802 ജൂലൈ 24 19 നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സാഹിത്യ നായകരിൽ പ്രമുഖനായ അലക്സാണ്ടർ ഡൂമ ഫ്രാൻസിലെ ഐസ്നേസിൽ ജന്മം കൊണ്ടിരിക്കുന്നു.

വെറുക്കപ്പെടുമോ എന്ന് ഭയന്ന് ഒന്നും മൂടിവെക്കേണ്ടതില്ല. മുഖസ്തുതി പറഞ്ഞു കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്നതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണ സൈ റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇക്കാര്യം ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതു സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ ഉടൻ തന്നെ പാസാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ ഇന്നലെ രാത്രി തന്നെ സമർപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പ്രശംസിച്ചു. കേസുകൾ അതിവേഗം തീർപ്പാക്കി യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: कल जो प्रधानमंत्री जी ने निर्णय लिया कि पेपर लीक से संबंधित जो मामले अदालतों में लंबित हैं, चल रहे हैं, उनकी सुनवाई हम स्पेशली डेजिग्नेटेड फास्ट ट्रैक कोर्ट गठित करके करवाएंगे, जिससे डे टू डे बेसिस पे सुनवाई होगी, स्पीडी ट्रायल होगा और टाइम बाउंड इन्वेस्टिगेशन होगा, तो युवाओं को न्याय मिलेगा. ये बहुत बड़ा निर्णय है. उसी प्रक्रिया में कल दिन भर ये चर्चा चलती रही.
0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ അനു ഗ്രോവർ ബാലിഗയെ ആണ് ജഡ്ജിയായി നിയോഗിച്ചത്. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, ജിതേന്ദ്രസിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് അവസാനിപ്പിച്ചത്. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ അചഞ്ചലമായ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച പാർലമെന്റ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ സ്മരണ പുതുക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ ദിവസ് ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, പരമാധികാരം എന്നിവ കാത്തുസൂക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ഓർമ്മിപ്പിക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസെന്നും കാർഗിൽ ധീര യോദ്ധാക്കൾ രാജ്യത്തിന് എക്കാലവും മാതൃകയാണെന്നും രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. കാർഗിൽ വിജയ് ദിവസ് രാജ്യത്തെ സൈനികരുടെ ത്യാഗത്തെയും ധീരതയെയും സ്മരിക്കുന്നതിനുള്ള ദിവസമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
2: ये दिन हमारे भारतीय सशस्त्र बलों के अदम्य साहस, अप्रतिम शौर्य और सर्वोच्च बलिदान का प्रतीक है। ये सभा भारतीय सशस्त्र बलों के उन वीर जवानों को श्रद्धापूर्ण

0: പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെയാണ് 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായത്. മാർച്ച് പാസ്റ്റിൽ 126 അംഗ ഇന്ത്യൻ സംഘത്തെ മീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗോഹെയ്നുമാണ് നയിച്ചത്. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അസം പ്രളയത്തിൽ ഇന്നലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 47. 11 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരായാണ് പ്രളയം ബാധിച്ചത്. ഗുജറാത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ അഹമ്മദാബാദിലും സൂറത്തിലുമടക്കം ജനജീവിതം ദുരിതത്തിലാക്കി. നവ്സാരി വൽസാദ് മേഖലകളിൽ നദികൾ കരകവിഞ്ഞ് പ്രളയ സമാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ജമ്മുകാശ്മീരിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജമ്മു ഡിവിഷനിൽ മേഘവിസ്ഫോടനത്തിനും അതിവേഗ പ്രളയത്തിനും കാരണമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. എഡിജിപി MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാട്ടാന ഭീഷണിയിൽ ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട തകർത്തു. തുടർച്ചയായി 12-ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കഴിഞ്ഞ രാത്രി 9:30 മുതൽ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്തുകയും ചെയ്തു. എന്നാൽ പുലർച്ചെയോടെ വീണ്ടും എത്തിയ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. റേഷൻ കട 12 തവണ തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
0: ഇറാനിൽ തുടർച്ചയായ 13-ാം രാത്രിയും ആക്രമണം തുടർന്ന് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ 2 സൌദി എണ്ണ കപ്പലുകൾ ആക്രമിച്ചതിന് പിന്നാലെ US ഇറാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന തുടരുകയാണ്. $100 മുകളിലെത്തിയ ബ്രന്റ് ക്രൂഡ് വില നിലവിൽ $98, WTI ക്രൂഡ് വില ബാരലിന് $90. അഞ്ച് തവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ ഫിഡെ പ്രസിഡന്റ് റഷ്യയുടെ അർക്കാദി ദ്രോർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് നേതൃമാറ്റം. സ്വിസ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ദ്രോർക്കോവിച്ചിനുമേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആനന്ദ് ഇടക്കാല പ്രസിഡന്റായി ചുമതലകൾ വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 76,157. നിഫ്റ്റി 69 പോയിന്റ് നഷ്ടത്തിൽ 23,799. വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള രഥങ്ങളുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: നമസ്കാരം. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്ര പ്രസിദ്ധമായ മഹാകുംഭമേളയും മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയും എന്നതാണ് ഈ 11-ാം അധ്യായം മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചാവിഷയം.

മുൻ എപ്പിസോഡുകളിലേതുപോലെ ഭരതൻ മുത്തച്ഛൻ, ലക്ഷ്മി, രാമേട്ടൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അവരുടെ സംഭാഷണങ്ങളിലൂടെയാണ് നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന ഈ പ്രത്യേക പരിപാടി പുരോഗമിക്കുന്നത്. അതിനു മുമ്പ് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളിലേക്ക് ഒരു തിരനോട്ടം.

0: മോളെ ലക്ഷ്മി, ഒന്നിങ്ങോട്ട് വരാമോ? ഇതൊന്ന് നോക്കൂ, ഈ ലാപ്ടോപ്പിൽ വൈഫൈ നേരാവണ്ണം കണക്ട് ആവുന്നില്ലല്ലോ. രാവിലെ മുതൽ ഇന്റർനെറ്റ് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സൈറ്റിൽ ഓടാകുന്നില്ല, എന്തോ കുഴപ്പമുണ്ട്. നീ നോക്കിയ ഒരുപക്ഷെ ശരിയാവും.
1: ആ മുത്തശ്ശ, എന്തിനാണ് രാവിലെ തന്നെ ഇരുന്ന് ഈ ലാപ്ടോപ്പുമായി ഇങ്ങനെ ഗുസ്തി പിടിക്കുന്നേ? ഇവിടെ റേഞ്ച് കുറവാണ്, വൈഫൈ മോഡം ഇരിക്കുന്നതിന്റെ അടുത്തേക്ക് ആ മുറിയിലേക്ക് നമുക്കൊന്ന് മാറിയിരുന്ന് നോക്കിയാലോ?
0: ഓ ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം.
1: ആ ഇപ്പൊ കിട്ടുന്നുണ്ട്. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റ് ഓപ്പൺ ആയി വന്നല്ലോ. ഇതെന്താ വേണ്ടേ? ഡെസ്റ്റിനേഷനും തീയതിയും എല്ലാം ചോദിക്കുന്നുണ്ട്.
0: മോളെ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ആത്മീയ സംഗമങ്ങളിൽ ഒന്നായ മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ആരംഭിച്ചത് നീ അറിഞ്ഞില്ലേ? പത്രത്തിലും ടിവിയിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഉണ്ടായിരുന്നല്ലോ. മുത്തശ്ശനൊരാഗ്രഹം, ഇത്തവണത്തെ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം ചെയ്ത് പുണ്യം നേടണം. ഒരു വ്യാഴവട്ടം മുമ്പ് നിന്റെ മുത്തച്ഛിയോടൊപ്പം പൂർണ്ണ കുംഭമേളയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എങ്കിലും ഇത്തവണത്തേതിന് പ്രത്യേകതകൾ ഏറെയാണ്. 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇക്കുറി. ഇനി ഈ ആയുസിൽ മറ്റൊരു കുംഭമേള ഇല്ല മോളെ, അതുകൊണ്ടാ.
1: ഉവ്വുമുത്തച്ഛാ, പക്ഷേ ഇതെന്താ വ്യത്യാസം മഹാകുംഭമേളയും പൂർണ്ണ കുംഭമേളയും തമ്മിൽ?
0: ശ്രദ്ധിച്ചു കേൾക്ക്, ഞാൻ പറഞ്ഞുതരാം. 12 വർഷത്തിലൊരിക്കൽ നടന്നു വരാറുള്ളതിനെ കുംഭമേള എന്ന് പണ്ഡിതർ വിളിക്കാറുണ്ട്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് മഹാകുംഭമേള എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 11 പൂർണ്ണ കുംഭമേളകൾ കഴിയുമ്പോൾ 12-ാമത്തേതിന് മഹാകുംഭമേള. കാലാതീതമായ ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളം കൂടിയാണിത്. ആത്മീയമായ പൈതൃകത്തിന്റെയും ഐക്യത്തിന്റെയും സംഗമം.
1: കുറെ സന്യാസിമാരും ഋഷിമാരും നദിയിൽ മുങ്ങുന്നതിന്റെ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. മുത്തശ്ശാ, ഒരു സംശയം, ഇതിപ്പോ പ്രയാഗ്രാജ് എന്ന സ്ഥലത്തല്ലേ കുംഭമേള നടക്കുന്നത്? എന്നാണ് സമാപനം?
0: അതെ, നീ പറഞ്ഞതുപോലെ പ്രയാഗ്രാജിൽ തന്നെയാണ് മഹാകുംഭമേള നടക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 13 തുടങ്ങി ഫെബ്രുവരി 26 മഹാശിവരാത്രി വരെ ദേശദേശാന്തരങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് പേരാണ് രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നും കുംഭമേളയിൽ പങ്കെടുക്കാനെത്തുക. പ്രയാഗ്രാജിലെ ഏകദേശം 15 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംഗമതീരത്ത് ഭക്തർ മുങ്ങിക്കുളിക്കുന്ന കാഴ്ച ഓ ദൈവികമെന്ന് വിശേഷിപ്പിക്കാം. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ അന്വർത്ഥമാക്കുന്ന ഇടം കൂടിയാണിത് മോളെ. മൗനി അമാവാസി, വസന്ത് പഞ്ചമി, മാഘപൂർണിമ എന്നീ ദിനങ്ങളിലെ അമൃതസ്നാനം ഏറെ വിശേഷപ്പെട്ടതാണ്.
1: സമ്മതിച്ചു മുത്തശ്ശ, പക്ഷേ കോടിക്കണക്കിന് ആൾക്കാര് വരുമ്പോ തിക്കും തിരക്കും ബഹളവും, സുരക്ഷ ആരോഗ്യം എല്ലാം പ്രധാനമാണ്.
0: ലക്ഷ്മി മോളെ, ഞാനും നിന്റെ മുത്തശ്ശിയും ഇതിനു മുമ്പത്തെ പൂർണ്ണ കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. അന്ന് ഇതല്ല സ്ഥിതി. യാത്രാക്ലേശവും ജനക്കൂട്ടവും തുലവും കുറവായിരുന്നു. പ്രായവും.
2: ഭരതേട്ടാ, ഭരതേട്ടാ.
0: ആരാത്? എത്ര നാളായി നമ്മൾ കണ്ടിട്ട്. രാമ, നീ അകത്തേക്ക് വാ, സുഖാണോ നിനക്ക്?
2: ആ തട്ടിയും മുട്ടിയും വലിയ പരിക്കില്ലാതെ പോണു. ഇത്തിരി ദൂരം കൂടുതൽ നടന്നാൽ കിതയ്ക്കും, പോരാത്തതിന് മുട്ടുവേദനയും.
0: രാമ, നീ ആ സെറ്റിയിൽ കുത്തിയിരിക്കെ, കിതപ്പൊക്കെ അങ്ങ് നടങ്ങട്ടെ. മോളെ ലക്ഷ്മി, രാമേട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അടുക്കളയിൽ പോയി ചടയേന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ. ആ രാമ, പിന്നെന്താ വിശേഷം?
2: ലക്ഷ്മി മോള് ഒന്നുകൂടി മുതിർന്നല്ലോ, എന്താ രണ്ടുപേരും കൂടി രാവിലെ തന്നെ ചർച്ച?
1: കുംഭമേളയെ കുറിച്ചായിരുന്നു രാമനങ്കിൾ.
2: ഓ, മേളയിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അതൊരു കാലം, ഒറ്റാന്തടി ആയിരുന്നു അന്ന്. ഉലകം ചുറ്റാൻ ഒരു മുടക്കവും, ആൾക്കൂട്ടവും തിരക്കും ഏശില്ല. പക്ഷേ ഇപ്പൊ വലിയ ജനക്കൂട്ടമാ, പ്രായമായവർ ക്ലേശിക്കും തീർച്ച, മുമ്പത്തെ പോലെ അല്ല.
1: രാമനങ്കൾ എന്തായി പറയുന്നത്?
2: പൂഴി മാനത്തെ കിട്ടാൽ മണ്ണിൽ തൊടില്ല. തൃശൂർ പൂരത്തിന്റെ 1000 ഇരട്ടി പുരുഷാരം ഒന്ന് ആലോചിച്ചു നോക്കൂ മോളെ. ശരിയായ ക്രമീകരണമോ സൗകര്യമോ ഇല്ലെങ്കിൽ പാടുപെട്ടുപോവും. തിക്കിലും തിരക്കിലും ഉന്തിലും തള്ളിലും ശ്വാസം പിടിച്ച് അപകടങ്ങളെക്കുറിച്ചൊക്കെ മോള് കേട്ടിട്ടില്ലേ? കഴിഞ്ഞ തവണ ഒരു വൃദ്ധൻ വഴി തെറ്റിയിട്ട് കൃത്യസമയത്ത് സഹായം എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. മോളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ.
0: രാമ, നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ പോവാൻ ഉറച്ചിട്ടുണ്ട്. ഈ ആയുസ്സിൽ ഇനി മറ്റൊരു മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. നീ വരുന്നുണ്ടോ? നമുക്ക് ടിക്കറ്റ് ഒരുമിച്ച് ബുക്ക് ചെയ്ത് പോയി വരാം. ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല. എന്താ രാമ?
1: ആഹാ, രണ്ടാളും ഉഷാറായല്ലോ. എന്താ ഒരു വൈബ്! എനിക്ക് എതിരഭിപ്രായമൊന്നും ഇല്ല. മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം സെറ്റാക്കാം. ഐഡന്റിറ്റി കാർഡ്, മെഡിക്കൽ റെക്കോർഡ്സ്, എമർജൻസി ഫോൺ നമ്പറുകൾ, ഇതെല്ലാം കയ്യിൽ കരുതിയാൽ 90% പ്രശ്നങ്ങളും ഒഴിവാകും.
2: അത് ശരി. പക്ഷേ പ്രായമായവർ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും അവരെ അനുഗമിക്കണം. അല്ലെങ്കിൽ വഴി തെറ്റി പോകാൻ ഇടയുണ്ട്. മോളും കൂടെ പോരൂ. എന്താ?
1: എനിക്ക് ഫൈനൽ എക്സാം ഉണ്ടെങ്കിൽ ക്ലാസ് മിസ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടല്ലേ.
0: രാവ, കണ്ടില്ലേ, മിടുക്കി അവള് പരീക്ഷയുടെ പേര് പറഞ്ഞ് സൂത്രത്തിൽ രക്ഷപ്പെട്ടു.
1: ചില ഡയറക്ടീവ്സ്, മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാൽ സുഖമായിട്ട് പോയി വരാം. മുത്തച്ഛ, ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം സംഭവിക്കാതെ സൂക്ഷിക്കണം. ക്ഷീണം തോന്നുകയാണെങ്കിൽ ഇരിക്കുക, വിശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധ വെച്ചാൽ മതി മുത്തച്ഛ. പിന്നെ എപ്പോഴും ഒരു ഫോൺ കയ്യിൽ കരുതണം. ഏത് സാഹചര്യത്തിലും അത്യാവശ്യത്തിന് ആരെയെങ്കിലും ബന്ധപ്പെടാൻ ഇതിലൂടെ കഴിയും. പിന്നെ ഇക്കുറി സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ പ്രത്യേക സ്റ്റോളുകളും കുംഭമേളയിൽ ഒരുക്കിയിട്ടുണ്ട്.
2: സ്റ്റോളോ? അത് കൊള്ളാമല്ലോ.
1: അതെ അങ്കിൾ, വീൽചെയറും വാക്കിംഗ് സ്റ്റിക്കും ഉൾപ്പെടെ ഒരു വലിയ സംവിധാനം തന്നെ മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. കൂടാതെ സന്നദ്ധ പ്രവർത്തകരുടെ മുഴുവൻ സമയ സേവനവും പ്രായമേറിയവർക്കുള്ള പരിഗണനയിൽ അല്പം പോലും കുറവ് വരുത്തരുത് എന്ന് കരുതിയാണ് ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്.
0: ശരിയാണ് മോളെ, ഞങ്ങൾ മുതിർന്നവരുടെ ജീവിത സായാഹ്നം നിസ്സഹായതയിലും നിരാശയിലും ചെലവിടാനുള്ളതല്ല എന്ന തിരിച്ചറിവ് സമ്മാനിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് വലിയ കാര്യം. പുതുതലമുറയും ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നു എന്ന് കാണുമ്പോഴുള്ള സന്തോഷവും ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്കും ഏറെ പഠിക്കാനുണ്ട്. നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും.
1: ആബ്സല്യൂട്ട്ലി റൈറ്റ് മുത്തച്ഛ. എട്ടും ഒട്ടും തിരിയാത്ത ന്യൂജൻ തലമുറ എന്നൊക്കെ പദം പറച്ചിൽ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് എന്നും ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ മുത്തച്ഛന്റെ അടുത്ത്. യു ആർ സച്ച് എ ലവ്ലി പേഴ്സണാലിറ്റി മൈ ഡിയർ ഗ്രാൻഡ്പ, ലവ് യു.
0: ഓ വാ വാ വാ, പുകഴ്ത്തി പുകഴ്ത്തി നീ ഞങ്ങളെ അങ്ങനെ സൂപിക്കല്ലേ. എന്തായാലും ഒരു മിഠായി ഞാൻ വാങ്ങിച്ചു തരാം. എന്താ അതിന്റെ പേര്? ഡയറി മിൽക്കോ അതോ ഫൈവ് സ്റ്റാറോ?
1: അതൊന്നും ഇപ്പൊ വേണ്ട മുത്തച്ഛ, ട്രീറ്റ് ഞാൻ വരവ് വെച്ചിരിക്കുന്നു. പിന്നൊരു കാര്യം ഞാൻ വിട്ടുപോയി, മോഡേൺ ടെക്നോളജി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു കുംഭമേള കൂടി ആയിരിക്കും ഇത് മുത്തച്ഛ.
0: അതെന്താ മോളെ?
1: മുത്തച്ഛന് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് അറിയാലോ? ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടുകൾ 11 ഇന്ത്യൻ ഭാഷകളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കുംഭമേളയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സഹായങ്ങളും ഈ ചാറ്റ് ബോട്ടിൽ ടൈപ്പ് ചെയ്താൽ നമുക്ക് ലഭിക്കും എന്നതാണ് സവിശേഷത.
2: കാലത്തിന്റെ ഒരു പ്രവാഹം നോക്കൂ, ഞൊടിയിടയിലല്ലേ കാര്യങ്ങൾ കരണം മറിയുന്നത്. അനന്തം, അജ്ഞാതം, അവർണനീയം എന്നല്ലേ
1: മുത്തശ്ശ? നമ്മുടെ ഈ സല്ലാപത്തിൽ മാത്രം ഒതുങ്ങാതെ മഹാകുംഭമേളയുടെ ആധികാരിക വിശേഷം ശ്രേഷ്ഠരിൽ നിന്നും മറ്റുമായി ചോദിച്ചറിഞ്ഞാലോ? ധാരാളം കുംഭമേളകളിൽ പങ്കെടുത്തിട്ടുള്ള ശ്രീ സാധു ആനന്ദവനം ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു.

നമസ്കാരം, ഞാൻ സാധു ആനന്ദവനം, ശ്രീവഞ്ചദശനാം ജൂന അഖാഡയിലെ സാധുവാണ്. പ്രയാഗ്രാജില് നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയുടെ സംഘാടകര് ആയിട്ടുള്ള അഖാഡകളിലെ ഏറ്റവും പഴയതും വലുതുമായിട്ടുള്ള അഖാഡയാണ് ജൂന അഖാഡ. പ്രയാഗ്രാജില് ഇതിനു മുമ്പുള്ള രണ്ട് കുംഭമേളകളിലും പൂർണ്ണ കുംഭമേളകളിലും രണ്ട് അർദ്ധ കുംഭമേളകളിലും പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിനിടയിൽ ഈ 24 വർഷത്തിനിടയിൽ നടന്ന മറ്റ് 4-3 സ്ഥലങ്ങളിലെയും കുംഭമേളകളിൽ കൂടി പങ്കെടുത്തിട്ടുണ്ട്. സന്യാസിമാരുടെ ഇടയിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള രീതികളാണ്, പന്താവുകളാണുള്ളത്. ഒന്ന് മഠങ്ങളിലൂടെയുള്ളതും മറ്റൊന്ന് അഖാഡകളിലൂടെയുള്ളത്. മഠങ്ങളിലുള്ളത് ജ്ഞാനപന്തികളാണ്, ശാസ്ത്രധാരികളാണ്, അറിവിന്റെ ലോകത്താണ് ആ സന്യാസിമാർ വ്യാപരിക്കുക. അതേസമയം ധർമ്മപ്രചരണത്തിനും ധർമ്മ സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള സന്യാസി വിഭാഗമാണ് അഖാഡകളിൽ കൂടെ ഉള്ളത്. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വന്നാൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു സൈന്യ സ്വഭാവത്തിലുള്ള സന്യാസി സമൂഹമാണ് അഖാഡകളുടേത്. 13 അഖാഡകൾ ചേർന്നിട്ടാണ് കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതിൽ 7 അഖാഡകൾ ശങ്കര ദശനാമി പരമ്പരയിലുള്ള സന്യാസി അഖാഡകളാണ്. അതിൽ ഏറ്റവും പഴയതും വലുതുമായ അഖാഡയാണ് ശ്രീപഞ്ചദശനാം ജൂന അഖാഡ. പിന്നെ മഹാനിർവാണി, നിരഞ്ജിനി, അങ്ങനെ മറ്റ് അഖാഡകൾ. 3 അഖാഡകൾ വൈഷ്ണവ സമ്പ്രദായത്തിൽ, അവരെ ഇവിടെ വൈരാഗികൾ എന്ന് പറയും, വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള അഖാഡകളാണ്. 3 അഖാഡകൾ ഉദാസീനുകൾ, സിഖ് ഗുരുപരമ്പരയെ കൂടി, ഗുരുപരമ്പരയിൽ നിന്ന് ഉത്ഭവിച്ച സിഖ് പരമ്പരയെ കൂടി ബന്ധപ്പെട്ടിട്ടുള്ള അഖാഡകളാണ് ഉദാസീനുകൾ എന്ന് പറയുന്നത്. അങ്ങനെ 13 അഖാഡകൾ. ആ അഖാഡകൾ ആചാര്യന്മാരായിട്ട് അഭിഷേകം ചെയ്ത് വാഴിച്ചിരിക്കുന്ന മഹാമണ്ഡലേശ്വർമാര്, ആചാര്യജി, ആചാര്യ മഹാമണ്ഡലേശ്വർമാര്, ഇത്രയും പേര് ചേർന്നിട്ടാണ് കുംഭമേളയിലെ ഷഹി സ്നാനം, രാജകീയ സ്നാനത്തിന് ഘോഷയാത്രയായി പോയി ആ ചടങ്ങ് നിർവഹിക്കുന്നത്. 12 വർഷം കൂടുമ്പോൾ പ്രയാഗ്രാജില്, ഹരിദ്വാറില്, ഉജ്ജയിനിയില്, നാസിക്കില്, ഈ 4 സ്ഥലത്ത് ദേവാസുര യുദ്ധത്തിന്റെ കാലത്ത്, അമൃതിന് വേണ്ടി നടന്ന ദേവാസുര യുദ്ധത്തിന്റെ കാലത്ത് അമൃത് വീണതിന്റെ സ്മരണയില് അതിന്റെ ഐതിഹ്യത്തില് നടക്കുന്ന കുംഭമേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിലെ മുഴുവൻ സന്യാസി പരമ്പരകളും, ഏകദേശം 600,000 സന്യാസിമാര് ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. 45 കോടിയോളം ആളുകൾ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുംഭമേളയില് സ്നാനമാണ്, ഈ അമൃതന്റെ സാന്നിധ്യമുള്ള തീർത്ഥഘട്ടങ്ങളിലെ സ്നാനമാണ് കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതുപോലെ എല്ലാ പരമ്പരകളിലും പെട്ട സന്യാസി മഹാത്മാക്കളെ ദർശിക്കാനും അവരുടെ അനുഗ്രഹം നേടാനും അവർക്ക് സേവ ചെയ്യാനും വേണ്ടിയാണ് കോടിക്കണക്കിന് ആളുകൾ ഈ മേള നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ കുംഭ് സുരക്ഷിതമായ കുംഭ് എന്നുള്ള രീതിയിലാണ് ഇവിടെ സർക്കാർ അതിന്റെ സംവിധാനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു ആപ്പ്, മൊബൈൽ ആപ്പ് ഉണ്ട്. ആ മൊബൈൽ ആപ്പിൽ SOS ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ 10 മിനിറ്റിനകം സഹായവും മറ്റ് സംഗതികളും ഒക്കെ നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചേരും എന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി AI സഹായക് എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട്, നമ്മുടെ ഏത് സംശയങ്ങൾക്കും ഉത്തരം തരാൻ വേണ്ടി, താമസം, യാത്ര തുടങ്ങിയിട്ടുള്ള ഏത് സംശയങ്ങൾക്കും ഉത്തരം തരാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24/7 ഡ്രോൺ സർവൈലൻസും വലിയ രീതിയിലുള്ള പോലീസ്, അർദ്ധ സൈനിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ സജ്ജീകരണങ്ങളും ഉണ്ട്. മൊബൈൽ നെറ്റ്വർക്കിന് വലിയ തിരക്ക് വന്നാൽ പോലും വലിയ രീതിയിലുള്ള വിഘ്നം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടുള്ള നിരവധി മൊബൈൽ നെറ്റ്വർക്കുകൾ മേള നഗരിയിൽ മുഴുവൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 8,000 ഹെക്ടർ വരുന്ന സ്ഥലത്താണ്, ഗംഗാതടത്തിലാണ് താൽക്കാലികമായിട്ട് ഈ ടെന്റ് സിറ്റി പണിതുയർത്തിയിരിക്കുന്നത്. അതിനകത്ത് 1,000 കിലോമീറ്ററോളം റോഡുണ്ട്. 300,000 ആശ്രമങ്ങളുടെ, സംസ്ഥകളുടെ ടെന്റുകളാണുള്ളത്. അവയ്ക്കൊക്കെ 300,000 വൈദ്യുതി കണക്ഷനുകളുണ്ട്. മുഴുവൻ സമയവും ഇവിടെ രാത്രി മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും കോർണറുകളിലുമൊക്കെ, എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും സഹായ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ

0: വെള്ളത്തിൽ സുരക്ഷിതമായിട്ടുള്ള സ്നാനത്തിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ വലിയ വലിയ ബ്ലോക്കുകൾ ഇറക്കിക്കൊണ്ട് ആളുകൾക്ക് നദീതടത്തിൽ തന്നെ കിലോമീറ്ററുകൾ നീങ്ങുന്ന നദീതടത്തിൽ കോടിക്കണക്കിന് വരുന്ന ആളുകൾക്ക് സുരക്ഷിതമായി സ്നാനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബാരിക്കേഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അതിന് അപ്പുറത്തായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒഴുക്കിൽപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുങ്ങൽ വിരുദ്ധരുടെ ഒരു വലിയ നിരയുണ്ട്. അതിനു പുറമെ കമ്പ്യൂട്ടർ സഹായത്തോടുകൂടി റോബോട്ടിക്കായി നിയന്ത്രിക്കപ്പെടുന്ന രക്ഷാ ഉപകരണങ്ങൾ ഇത്തവണത്തെ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട ടവറുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് വാച്ച് ടവറുകളിൽ കൂടെ വാച്ചിങ്ങും ഒപ്പം തന്നെ അനൗൺസ്മെന്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വിവിധ ഭാഷകളിൽ, മലയാളം അടക്കമുള്ള ഭാഷകളിൽ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവിൽ ഇത്തവണത്തെ മേളയുടെ ഒരു പ്രത്യേകത ഈ വൃത്തി എന്ന് പറയുന്ന ഒരു സംഗതി, ഇത്രയും ആളുകൾ വന്ന് ചേരുന്ന സമയത്ത് പോലും ക്ലീനിങ്ങിന്റെ അത്രത്തോളം ശ്രദ്ധ. ഇപ്പൊ ചെറിയൊരു മിഠായിയുടെ കടലാസ് താഴെ ഉണ്ടെങ്കിൽ പോലും പെറുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുചീകരണ തൊഴിലാളികൾ, പേപ്പർ കപ്പുകൾ, ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുള്ള പേപ്പർ കപ്പുകൾ പെറുക്കിയെടുക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ശുചീകരണ തൊഴിലാളികൾ, അങ്ങനെ മുഴുവൻ സമയവും ശൗചാലയങ്ങളും മറ്റുള്ള പരിസരങ്ങളും എല്ലാം അണുനാശകമായിട്ടുള്ള ഇതുകൊണ്ട് വൃത്തിയാക്കുക, വാട്ടം ശുദ്ധീകരിച്ച ശുദ്ധജലം എല്ലായിടത്തേക്കും എത്തിക്കുക, അങ്ങനെ ഒരു സുരക്ഷിതമായിട്ട് കുംഭമേള നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടും ശുചിത്വത്തോടു കൂടിയിട്ട് കുംഭമേള നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുമുള്ള വലിയ സംവിധാനമാണ് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രായമായവർക്ക് വേണ്ടിയിട്ടും, പ്രത്യേകിച്ച് തിരക്കുകളില്ലാതെയുള്ള വാഹനത്തിലൂടെ സഞ്ചരിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനും വലിയ തിരക്കുകളില്ലാത്ത ഷഹിസ്നാനം ഒഴിച്ചുള്ള സമയങ്ങളിലൊക്കെ വീൽചെയർ അസിസ്റ്റൻസ് പോലുള്ള സംഗതികൾ ഏർപ്പെടുത്തുന്നതിനും ഒക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഒരു ബോട്ടുകളിലൊക്കെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ വിലപേശലുകൾക്കോ മറ്റോ വിധേയകളുടെ സർക്കാർ നിരക്കിൽ ബോട്ട് സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ഏത് തരത്തിലുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ പോലും ഓരോ സെക്ടറുകളിലും അതിനു വേണ്ടിയിട്ടുള്ള സഹായ സംവിധാനങ്ങൾ, ഇപ്പൊ ഒരു 30 സെക്ടറുകളാക്കിയിട്ട് ഈ മണപ്പുറത്തെ തിരിച്ചിട്ടാണ് ഈ കുംഭമേള നടക്കുന്നത്, നായരി നടക്കുന്നത്. അപ്പൊ ഓരോ സെക്ടറിലും പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങളും വാട്ടർ ഓഫീസ്, ഇലക്ട്രിസിറ്റി ഓഫീസ് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ട് പൂർണ്ണമായിട്ടും ഒരു തീർത്ഥാടക സൗഹൃദമായിട്ട് തീർത്ഥയാത്രികർക്ക് ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷിതത്വവും സൗകര്യങ്ങളും വേണോ അതിനെല്ലാം ഉള്ള ഒരു സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് മേള നടക്കുന്നത്. പിന്നെ ഷഹിസ്നാന ദിവസങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സ്നാന ദിവസങ്ങളുണ്ട്. അതായത് നമ്മുടെ സന്യാസിമാരുടെ ചടങ്ങിന്റെ ഭാഗമായിട്ട് വലിയ ഘോഷയാത്രയായിട്ട് സ്നാനം ചെയ്യുന്ന ദിവസങ്ങൾ. അപ്പൊ മകരസംക്രാന്തിയിലെ സ്നാനം കഴിഞ്ഞു, ഇനി ഇവിടെ മൗനി അമാവാസി, ജനുവരി 29 മൗനി അമാവാസി, ഫെബ്രുവരി 3 വസന്തപഞ്ചമി, ഫെബ്രുവരി 12 പൗർണമി, മാഘ പൗർണമി, ഫെബ്രുവരി 26 ശിവരാത്രി. 26 കൂടിയിട്ടാണ് മേള അവസാനിക്കുന്നത്. ആ ഇത്രയും ഷഹി സ്നാന ദിവസങ്ങൾ, ആ ദിവസങ്ങളിലാണ് വലിയ തിരക്കുകൾ ഇവിടെ ഉണ്ടാവുക. ആ തിരക്ക് കൂടി വരുന്നതിനനുസരിച്ചിട്ട് വാഹനങ്ങളുടെ നിയന്ത്രണം, വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യുക മേള നഗരിയില്, അത് കൂടാതെ കാൽനട പോലും ഒരു തിരക്ക് കുറച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽനട പോലും നിയന്ത്രിച്ചുകൊണ്ട് ഒരു വഴി കൂടെ അകത്തേക്ക് കടക്കാനും മറ്റൊരു വഴി കൂടെ പുറത്തേക്ക് കടക്കാനും ഒക്കെ ഉള്ള രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണുള്ളത്. പ്രധാനമായിട്ടും പക്ഷെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഷഹീസ്നാന ദിവസങ്ങളുടെ തലേ ദിവസത്തിന് മുമ്പെങ്കിലും, തലേ ദിവസം തൊട്ട് ഇവിടെ വലിയ ബ്ലോക്കുകൾ ഉണ്ടാകും, ഒരു 10-20 ഒക്കെ നടക്കേണ്ടി വരും. അപ്പൊ അതിന് തലേ ദിവസം എത്തിച്ചേരാനും ഷഹീസ്നാനം കഴിഞ്ഞ ഒരു 2 കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് കടക്കാനും സാമാന്യേന സാധ്യതയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള തിരക്കുകളുള്ള ദിവസങ്ങളാണ് അത്. പക്ഷെ മേള ആ രീതിയിൽ അനുഭവിക്കാനും പറ്റില്ല, കാരണം ത്രിവേണി സംഗമത്തില് അന്നത്തെ ദിവസം സന്യാസിമാര് മാത്രമാണ് കുളിക്കുക. മറ്റ് സ്ഥലങ്ങളിലാണ് ഭക്തരായിട്ടുള്ള ആളുകൾക്ക് കുളിക്കാൻ പറ്റുക. മാത്രമല്ല അതിന്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് മേള നഗരിയിൽ സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാനോ നമുക്ക് ഈ എല്ലാ ആശ്രമങ്ങളിലെയും പരമ്പരകളിലെയും സന്യാസിമാരെ എല്ലാം കാണുന്നതിനോ ഒക്കെ വളരെ പ്രയാസമുള്ള ഒരു ദിവസങ്ങളാണത്. അപ്പോൾ മേള അനുഭവിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ ദിവസങ്ങൾ ഒഴിവാക്കി വരികയായിരിക്കും നന്നാവുക.
1: മഹാകുംഭമേളയെക്കുറിച്ച് ശ്രേഷ്ഠർ പറഞ്ഞത് കേട്ടുവല്ലോ. സമഗ്രമായ ഒരു സംക്ഷിപ്തം ശ്രോതാക്കൾക്ക് ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പവിത്രമായ ഈ മഹാകുംഭമേള മുതിർന്നവർക്കും ആസ്വാദ്യകരമായ ആത്മീയ അനുഭവമായി മാറുമെന്ന് വിശ്വസിക്കുകയാണ്. ലക്ഷ്മി, രാമ, നമുക്ക് വിട വാങ്ങാൻ സമയമായി. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയുടെ 11-ാമത് അധ്യായത്തിന് ഇവിടെ പരിസമാപ്തി ആവുകയാണ്. എല്ലാവർക്കും നമസ്കാരം.

നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടലയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ദരുണസായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മസക്കലയിൽ ഇന്നാദ്യം ദബാങ് എന്ന ചിത്രത്തിനു വേണ്ടി സജീദ് സംഗീതം നൽകിയ ഗാനം. രചന സമീർ അഞ്ചാൻ. ആലാപനം റഹാത് അലി ഖാൻ, ശ്രേയാഘോ.

ധടക് എന്ന ചിത്രത്തിന് വേണ്ടി അജയ് അതുൽ സംഗീതം നിർവഹിച്ച ഗാനം. ആലാപനം അജയ് ഗോഗാവാലി. രചന അമിതാഭ് ഭട്ടാചാര്യ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിച്ചോരേ എന്ന ചിത്രത്തിന് വേണ്ടി പ്രീതം സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം. ആലാപനം അർജിത് സിംഗ്, രചന അമിതാഭ് ഭട്ടാചാര്യ.

ഭൂൽഭുലയ്യ എന്ന ചിത്രത്തിന് വേണ്ടി പ്രീതം സംഗീതം നിർവഹിച്ച ഗാനം. രചന സമീർ. ആലാപനം ശ്രേയ ഘോഷാൽ, എം ജി ശ്രീകുമാർ.

ലഗാൻ എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം. രചന ജാവേദ് അക്തർ. ആലാപനം അൽക യാഗ്നിക്, ഉദിത് നാരായൺ, സുബേന്ദർ സിംഗ്, ശങ്കർ മഹാദേവൻ, ഷാൻ എന്നിവർ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ക്രിമിനൽ എന്ന ചിത്രത്തിന് വേണ്ടി MM കീരവാണി സംഗീതം നിർവഹിച്ച ഗാനം. ആലാപനം അൽക്ക യാഗ്നിക്, കുമാർ സാനു.

ചിത്രം ബാജിറാവോ മസ്താനി, സംഗീതം സഞ്ജയ് ലീല ബൻസാലി, രചന സിദ്ധാർത്ഥ് ഗരീമ, ആലാപനം പണ്ഡിറ്റ് ബിർജു മഹാരാജ്, ശ്രേയാ ഘോഷാൽ.

ചിത്രം ഭാഗ് മിൽഖാ ഭാഗ്. സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്. രചന പ്രസൂൺ ജോഷി. ആലാപനം ശ്രേയ ഘോഷാൽ, ജാവേദ് ബഷീർ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: രാഞ്ജന എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം. ആലാപനം ജാവേദ് അലി, കീർത്തി സഗാദ്യ, പൂജ എ വി. രചന ഇർഷാദ് കാമി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ നേരമാണ്, ബുധനാഴ്ചയാണ്. സാങ്കേതിക കാര്യങ്ങളാൽ കുറച്ച് മിനിറ്റുകൾ വൈകി, സദയം ക്ഷമിക്കുമല്ലോ. പ്രത്യേക പോക്കുവയിൽ എല്ലാ ബുധനാഴ്ചയും ഒരു പ്രത്യേക അതിഥിയുമായിട്ടാണ് നമ്മൾ ഒത്തുകൂടാറുള്ളത്. പലപ്പോഴും ആകാംക്ഷയോടെ തലേന്നും ഇന്നു രാവിലെയൊക്കെയായി ചോദിക്കാറുണ്ട്, ആരാണ് ഇന്നത്തെ അതിഥി. എല്ലാ ദിവസവും പറയും പോലെ തന്നെ, എല്ലാ ബുധനാഴ്ചയും പറയും പോലെ തന്നെ പറയട്ടെ, അതൊരു സസ്പെൻസാണ്. അപ്പോൾ പറയുമ്പോഴുണ്ടാകുന്ന ഒരു കൗതുകം, ആകാംക്ഷ, അതെല്ലാ ശ്രോതാക്കൾക്കും സന്തോഷമുണ്ടാക്കും, അതിശയമുണ്ടാക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഓരോരുത്തരെ പരിചയപ്പെടുത്താനും അവരുമായിട്ട് സംസാരിക്കാനും കഴിയുന്ന അവസരങ്ങൾ ഏറ്റവും വലുതാണ്. മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ, അതും സൗഹൃദാത്മകമായി സംസാരിക്കുന്നതിനേക്കാൾ വലിയ കാര്യം വേറെ ഇല്ല തന്നെയാണ്. പ്രിയ ശ്രോതാക്കളെ, വളരെ ആകാംക്ഷാപൂർവ്വം നിങ്ങൾ ബുധനാഴ്ചത്തെ പോക്കുവയിൽ, പ്രത്യേക പോക്കുവയിൽ കാത്തിരിക്കുന്നു എന്നറിയാം.

0: ഇന്ന് വളരെ സന്തോഷത്തോടെ സൗഹൃദാത്മകമായി തന്നെ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാൻ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ട അധ്യാപകനും വേളനാട് പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച ആർ ഗിരീശൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. സാർ, ഈ പ്രത്യേക പോക്കുവയിലേക്ക് സാറിന് ഹൃദ്യമായ സ്വാഗതം. സാർ, മറ്റ് വിശേഷങ്ങളിലൊക്കെ പോകുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, എവിടെ നിന്നാണ്? കുറ്റിച്ചൽ സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്നാണ്. പേര് പറഞ്ഞൊക്കെ പരിചയപ്പെടുത്തണം. ഇന്ന് പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഗിരീശൻ സാറാണ്. സാർ ഒരു ലൈബ്രറി പ്രവർത്തകനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാറിനോട് സംസാരിക്കാം. സാറിനോട് സംസാരിക്കാം.
1: ഹലോ,
2: നമസ്തേ.
1: നമസ്കാരം.
2: ഞാൻ ഇവിടെ കുറ്റിച്ചൽ സൈക്കിൾ വർക്ക്ഷോപ്പ് നടത്തുകയാണ്. എന്റെ പേര് ശശിധരൻ. പോക്കുവയിലേക്ക് ഞാൻ വിളിക്കും.
1: എനിക്ക് സുഖമാണ്. നിങ്ങളെ കരുണാസായിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണോ?
2: ഒരുപാട് പ്രാവശ്യം പോക്കുവയിലേക്ക് വിളിച്ചിട്ടുണ്ട്.
1: ശരി, എന്താണ് ജോലി ചെയ്യുന്നത്?
2: കുറ്റിച്ചൽ സൈക്കിൾ വർക്ക്ഷോപ്പിട്ടൊക്കെയാണ്.
1: കുറ്റിച്ചൽ എവിടെയാണ്?
2: കുറ്റിച്ചേരി വേലമുക്കിലായിട്ട് പോകണത്. റേഷൻ കടയുടെ ഫ്രണ്ടില്.
1: ശരി, പറഞ്ഞോളൂ.
2: ഇങ്ങനെ അവിടെ പരുത്തിപ്പള്ളിയുള്ള ഹയർ സെക്കൻഡറിയുള്ള സാറൊക്കെ സംസാരിക്കുന്നതായിരുന്നല്ലോ.
1: ഉണ്ടായിരുന്നോ? മലയാളം ഭാഷ എന്ന പരിപാടിയിൽ കുറ്റിച്ചല്ല സാറ് സംസാരിച്ചു. ശരി തന്നെയാണ്. പുസ്തകങ്ങളൊക്കെ വായിക്കുമോ? കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്?
2: ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ.
1: ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. മക്കളൊന്നുമില്ല?
2: മക്കളുണ്ട്. മക്കള് മോഹൻമോഹനായിട്ട് പ്രത്യേകമുണ്ട്, മോഹായിട്ട് പ്രത്യേകമാണ്.
1: എല്ലാരും കല്യാണം കഴിഞ്ഞ് മാറിയവരാണോ അതോ?
2: കല്യാണം കഴിഞ്ഞ് മാറിയവരാണ്.
1: വായിക്കുന്ന ശീലം ഉണ്ടോ? പത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ വായിക്കും?
2: കുറച്ചൊക്കെ വായിക്കും. സമയം കിട്ടുമ്പോൾ സമയം കിട്ടാത്ത പോലെ വായിക്കും. രാവിലെ റബ്ബർ വെട്ടാൻ പോവും. അത് കഴിഞ്ഞാണ് വന്ന് ചെലവ് ഇറങ്ങണത്. ഭാര്യ ഇവിടെ കടയിൽ കൂടി കൊണ്ടുവരും. ഭാര്യക്ക് ചെറിയ കുഴപ്പമുണ്ട്.
1: എന്താ കുഴപ്പം?
2: രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം ചെറിയ കുഴപ്പമുണ്ട്.
1: ശരി, അപ്പൊ നിങ്ങളെ കൂടെ വർക്ക്ഷോപ്പിലുണ്ടോ?
2: ഉണ്ടുണ്ട്.
1: ശരി,
0: അത് നല്ലതാണ്. അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയും ഒരുപാട് ആളുകൾ വരെ അവരുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടുകയല്ലേ ഉള്ളൂ. വീട്ടിലടഞ്ഞിരിക്കാതെ ആ കോള് കട്ടായി പോയി സാർ. എന്നാലും അത്രയും വിശേഷങ്ങളും കാര്യങ്ങളും പറയാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഏത് പാട്ടാണ് എന്ന് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ആ കോള് ശരിക്കും കട്ടായിപ്പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെ നമുക്ക് കേൾപ്പിക്കാമെന്ന് വിചാരിക്കുന്നു സാർ.
1: അപ്പൊ
0: നമുക്കൊരു പാട്ടിലേക്ക് പോയിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. എന്തായാലും വിളിച്ചതിലുള്ള സന്തോഷം. കുറ്റിച്ചയിൽ നിന്നും സൈക്കിൾ വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരാളാണ്, അപ്പൊ അവിടെ എപ്പോഴും ഈ റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഭാര്യ അത് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ട് നമുക്ക് അദ്ദേഹം വിളിച്ചതിലുള്ള സന്തോഷം നമുക്ക് രണ്ടുപേർക്കും കൂടെ.
1: ഏറ്റവും സാധാരണക്കാരനായ ഒരു പ്രേക്ഷകൻ വരെ ഈ റേഡിയോയുടെ ഒരു ശ്രോതാവാണ് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം ഇത്തരം ആളുകളാണ് യഥാർത്ഥത്തിൽ ഒരു സാധാരണ റേഡിയോയുടെ ശ്രോതാവേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും.
0: അതാണ് സാർ ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് ഒരു പാട്ട് കേൾപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം.
1: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നേരത്തെ ശശിധരനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കോള് കട്ടായി പോയി, കൂടുതൽ സംസാരിക്കാൻ കഴിയുമെങ്കിൽ പോലും നേരത്തെ ഗിരീശ സാർ പറഞ്ഞതുപോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു സൈക്കിൾ വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരാൾ റേഡിയോ കേൾക്കുന്നു, ഒരു റേഡിയോ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുന്നു, അങ്ങനെ നമ്മളോട് സംസാരിക്കുന്നു, അതൊക്കെ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ ബുധനാഴ്ചകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും സ്നേഹസമ്പന്നരായ മനുഷ്യരോട് സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പമുള്ളത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച അധ്യാപകനും സുഹൃത്തുമായ, പ്രത്യേകിച്ച് വെള്ളനാട് പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറിയായ ഗിരീശൻ സാറാണ്. സാറിനോട് നമുക്ക് സംസാരിക്കാം, സംവദിക്കാം, പാട്ടുകൾ ചോദിക്കാം, നമുക്ക് ഒരുമിച്ച് പാട്ടുകൾ കേൾക്കാം. ഇപ്പോ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ആ, കേൾക്കാം.
1: ഞാൻ അഴിക്കോട് ജയനാണ്.
0: ഇപ്പോ നമ്മളോടൊപ്പം ഉള്ളത് ഗിരീശ സാറാണ്, സാറിനോട് സംസാരിക്കാം.
2: ഹലോ.
1: ഹലോ സാർ.
2: ആ, നമസ്കാരം, പറഞ്ഞോളൂ.
1: ഞാൻ അഴിക്കോട്ടല്ലേ, ഞാൻ അഴിക്കോട്ട് നിന്ന് ജയൻ എന്നുള്ള ജയനാണ് എന്റെ പേര്. എനിക്ക് ലോട്ടറി കച്ചവടമാണ്.
2: ലോട്ടറി കച്ചവടമാണ്. എവിടെയാണ് ലോട്ടറി കച്ചവടം ചെയ്യുന്നത്?
1: ലോട്ടറി കച്ചവടം എന്ന് പറഞ്ഞാൽ നെടുവങ്ങാട് തൊട്ട് പേരൂർക്കട വരാം.
2: ഓ, നടന്നാണോ അതോ വാഹനത്തിലാണോ?
1: സൈക്കിളുണ്ട്.
2: ആ, സൈക്കിളിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യും. ആ, നിങ്ങക്ക് എത്ര ശതമാനം കമ്മീഷനൊക്കെ കിട്ടും?
1: ഇപ്പം 10% കമ്മീഷൻ ഉണ്ട്.
2: ആ,
1: പിന്നെ ലാഭവിഹിതമൊക്കെ വെട്ടിക്കുറച്ചു.
2: ഓ, ലാഭവിഹിതം കുറച്ചു. നിങ്ങക്ക് ഇതില്ലേ നമ്മുടെ ക്ഷേമനിധി ബോർഡൊക്കെ ഇല്ലേ?
1: ക്ഷേമനിധി ആദ്യമൊക്കെ പോയി കഴിഞ്ഞാൽ ക്ഷേമനിധി കിട്ടും. അന്ന് നമ്മള് ഞാൻ 30 ടിക്കറ്റ് ആയിരുന്ന സമയത്ത് തുടങ്ങിയതാണ്. അപ്പൊ അന്ന് 50 വയസ്സ് കഴിഞ്ഞാ പിന്നെ ക്ഷേമനിധി കിട്ടൂലായിരുന്നു.
2: 50 വയസ്സ് കഴിഞ്ഞിട്ടാണോ ഇതിനകത്ത് ചേർന്നത്, ഏജന്റായി?
1: 50 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഇതിനകത്ത് ചേർന്നത്.
2: ഓ, ശരി. നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് എവിടെ നിന്നാണ്?
1: ഞാൻ ഇപ്പൊ ടിക്കറ്റ് എടുക്കുന്നത് പേർക്കുടയിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നു, പിന്നെ നെടുവങ്ങാട് എടുത്തുകൊണ്ടിരുന്നു. ഇപ്പൊ കാറ്റാണി നിന്ന് നമ്മളെ ഒരു എന്റെ ഒരു സുഹൃത്തുണ്ട്.
2: ഓ, ഏജന്റിന്റെ നിങ്ങൾ എടുക്കും അല്ലേ?
1: അവരെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ രണ്ടു രൂപ വീതിച്ചെടുക്കും.
2: ഓ, അയശ്ശേരി, അയശ്ശേരി.
1: അപ്പൊ കമ്മീഷൻ അവർക്ക് പോകും, പ്രൈസ് അടിച്ച എനിക്ക് ലാഭവിഹിതം അവർക്ക്.
2: ശരി. ഒരു ടിക്കറ്റ് വയ്ക്കുമ്പോ എത്ര രൂപ? 10% നിങ്ങൾക്ക് കിട്ടും അല്ലേ? അവർക്ക് എത്ര ശതമാനം കിട്ടും? 35%?
1: പ്രൈസ് അടിച്ചാലേ 10% കിട്ടൂല. അല്ലെങ്കിൽ വിറ്റാൽ നമ്മൾ ലാഭം 15% ഉണ്ട്, എങ്കിലും 9% ഏജൻസിക്ക് പോകും.
2: ഓ, 9% ഏജൻസിക്ക് പോകും, ബാക്കി നിങ്ങൾക്ക് കിട്ടുള്ളൂ.
1: 6% നമുക്ക് കിട്ടും.
2: ആ, ശരി, അത് ശരി.
1: ഏജൻസി മൊത്തം വിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് 15% കിട്ടും.
2: അതെ, അതെ. ഈ കരുണാസായി റേഡിയോ നിങ്ങൾ കേൾക്കാറുണ്ടോ?
1: കണ്ണാചാര്യയുടെ സ്ഥിര ആളാണ്. സാറിന്റെ തിരിക്കൊരു കാര്യം പറയാറുണ്ട്, അത് ഞാൻ പറഞ്ഞു തീർന്നു. സാറിന്റെ അടുത്ത് പറഞ്ഞു തീർന്നിട്ട് സാറിന്റെ തിരിക്കൊരു കാര്യം
2: പറയാം. സാറിനോട് പറഞ്ഞോളൂ, സാറിനോട് പറഞ്ഞോളൂ, എന്നോട് എന്റെ കൂടെ സംസാരിക്കാം. പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
0: ഞാൻ എന്താ റെഡിയായി പരാതി കേൾക്കാൻ.
1: സാറായി സുഗമരാത്രി സാറത്തി ഉറച്ച് സംസാരിക്കണം.
0: ആണല്ലേ, ഇന്നലേക്ക് തീരെ പഴയ പതിയായിപ്പോയല്ലേ
1: തന്നെ സാറാ. ഈ രാത്രി എന്ന് പറയുമ്പോൾ 10 മണിക്ക് ശേഷം കേൾക്കുന്ന പരിപാടി, 9 മണിയെ തുടങ്ങുമെങ്കിലും 10 മണിക്ക് ശേഷം കേൾക്കുന്ന പരിപാടി നമുക്ക് റേഡിയോ സൗണ്ട് കുറച്ചേ വെക്കാൻ പറ്റുള്ളൂ. അതിലോ പറ്റ കാലുകളില്ല.
0: ആ, അത് ശരിയാ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ എന്റെ ശബ്ദം കൂടെ താന്നുപോയാ വലിയ ബുദ്ധിമുട്ടാവും.
1: സാറ് പയ്യെ പറയുമ്പോ സാർ ഇന്നലെ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല എനിക്ക്. അവസാനം എനിക്ക് രാശ്യം വന്ന് ഇന്ന് എങ്ങനെ രാശ്യം പറഞ്ഞില്ല, രാശ്യം വന്ന് ഞാൻ ഭാര്യയെ പാസ് ചെയ്ത് വെച്ചിട്ട് കിടക്കും.
0: റേഡിയോടെ അല്ലേ ദേഷ്യം വന്നുള്ളു, എന്നോട് ദേഷ്യം വന്നില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. ഇപ്പൊ ദാ ക്ലിയർ ആയിട്ട് കേൾക്കണ്ടേ? ശ്രദ്ധിക്കാം.
1: ഇപ്പം ക്ലിയർ ആയിട്ട് കുഴപ്പമില്ല. രാത്രിയിലത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുന്ന കാര്യം സാറിനറിയാതെ പോയി കഴിഞ്ഞാൽ രാവിലെ പോയാ പിന്നെ വന്നെങ്കിൽ വന്നില്ലെങ്കിൽ ചിലപ്പോ ഇതൊക്കെ പരിപാടി പോകുമല്ലേ തന്നെ ഇപ്പൊ വിളിക്കാൻ സമയം കിട്ടുന്നില്ല.
0: അതെ, അതെ. അതിനിടെ കൂടെ അത് കേൾക്കുമ്പോഴത്തേക്കും സൗണ്ട് കുറഞ്ഞ ആർക്കായാലും ദേഷ്യം വരും.
1: അപ്പൊ 9 മണിയാകുമ്പോഴത്തേക്ക് കയറി കഴിഞ്ഞ് പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ 9 മണിക്കുള്ള പരിപാടി തൊട്ട് ഞാൻ 11 മണി വരെ കേൾക്കുന്നതിന് എല്ലാ ദിവസവും.
0: ശരി, ശരി, അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം ഞാൻ. ഇനി നമുക്കേ, നേരത്തെ സാറ് സംസാരിച്ചത് ലൈബ്രറിയുടെ സെക്രട്ടറി എന്ന രീതിയിലാണ് നമ്മളോടൊപ്പം ഗിരീശ സാറുള്ളത്. അപ്പൊ അത്തരം ചില കാര്യങ്ങളിലൂടെ നമ്മൾ പരസ്പരം സംസാരിച്ച വലിയ സന്തോഷമാണ്.
1: ആ സാറേ, ഈ ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടൊക്കെ ചെറിയ ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട്. അതാണ്
2: ഇപ്പൊ വായിക്കാറില്ല.
1: ഇപ്പൊ വായിക്കാനുള്ള സമയങ്ങളില്ല സാറേ. ബുക്കുകളൊക്കെ വായിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ
2: ആഗ്രഹങ്ങളുണ്ട്. വീട്ടിലാരെല്ലാം ഉണ്ട്?
1: വീട്ടിലില്ല, ഫാമിലിയൊക്കെ പോയി. പിന്നെ ഞാൻ
2: ഒറ്റയ്ക്കുള്ള ജീവിതം. അപ്പൊ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വായിക്കാൻ ശ്രമിക്കണം. വായന എന്നുള്ളത് ഇപ്പൊ ഏകദേശം വായനക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഈ റേഡിയോ പോലുള്ള മാധ്യമങ്ങളിലൂടെ നമ്മൾ ശ്രോതാക്കളാവുന്നതോടൊപ്പം തന്നെ നല്ലൊരു വായനക്കാരനും ആയി മാറാൻ ശ്രമിക്കണം. അത് പത്രങ്ങളാവാം, മാസികകളാവാം, പുസ്തകങ്ങളാവാം. പുസ്തകങ്ങൾ തന്നെ മാത്രം വായിക്കണമെന്നൊന്നും ഇല്ല, നല്ല മാസികകൾ വായിക്കാം, പത്രങ്ങൾ വായിക്കാം, അതുപോലെ തന്നെ കൊച്ചു കൊച്ചു പുസ്തകങ്ങളും വായിക്കാൻ ശ്രമിക്കണം. ഉള്ള സമയത്ത് ഒരു ദിവസം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒക്കെ വായനയ്ക്കും കൂടെ മാറ്റിവെക്കണം.
1: ഇന്ന് തന്നെ ഇത് തന്നെ ഇപ്പൊ സമയം കിട്ടിയത് നാളെ ഇനി അവധിയാണ്. നാളെ ഇനി കട്ടാലായതുകൊണ്ട് ഇനി നാളെ അവധിയാണ്.
2: അതെ അതെ അതെ.
1: അതുകൊണ്ടാണ് ഇതിൽ തന്നെ വിളിക്കാൻ ഒരു സമയം കിട്ടിയത്. അപ്പൊ പിന്നെ അത് പോയിട്ട് സാറിന് ഞാൻ ഒരു ഇപ്പൊ ഈ ഇലക്ഷനിൽ നടന്ന ഒരു സംഭവം പറയട്ടെ.
2: പറഞ്ഞോളൂ.
1: ഈ ഇലക്ഷനിൽ ഇപ്പൊ നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷനും കോർപ്പറേഷൻ ഇലക്ഷനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ.
2: അതെ.
1: ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ നടന്ന സമയത്ത് ഈ സ്ഥാനാർത്ഥിയിൽപ്പെട്ട ഒരു സ്ത്രീ, അവര് പാർട്ടി പറയണെങ്കിൽ ജയിച്ചത് മൂന്നും മാർക്സ്റ്റ് പാർട്ടി,
2: അതെ,
1: തോറ്റത് കോൺഗ്രസ്.
2: അതെ.
1: സ്ഥലവും ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കിയിട്ട് ഉണ്ടെന്ന് ഞാൻ പറയണില്ല, കാര്യം അത്
3: ശരിയാവും.
1: അത് ഒരു നടന്ന സംഭവമാണ്. ഇപ്പൊ ഇലക്ഷനിൽ ഞാനുമായിട്ട് സംസാരിച്ചൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവര് ഇങ്ങനെ ഒരു കൊടി പൊക്കാനായിട്ട് ഈ മെമ്പറും കൊടിയൊക്കെ പൊക്കിയിട്ട് എന്റെ സൈക്കിളിൽ തടുത്ത് നിൽക്കുകയാണ്. അപ്പൊ സൈക്കിളും വെച്ചിട്ട് ഞാൻ ലോട്ടറിയും വെച്ചോണ്ട് നിൽക്കുകയാണ് അവിടെ. അവരങ്ങനെ സംസാരിച്ചെന്ന് നിൽക്കണതിന്റെ കൂടെ ഇവരിങ്ങനെ പറയണം, ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ നമുക്കൊരു മെമ്പറെങ്കിലും ആയിക്കൂടെ എന്നൊരു ചോദ്യം പരസ്പരം അങ്ങനെ ചോദിച്ചിട്ട് എന്റെ മോത്ത് നോക്കിയിട്ട് എന്റെ അടുത്ത് ഒരു ആ മെമ്പർ എന്ന് പറഞ്ഞ പെണ്ണ് കേട്ടോ, അല്ലേ മാമ ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ നമുക്കൊരു മെമ്പറെങ്കിലും ആയിക്കൂടെ മാമ അത് ചോദിച്ചു.
3: അതിപ്പോ ഈ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും എന്താണ് ഒരു പ്രായം കഴിഞ്ഞാൽ മെമ്പറാകാം, ഇന്ത്യ ഭരിക്കാം, രാജ്യം ഭരിക്കാം, സംസ്ഥാനം ഭരിക്കാം. അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഒരു പോവാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ലൈബ്രറിയിലേക്ക് തിരിച്ചു
1: വരാം.
3: അതെ അതെ, മനസ്സിലായി മനസ്സിലായി. അതെ അതെ, പക്ഷെ അവരുടെ ആ ഒരു എന്താണ് ധർമ്മവും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം.
1: അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ദിരാഗാന്ധി ആരാണെന്ന് അറിയാമോ എന്ന് കേട്ടു. അപ്പൊ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യ ഭരിക്കണമെങ്കിൽ ബുദ്ധി വേണം. അപ്പൊ എന്റെ അടുത്ത് കേട്ടാതെന്തരാണ് ബുദ്ധി എന്ന് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ചേരചേര രാഷ്ട്രങ്ങൾ ചേർന്ന സമയത്ത് നമ്മളെ ഒരു ചുരുക്കി പറയാണ് ഒരു സമയമില്ല, ചേരചേര രാഷ്ട്രങ്ങൾ ചേർന്ന സമയത്ത് നമ്മളെ ഒരു മൂന്ന് കാര്യങ്ങൾ ചേരചേര രാഷ്ട്രങ്ങൾ തള്ളിയപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ദേഷ്യം വന്ന്. അപ്പൊ ഇന്ദിരാഗാന്ധി എങ്ങനെ ദേഷ്യം വന്നാണ് എഴുതിയെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അതിലുള്ള ഒരു രാജ്യത്തുള്ള ഒരാള് ചോദിച്ചു നിന്റെ ഇന്ത്യ വിലയ്ക്ക് കൊടുക്കുന്നുണ്ടോ, ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ നമ്മളെടുത്ത് ആണ് നമ്മളടുത്താണ് ഈ ഇന്ത്യ ഇങ്ങനെ വിലയ്ക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്ത് മറുപടി പറയും സാറേ?
3: നമ്മളെ കൊണ്ട് ജന്മങ്ങൾ ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞാലും പറ്റൂല എന്നല്ലേ പറയാൻ പറ്റൂ?
1: അങ്ങനെയൊക്കെ നമ്മൾ പറയുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കൂന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ കൊടുക്കൂല എന്ന് പറയും. ഇത് രണ്ടിലാണെങ്കിലും പറയും, അല്ലെങ്കിൽ ഈ ജന്മം കൊണ്ട് നിന്നെ കൊണ്ട് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല എന്ന് പറയും. അങ്ങനെയൊക്കെ പറയുള്ളൂ. ഇന്ദിരാഗാന്ധി പറഞ്ഞ അതല്ല പറഞ്ഞ. ഇന്ദിരാഗാന്ധി പറഞ്ഞ് എന്റെ ഇന്ത്യ നിനക്ക് വേണമെങ്കിൽ ഇന്ത്യയിലെ മണ്ണ് തന്നെ നിനക്ക് പൈസ തരാമെങ്കിൽ നിനക്ക് ഞാൻ എന്റെ ഇന്ത്യ തരാന്ന് പറഞ്ഞു.
3: അതാണ് തന്റെ ഇടം എന്ന് പറയുന്നത്.
1: അതാണ് ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചു കളഞ്ഞു എന്നാണ് പെണ്ണുങ്ങളെ അഭിപ്രായം.
3: അതൊക്കെ ഓരോരോ വ്യത്യസ്തമായ
2: ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നമുക്ക് ആർക്ക് വേണോ ഭരിക്കാം. ഇന്ത്യ ആർക്ക് വേണോ ഭരിക്കുന്നതിനുള്ള തുല്യ അവകാശം ഉണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളാണ്. അപ്പൊ നമ്മള് അവരെ ഈ നിങ്ങളോട് സംസാരിച്ച ആള് ഒരു പക്ഷേ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കില്ല. നമുക്ക് അതിനെയെല്ലാം നമുക്ക് പോസിറ്റീവായി കണക്കാക്കാം. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നമുക്ക് ആർക്ക് വേണോ ഭരിക്കാനുള്ള അവകാശം ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ആർക്ക് വേണോ ഭരിക്കാം. പക്ഷേ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ കണ്ട മികച്ച ഭരണാധികാരികളിൽ ഒരാളായിരുന്നു. അവർ മരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം
1: സംസാരിക്കാം.
3: എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റി. സാർ പറഞ്ഞ പോലെ പുസ്തകങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ വായിക്കണം എന്നുള്ളതാണ് അല്ലേ സാർ?
2: അതെ. പുസ്തകങ്ങളെ സമയം കിട്ടുമ്പോൾ പുസ്തകങ്ങൾ വായിക്കണം, വായിക്കുമ്പോൾ അറിവ് കൂടും. അപ്പൊ നമുക്ക് മറ്റുള്ളവരുമായി സംവദിക്കാനും മറ്റുള്ളവരുമായി സംസാരിക്കാനും നമുക്ക് ഭയം എന്നുള്ളത് ഒരു പരിധിവരെ അകന്നു നിൽക്കുന്നത് നല്ല ഒരു വായനക്കാരനാകുമ്പോൾ മാത്രമാണ്. അപ്പൊ നമ്മുടെ പഴയ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീടുകളിലും നമ്മളൊരു കൊച്ചു ഒരു കുടിസുമുറിയിലാണ് താമസിക്കുന്നതെങ്കിലും അവിടെ അഞ്ചാറ് പുസ്തകങ്ങളെങ്കിലും വേണം. നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ, നമ്മൾ ഇന്നത് വായിക്കണം എന്ന് പറയുന്നില്ല, അത് നമ്മൾ വലിയ വായനക്കാരനാകുമ്പോൾ നമുക്ക് അങ്ങനെ വായിക്കാം. നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ വായിക്കുക. വായനയിലൂടെ ലഭിക്കുന്ന ലോകം അതൊന്ന് വേറെ തന്നെയാണ്.
3: അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നേ?
1: ഒരു കാര്യം കൂടെ, ഞാൻ വായന പിന്നെ മുമ്പുണ്ടെങ്കിലും എനിക്കിപ്പോ കന്നത്താരി കേൾക്കുമ്പോൾ വായിക്കേണ്ട ആവശ്യമില്ലെന്ന്.
3: അത് വളരെ ശരിയായ കാര്യമാണ്.
1: അത്ര അറിവ് ഇതിൽ കൂടെ തന്നോണ്ടിരിക്കുകയാണ്.
3: അത് തീർച്ചയായിട്ടും നിഷേധിക്കാനാകാത്ത സത്യമാണ്.
1: അപ്പൊ അതുകൊണ്ട് വായനയിലൂടെ വലിയ താല്പര്യമൊന്നും തോന്നാനുള്ള രീതിയിലാണ് ഇപ്പൊ എന്നെ നമ്മളെയൊക്കെ പോക്ക്. സമയം കിട്ടുമ്പോ ഇത് കേട്ടാ മാത്രം മതി.
3: അതൊരു സന്തോഷം അഭിമാനം ഉണ്ടാക്കുന്നു.
1: സന്തോഷ മനസ്സിനകത്തൊരു കുളിർമയാണ്. സാറിന്റെ സംസാരവും മേഡത്തിന്റെ സംസാരവും ബാക്കിയുള്ള കാര്യങ്ങൾ അറിവുകളല്ലേ അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഗ്രഹിക്കാൻ കഴിവുള്ളവർ ഗ്രഹിക്കും, അല്ലാത്തത് കേട്ട് തെങ്കളയും. ഒരു പാട്ട് തന്നെ എടുത്തിട്ടിരുന്നാലും അത് അതിന്റേതായ രീതിയിൽ സാറൊരു സംഭാഷണം ചെയ്താൽ അതിന് അർത്ഥമായിട്ടുള്ള പാട്ടുകളാണ് പിന്നെ പ്രശ്നം ചെയ്യണം.
3: തീർച്ചയായിട്ടും
1: അത് കേട്ട് ഗ്രഹിക്കാൻ കഴിവുള്ളവർ ഗ്രഹിക്കും, അല്ലാത്തത് കളയും.
3: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ, ഞാൻ പുഴയുടെ അഴകുള്ള പെണ്ണ്, ആലുവ പുഴയുടെ അഴകുള്ള പെണ്ണ് എന്നുള്ളൊരു പാട്ട്.
3: അതിമനോഹരമായ പാട്ടാണ്. സുന്ദരമായ വർണ്ണനകളും മറ്റു കാര്യമുള്ള മനോഹരമായ ആ പാട്ടിലേക്ക് പോകാമോ നമുക്ക്? അപ്പൊ സാറിനോട് വിളിച്ച് സംസാരിച്ചതിലുള്ള സന്തോഷം സാർ പറയുന്നു.
2: വിളിച്ചതിന് നന്ദി. നിങ്ങള് കരുണാസായിയുടെ ഒരു പ്രേക്ഷകൻ ആണ്, ഒരു ശ്രോതാവാണ് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വായിക്കാനും അതുപോലെ തന്നെ പാട്ടുകൾ കേൾക്കാനും കൂടുതൽ അറിവ് നേടാനും തുനിഞ്ഞിറങ്ങുന്നു എന്നറിഞ്ഞത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കേരള ലോട്ടറിയുടെ ഒരു പ്രചാരകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോ ലോട്ടറി ടിക്കറ്റ് വെക്കുമ്പോഴും അത് ഇവിടെ ചെലവാക്കപ്പെടുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് എന്നറിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ട്. വിളിച്ചതിൽ അതിയായ നന്ദി.
3: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പം ഉള്ളത് ലൈബ്രറി പ്രവർത്തകനും സുഹൃത്തും അധ്യാപകനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച ഗിരീശൻ സാറാണ്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ.
3: ഹലോ
2: ലളിത, റേഡിയോയുടെ ശബ്ദം നന്നായിട്ട് കുറച്ചു വെച്ചാലേ
3: പറ്റൂ.
2: അതാണ് എനിക്ക് സംസാരിക്കാനും ബുദ്ധിമുട്ടായത്. ഇനി കുറച്ചുകൂടെ കുറയ്ക്കാൻ വേണമെന്ന് വെച്ചാൽ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. കാര്യമെന്ന് വെച്ചാല് ആ ശബ്ദം ഇങ്ങനെ നിന്ന് എക്കോ ആയതുകൊണ്ടാണ് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റാതെ. ശരി, ഇനി പറഞ്ഞോളൂ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗിരീശൻ സാറാണ്, എന്റെ അധ്യാപകനാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച ആളാണ്, വെള്ളനാട് പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പുസ്തകം എടുത്ത ആളാണ് ലളിത സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാറിനോട് സംസാരിക്കാം.
3: ഹലോ സാർ.
4: ഹലോ, പറഞ്ഞോളൂ.
3: ഞാൻ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്ത് വായിച്ചിട്ടുണ്ട്. എനിക്ക് പുരസ്കാരം ഒക്കെ കിട്ടിയിട്ടുണ്ട്.
4: ഓ ശരി. എവിടെയാണ് വീട്? എവിടെയാണ് താമസിക്കുന്നത്?
3: എന്റെ വീട് ഉറിയക്കോട് ആണ്.
4: ഉറിയക്കോട് എവിടെയാണ്?
3: ഉറിയക്കോട് കൊണ്ണിയൂർ എന്ന് പറയും.
4: ആ ശരി ശരി ശരി. ആ പറഞ്ഞോളൂ.
3: റേഷൻ കടയിലേക്ക് അടുത്തായിട്ട് വരും.
4: മോഹനണ്ണന്റെ റേഷൻ കടയുടെ അടുത്താണോ?
3: അതെ അതെ.
4: ആ ശരി. കൊണ്ണിയൂർ ഹരിചന്ദ്രന്റെ വീടിന്റെ അടുത്താണോ?
3: അതെ. വക്കീലല്ലേ?
4: അതെ അതെ, വക്കീല്.
3: വക്കീലും
4: ഞാനും കൂടെ ഒരുമിച്ച് പഠിച്ചതാ.
3: അമ്പലത്തിന്റെ അടുത്ത് വരണ എന്റെ വീട്.
4: ഓ അത് ശരി, അത് ശരി. ഇപ്പൊ വായിക്കാറുണ്ടോ? ഇപ്പൊ വായിക്കാറുണ്ടോ?
3: വായിക്കാറുണ്ട്.
4: എല്ലാത്തരം പുസ്തകങ്ങളും വായിക്കുമോ അതോ തെരഞ്ഞെടുത്ത പുസ്തകങ്ങൾ മാത്രമേ വായിക്കാറുള്ളോ?
3: കുറച്ച് ബുക്കുകളൊക്കെ വായിച്ചിട്ടുള്ളു. റേഡിയോയില് ണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് ബുക്ക് എടുക്കാൻ തുടങ്ങിയത്.
4: ആ ശരി. വീട്ടിലാരെല്ലാം ഉണ്ട്?
3: വീട്ടിലെ സഹോദരങ്ങളും എല്ലാരും ഉണ്ട്, അടുത്തടുത്ത് താമസിക്കുന്നുണ്ട്.
4: ആ ശരി ശരി. ഈ കരുണാസായിയുടെ സ്ഥിരം ശ്രോതാവാണോ?
3: അതെ, ഞാൻ ഇപ്പോ സീതൾ ഉണ്ടായിരുന്നപ്പോ സ്ഥിരം സ്വർണ്ണമായിരുന്നു, എപ്പോഴും വിളിച്ചായിരുന്നു. ഇപ്പൊ പിന്നെ ഈ പ്രത്യേക പിന്നെ പോക്കോയിൽ പറഞ്ഞ പിന്നെ വിളിച്ചാൽ കിട്ടത്തേ ഇല്ല, മുഴുവൻ ഇരുന്ന് വിളിച്ചാല്. പിന്നെ നേരത്തെ വേറൊരു ഫോണിൽ വിളിച്ച് പിന്നെ ഇത് വിളിക്കണത് എന്റെ ഫോൺ. അപ്പൊ എന്റെ ഫോണിൽ വിളിച്ചപ്പോണ് ഇപ്പം കിട്ടിയത്.
4: വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വല്ലതും ഓർമ്മയുണ്ടോ?
3: ശബരിമലത്തെ ബുക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു. ശബരിമലയെ കുറിച്ച് എഴുതിയിരുന്ന ബുക്ക്, അത് പേര് എഴുതിയെന്നുള്ള പേര് ഞാൻ മറന്നു.
4: വേറെ ഏതെങ്കിലും പുസ്തകങ്ങൾ, കഥകളോ നോവലുകളോ ചെറുകഥകളോ കവിതകളോ അങ്ങനെ ഏതെങ്കിലും സെലക്ട് ചെയ്ത് വായിക്കാറുണ്ടായിരുന്നോ?
3: കവിത ഇല്ല, കവിത വായിച്ചില്ല. ഞാൻ ബുക്കുകളാണ് എടുത്തോണ്ട് വന്നിട്ടുള്ളത്.
4: ആ ശരി.
3: ഇപ്പോഴും ബുക്കുകൾ വായിക്കുന്നുണ്ട്. ലൈബ്രറിയിൽ നിന്ന് വേറെ പുരസ്കാരം കിട്ടാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തോണ്ട് തന്ന ബുക്കുകൾ വായിച്ചോണ്ടിരിക്കുന്നുണ്ട്.
4: ആ ശരി ശരി. എന്ത് പുരസ്കാരമാണ് കിട്ടിയത്?
3: ബുക്കാണ് കിട്ടിയത്.
4: ആ ശരി ശരി. എന്തിനാണ് ആ പുരസ്കാരം കിട്ടിയത്? ഏറ്റവും കൂടുതൽ പുസ്തകം എടുത്തതിനുള്ള പുരസ്കാരം അല്ലേ? അത് വായനക്കാരെ വായനയുടെ വീഥിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ലൈബ്രറി എടുത്ത ഒരു പരിപാടിയായിരുന്നു, ഒരു പ്രോഗ്രാം ആയിരുന്നു. ഏറ്റവും നല്ല വായനക്കാർക്ക് പുസ്തകം കൊടുക്കുക എന്നുള്ളത്.
3: ആദ്യമായിട്ട് കിട്ടിയത് വെളിയന്നൂർ അമ്പലത്തിൻകാല അവിടുന്ന് ആണ് കിട്ടിയത് രണ്ടാമത്.
4: ആ ശരി ശരി ശരി.
3: സരസ്വതി വിലാസം
4: അതെ, സരസ്വതി വിലാസൻ ലൈബ്രറിയിൽ നിന്നാണ് കിട്ടിയത് അല്ലേ? ശരി ശരി.
3: പിന്നെ ഇപ്പൊ ഇപ്പഴവിടെ വന്ന് അവിടുത്തെ ബുക്ക് എന്തെങ്കിലും ഇരിപ്പുണ്ട്?
4: അതന്നെ എല്ലാ ഒരു 10-15 ദിവസം കൂടുമ്പോ ആ പുസ്തകങ്ങൾ തിരിച്ചു കൊടുക്കുകയും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ കൂടുതൽ പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുകയും വായിക്കുകയും വേണം. കൂടുതൽ കൂടുതൽ വായിക്കുമ്പോഴാണ് നമ്മുടെ അറിവിന്റെ ലോകം കൂടുതൽ വലുതാകുന്നതും നമുക്ക് കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഡീപ്പായി അല്ലെങ്കിൽ കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ വായിക്കുമ്പോഴാണ്.
3: അതിനു മുമ്പും ഈ പ്രത്യേക പോക്കുവയില് വിളിച്ചിട്ട് ആദ്യം തുടങ്ങിയപ്പോ എനിക്ക് ഒരു ദിവസം കിട്ടി. അതിപ്പോ ഇത്രയും ദിവസം വിളിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല, ഇപ്പാണ് കിട്ടിയത് എനിക്ക്.
2: ആഴ്ചയിൽ ഒരു ദിവസമാണ് പോക്കുവയിൽ എന്നുള്ളത് കൊണ്ടേ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിക്കും. അത് മറ്റേ പോക്കുവയിൽ തന്നെ കേട്ടിട്ടുണ്ടല്ലോ, 6 മാസമായി വിളിച്ചിട്ട് കിട്ടിയില്ല, 1 വർഷമായി വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നില്ല, എപ്പോഴും ഇങ്ങനെ കോളാണ്. ഇപ്പോഴേ ലളിത സംസാരിക്കുമ്പോഴേ എത്രയോ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇതിനിടയിൽ ആ കോൾ അങ്ങ് കണക്ട് ആവുമ്പോ അങ്ങ് കണക്ട് ആവുന്നതാണ്.
3: എപ്പോഴും വിളിക്കുന്നവർ തന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്,
2: ആൾക്കാർ ഒന്നും ഇതിനകത്ത് വരണില്ല. ഇത് എന്നും വിളിക്കുന്നവരെ കേക്കട്ടെ ലളിത, അല്ല പിന്നെ നമ്മൾ എന്താ പറയാ.
3: അതെ, ഇത്തിരി അവര് മറ്റുള്ളവർക്കും കിട്ടിട്ട് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ഇതിന് വന്നോട്ടെ ഒന്നൊന്നും അവര് വിചാരിക്കില്ല. എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്ന അവര് തന്നെ വിളിച്ചോണ്ടേ ഇരിക്കണം, അവർക്ക്
2: ശരി ശരി ശരി. അപ്പം സാറിനോട് ലൈബ്രറി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചല്ലോ, സാറ് മനസ്സിലായോ പുസ്തകം എടുക്കാൻ വരുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ആളാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്.
3: രണ്ടു മൂന്ന് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ സാറ് സാർ പറയുന്നാരാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടോ അവിടെ ഒരു ഇത്തിരി പ്രായമുള്ള സാറ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പുസ്തകം
2: അവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രായമുള്ള സാറ് തന്നെയാണ്. നമുക്ക് എന്തായാലും ഈ ശബ്ദമൊക്കെ മനസ്സിൽ വെച്ചിട്ട് അടുത്ത ലൈബ്രറി ചെല്ലുമ്പോഴത്തേക്കും ഈ സാറാണോ ആ സാറ് എന്ന് ചോദിക്കണം.
3: ചോദിക്കണം.
4: അപ്പൊ എത്രയും പെട്ടെന്ന് ലൈബ്രറിയിൽ വരണം, ലൈബ്രറി വന്ന് അന്വേഷിക്കണം. ഇങ്ങനെ കരുണാസായി റേഡിയോയിലൂടെ സംസാരിച്ച ആളാണോ എന്നോട് ചോദിച്ചാൽ മതി, ഞാനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഞാൻ പറയും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്റെ പേര് നേരത്തെ മധുജ സാർ പറഞ്ഞ പോലെ ഗിരീശനാണ്, നിങ്ങൾ എന്റെ പേര് ചോദിച്ചാലും മതി.
2: അപ്പൊ നാളെ നടക്കുന്ന റേഡിയോ ദിന പരിപാടികളിൽ ലളിത ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാണ്, വരുമല്ലോ അല്ലേ?
3: നാളെയാണ്?
2: ആ നാളെയാണ്. നാളെ
3: തന്നെയാണ്, പക്ഷെ എനിക്ക് വരാൻ പറ്റുമോന്നൊരു സംശയമുണ്ട്.
2: മാക്സിമം ശ്രമിക്കണം, നല്ല കൂട്ടായ്മയാണ്, എല്ലാവർക്കും പരസ്പരം കാണാനും പരിചയപ്പെടാനും ഒരു സമയം. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
3: ഇന്ന് നവചരിതത്തിലെ ഗായകൻ നായകനോ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ,
2: ആ പാട്ടാണ് കേൾക്കുന്നത് അല്ലേ. അപ്പൊ ലൈബ്രറിയുടെ വിശേഷങ്ങളൊക്കെ സാറുമായിട്ട് പറഞ്ഞ ആ പാട്ട് കേൾപ്പിക്കുന്നതിന് മുമ്പ് സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ?
3: നമസ്കാരം.
4: നമസ്കാരം നമസ്കാരം. ഈ കരുണാസായി റേഡിയോയിലെ ഈ പ്രത്യേക പോക്കുവയിൽ വിളിച്ചതില് പ്രത്യേകം നന്ദിയുണ്ട്. ഒപ്പം തന്നെ ഈ ലൈബ്രറിയെ കുറിച്ച് ചോദിച്ചതിലും, കാരണം ഇപ്പൊ വായന എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വായിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. വായനയിലൂടെ കിട്ടുന്ന അറിവ് ലോകത്ത് നിന്ന് നമുക്ക് മറ്റു ഒന്നിൽ നിന്നും കിട്ടില്ല. അത് എന്ത് വായിക്കണം എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് എന്തും വായിക്കാം. ആ വായനയിലൂടെ കിട്ടുന്ന അറിവ് നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹായകമാകും. നിങ്ങൾ വായിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മക്കളെയും ചെറുമക്കളെയും മറ്റു കുട്ടികളെയും ഒക്കെ വായനയുടെ രംഗത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കരുണാസായി പോക്കുവയിൽ എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് വിളിച്ചതിന് എന്റെ പ്രത്യേക നന്ദി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.
2: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം.
3: നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. ബുധനാഴ്ചയോടുള്ള പ്രത്യേക പോക്കുവയിൽ ഒരു അതിഥി നമ്മളോടൊപ്പം ഉണ്ടാവും. ഇന്ന് നമ്മളോടൊപ്പമുള്ള പ്രിയ സുഹൃത്ത് അധ്യാപകൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച, ഇന്ന് പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ആർ ഗിരീശൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഒരുപാട് വിശേഷങ്ങൾ, പ്രത്യേകിച്ച് വായനയെ സംബന്ധിച്ച കാര്യങ്ങൾ, ഒരുപാട് പ്രോത്സാഹനമായി. എല്ലാവരും വായിക്കണം, എപ്പോഴും വായിക്കണം. വായന ചിന്തയുണ്ടാക്കും, ചിന്ത ജീവിതത്തെ മാറ്റിമറിക്കും എന്ന കാഴ്ചപ്പാടോടുകൂടി എല്ലാവരെയും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന, ലൈബ്രറിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് സംസാരിക്കാം സാറിനോട്, പാട്ടുകൾ കേൾക്കാം, സല്ലപിക്കാം, വർത്തമാനം പറയാം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഹലോ.
1: ഹലോ.
0: ആ ഹലോ.
1: ഹലോ,
0: കേൾക്കാം. അവിടുത്തെ റേഡിയോയുടെ ശബ്ദം കുറയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കാം.
1: നമസ്കാരം സാർ.
2: നമസ്കാരം.
0: സാറിനോട് സംസാരിക്കാം.
1: ഹലോ.
2: ഹലോ.
1: നമസ്കാരം.
2: നമസ്കാരം, പറഞ്ഞോളൂ.
1: പിന്നെ സാറിനെ വിളിച്ച ഒരിക്കലും കിട്ടില്ല.
2: ആ, ഇപ്പൊ കിട്ടിയല്ലോ.
1: ഇപ്പൊ കിട്ടി, കൊറേ നാളിന്
2: ശേഷം.
1: പിന്നെ ടീച്ചറെ വിളിച്ചാലും പോക്കുവേര് കിട്ടില്ല.
2: ഒരുപാട് പേര് ഒരേ സമയം വിളിക്കുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ കിട്ടാത്തത്. എന്നാലും പറഞ്ഞോളൂ.
1: ഞാൻ നേരത്തെ സാറുമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മിത്രമാണെങ്കിലും എന്റെ അടുത്താണ് എന്റെ വീട്.
2: ആ, പേരെന്താണ്?
1: പേര് ഇന്ദിര.
2: ഇന്ദിര എവിടെയാണ് താമസിച്ചത്? മിത്രദേവന്റെ എവിടെയാണ്?
1: മിത്രമാണെങ്കിലും അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, വിഷ്ണു ക്ഷേത്രം.
2: ആ, ശരി ശരി. മനോരമയുടെ വീടിന്റെ അടുത്താണോ?
1: അതെ അതെ അതെ, മനോരമ നമ്മുടെ ബിന്ദു.
2: ആ ശരി ശരി. മനോരമ എന്റെ കൂടെ പഠിച്ച ആളാ?
1: മനോരമ എന്റെ വസ്ത്രത്തിന്റെ സഹോദരിയാ. മറക്കും.
2: ആ ശരി ശരി, പറഞ്ഞോളൂ.
1: ആ സാറേ, ഇത് ഇത് മദൻ സാറിന്റെ ഓരോ വാക്കും നമ്മൾ ഒരു ബുക്കും വായിക്കേണ്ട ആവശ്യമില്ല.
2: ആ ശരി. മധുജൻ ഒരുപാട് അറിവുള്ള ഒരാളല്ലേ? ആ അറിവിനെ ഒരുപാട്, നമ്മുടെ സമൂഹത്തിൽ അറിവുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അറിവ് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത്? ആ ഒരു നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോഴാണ് നമ്മുടെ അറിവ്, നമുക്കുണ്ടാകുന്ന അറിവ് സാർത്ഥകമാകുന്നത്. അതിൽ വിജയിച്ച ഒരാളാണ് ശ്രീ മധുജൻ. കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവിലേക്ക് ഒതുങ്ങി നിൽക്കുന്നില്ല. ആ അറിവ് റേഡിയോയിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും കുട്ടികളോടുള്ള സംവദിക്കുന്നതിലൂടെയും മറ്റ് അദ്ദേഹം വിരാജിക്കുന്ന മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അറിവ് ഷെയർ ചെയ്യാറുണ്ട്. നമുക്ക് അറിവുണ്ടായിരുന്നാൽ മാത്രം പോരാ, ആ അറിവ് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോഴാണ് ആ അറിവ് ദൈവീകമായി മാറുന്നത്.
1: സാറിനെ എനിക്ക് പേര് ഞാൻ മോൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈബ്രറിയിലെ കാര്യങ്ങളൊക്കെ എന്റെ മോൻ പറഞ്ഞു.
2: ആ മോന്റെ പേരെന്താണ്? വിനുകുമാർ. ആ ആ ആ, പറഞ്ഞോളൂ, കാര്യങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുവോ?
1: പുസ്തകം മോന്റെ വീട്ടിലെ ഒരു ലൈബ്രറി തന്നെ ഒക്കെ വായിക്കും. പക്ഷെ ഞാൻ കൂടുതലും പത്രം.
2: ആ, പത്രം വായിക്കാറുണ്ട്. ഒരു പത്രമാണോ വായിക്കുന്നത്? ഒന്നിലധികം പത്രം വായിക്കുവോ?
1: മാതൃഭൂമിയും
2: മനോരമയും വായിക്കും. ടി വി പരിപാടികളെല്ലാം കാണുമോ? കരുണാസായി റേഡിയോ മാത്രമേ ഉള്ളൂ. റേഡിയോയിലെ എല്ലാ പ്രോഗ്രാമിന്റെ ശ്രോതാവാണോ കരുണാസായിയുടെ? എല്ലാ
1: എല്ലാം കേൾക്കുന്നുണ്ട്. നമ്മൾ വിളിച്ചാൽ മാത്രം രണ്ടുപേരും എടുക്കില്ല, ടീച്ചറും കിട്ടില്ല, മധുരം സാറിനെയും കിട്ടില്ല.
2: ഇതില് ഈ കരുണാസായി റേഡിയോയുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ?
1: നമുക്ക് മധുരം സാറിന്റെ കൂടുതൽ ഇഷ്ടമല്ല, ടീച്ചറെ
2: അടുക്കള നിങ്ങൾ കേൾക്കണം. കാരണം ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ട എല്ലാവിധമായ ചേരുവകളുമുള്ള കരുണാസായിയുടെ ഒരു കോർ അല്ലെങ്കിൽ അകക്കാമ്പ് എന്ന് പറയുന്നത് ആ അടുക്കള എന്നുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ അടുക്കളയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഗ്രാം ഒരു വലിയ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ഭാഗമായി എനിക്കത് തോന്നാറുണ്ട്. നിങ്ങളും ആ പ്രോഗ്രാം കേൾക്കുക മാത്രമല്ല, എന്നെ ഇപ്പൊ ഇവിടെ അതിഥിയായി വിളിച്ചത്, ഞാൻ ലൈബ്രറിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് എന്നെ ഇവിടെ വിളിച്ചത്. അപ്പോ എങ്ങനെ? അതെ, വെള്ളനാട് നമ്മുടെ വെള്ളനാട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്തിരിക്കുന്ന വെള്ളനാട് പബ്ലിക് ലൈബ്രറി എന്നുള്ള സ്ഥാപനം. ആ ശരി ശരി ശരി.
0: പോലീസ് ഡിപ്പാർട്ട്മെന്റില് ജോലി ചെയ്യുന്ന ബിനു സാറിന്റെ അമ്മയല്ലേ ഈ
1: സംസാരിക്കുന്നത്?
0: നളന്ദയിലെ അധ്യാപകനായിരുന്ന ബിനു സാറിന്റെ അമ്മയല്ലേ ഈ സംസാരിക്കുന്നത്?
1: അതെ അതെ.
0: അപ്പൊ ഗിരീഷ് സാറിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി.
2: അറിയാം അറിയാം അറിയാം, കാരണം ബിനുവിന്റെ അടുത്തൊരു കൂട്ടുകാരനാണ് ബിനു.
1: ബിനു ഒരു ദിവസം ഞാൻ ഇല്ല, ഇന്നാലും സാറ് ക്ഷണിച്ചിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സമയം ഇല്ലാത്തോണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നീ വലിയ ഓഫീസർ ആയിരുന്നാൽ അതിന് മേലെയാണ് മകന് സാറ്, ഞാൻ വലിയ
2: വഴക്കൊന്നും. അതെ, ബിനു പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ നമ്മളുമായിട്ട് വലിയ സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുന്ന ആളായിരുന്നു. ഇപ്പോഴും അത് തന്നെ. ബിനു നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു കവിയാണ്, അതുപോലെ തന്നെ നല്ലൊരു പ്രഭാഷക ആളായിരുന്നു. ഇപ്പോഴും അത് തന്നെ. ബിനു നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു കവിയാണ്, അതുപോലെ തന്നെ നല്ലൊരു പ്രഭാഷകനാണ്. ബിനു എന്ന് പറയുന്ന ഒരു ഒരു പല രംഗത്തും കഴിവ് തെളിയിച്ച ഒരാളാണ് ബിനു. അപ്പൊ അതുപോലെ തന്നെ അമ്മയും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. കൂടുതൽ കിട്ടുന്ന പുസ്തകം
1: മോന്റെ വീട്ടിലുണ്ട്. അപ്പോഴും ഞാൻ മനോരമ പത്രം എടുക്കുമ്പോ അതില് വലിയ വലിയ ആൾക്കാരുടെയൊക്കെ നാല് പേര് പ്രത്യേക എഴുതുമല്ലോ ആദ്യ തെരഞ്ഞെടുപ്പ്.
2: അതെ.
1: അപ്പോഴും ഞാൻ അത് വായിക്കുമ്പോ പറയും, അത് വായിക്കുമ്പോ പറയും എന്റെ അടുത്ത് പറയും, നിങ്ങൾ നല്ല പഠിച്ചിരുന്നെങ്കിൽ ആരായിട്ട്
2: കളിയായിരിക്കും. പഠിച്ച് നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതല്ല, നമ്മളെങ്ങനെ എന്ത് അറിവ് സമ്പാദിച്ചു എന്നുള്ളതാണ്. ജോലിയൊക്കെ ആവശ്യമാണ്, പക്ഷെ അതിനേക്കാൾ
1: അല്ല. എനിക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്. പക്ഷെ അവൻ പറയുന്ന അമ്മ ഇത്രയും ഇത്ര ഇതിൽ പഠിച്ചോളൂ, അമ്മക്ക് ഇത്രയും അറിവുണ്ടല്ലോ
2: നമ്മള്. അത് ഇപ്പൊ എന്റെ അമ്മ തന്നെ, എന്റെ അമ്മ ഏഴാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരാളാണ്. അമ്മയ്ക്ക് ഇപ്പൊ ഏകദേശം 85 വയസ്സായി. പക്ഷെ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും, അതായത് സമൂഹത്തിൽ നടക്കുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു ധാരണ അമ്മയ്ക്കുണ്ട്. ആ ധാരണ അനുസരിച്ചായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. എന്നെ വായിക്കാൻ പ്രേരിപ്പിച്ചതും എന്നെ പഠിപ്പിച്ചതും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും എന്റെ അമ്മയാണ്.
1: എന്റെ മോനെ ഞാൻ പഠിപ്പിച്ചത് അത്രയും കഷ്ടപ്പെട്ടു സാറിന്, സാറിന്റെ ഏകദേശം അറിയാം.
2: എനിക്കറിയാം, എനിക്കറിയാം ബിനുവിന്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ബിനുവിനെ പണ്ട് മുതലേ എനിക്ക് നളന്ദയിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഞാനും അവിടെ ഒരു സമാന്തരമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിച്ചിരുന്ന ആളാണ്.
1: വെള്ളനാടിന്റെ ഒരു അംശമാണ് സാറിന്.
2: അതെ അതെ അതെ അതെ.
1: അപ്പൊ എനിക്ക് മധുര സാറിന്റെ ഒരു ആഗ്രഹം പറയാനുണ്ട്.
0: പറഞ്ഞോളൂ, എന്താണ് കേൾക്കാം? എന്താ ഫോൺ വാങ്ങിച്ചു?
1: എന്റെ കൊച്ചു നാളിലെ ഒരു പാട്ട്, ഞാൻ ഒരു തമിഴ് പാട്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഞാൻ വലുതായി സാർ അതിന്നുവരെ കേട്ടിട്ടില്ല.
0: അത് ഏത് പാട്ടാണ്?
1: അത് സാറിന് സമയം കിട്ടുമ്പോ എങ്ങനെയെങ്കിലും ചുറ്റുമെങ്കിൽ
0: ഏത് പാട്ടാണ്? ഇപ്പൊ തന്നെ ഒന്ന് ലൈബ്രറിയിൽ ചെക്ക് ചെയ്ത് നോക്കാം, നമ്മുടെ പാട്ട് ലൈബ്രറിയിൽ ഉണ്ടോ എന്ന് നോക്കാം.
1: ഞാൻ കുഞ്ഞായിരുന്നപ്പോഴുള്ള പാട്ടുണ്ട്, സാറിന് അപ്പോഴും ജനിച്ചിട്ട് ഒന്നും കാണൂല.
0: പാട്ട് ഏതാണ്?
1: പാട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മണ്ണക്ക് മരംഭാരമായി, മരത്തേക്ക് ഇലഭാരമായി, പുരന്തൈഭാരമായി എന്നൊരു പാട്ട് ഞാൻ കുഞ്ഞാണിതേ കേട്ടിട്ടുള്ളത്.
0: മണ്ണക്ക് മരം ഭാരമായി, മരക്ക് മരത്തിന് ഇലഭാരമായി, എന്റെ ഒരു അത് ഇതുപോലെ ഒരു സാധനം മലയാളത്തില് കേട്ടിട്ടുണ്ട്. തമിഴാണ്. നമുക്ക് ലൈബ്രറിയിൽ ഇതാ ഉണ്ട്, നമുക്ക് കേൾപ്പിക്കാൻ തന്നെ ശ്രമിക്കാം. ഇനി ഒരുപാട് ദിവസം എടുക്കണ്ട, ഇപ്പൊ തന്നെ കേൾപ്പിക്കാൻ പരമാവധി ശ്രമിക്കാം. അപ്പം ശരി, വളരെ സന്തോഷം. ബിനു സാറിനോട് എല്ലാ അന്വേഷണവും പറയണം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ വളരെ ബഹുമാന്യനായ

0: ഒരാളിന്റെ അമ്മ ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുമല്ലേ, റേഡിയോയിൽ സംസാരിക്കുമ്പോ എനിക്കും ഗിരീശ സാറിനെല്ലാം പ്രത്യേക സന്തോഷമാണ്.
1: എന്റെ കൊച്ചുമോള് ഇവിടെ ടീച്ചേഴ്സിന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു, സാറിന്റെ അവിടെ നിന്ന് ഓണൊക്കെ കഴിച്ചിട്ടാണ് പോയത്.
0: ഇവിടെ ഇവിടെ വന്നിരുന്നു അല്ലേ?
1: ഇവിടെ വന്നിരുന്നു, ഓണം അടുപ്പിച്ച്.
0: ആ ശരി ശരി.
1: അവളും യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ അങ്ങ് ആണ് അവള്. മോളിപ്പം വീട്ടിന് രണ്ടാം വർഷമാണ്.
2: ശരി ശരി ശരി, വിളിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. നല്ലൊരു വായനക്കാരിയായി മാറണം. അതുപോലെ തന്നെ ബിനുവിനോട് നമ്മുടെ ക്ഷേമാന്വേഷണങ്ങൾ, എന്റെയും ശ്രീ മധുജ സാറിന്റെയും ക്ഷേമാന്വേഷണങ്ങളും കൂടെ അറിയിച്ചേക്കണം. അമ്മ ഏതായാലും വിളിച്ചതിന് വളരെയധികം സന്തോഷവും നന്ദിയും ഉണ്ട്.
0: അപ്പൊ ആ പാട്ട് തന്നെ കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഗിരീശൻ സാറാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച് വേളനാട് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ആയിരിക്കുന്ന ഗിരീശൻ സാറാണ് നമ്മളോടൊപ്പമുള്ളത്. സാർ, ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഗിരീശൻ സാറാണ് കൂടെ ഉള്ളത്, സംസാരിക്കാം.
2: ഹലോ
1: ഹലോ,
2: പറഞ്ഞോളൂ. പരമേശ്വരൻ മാമന്റെ മകൻ ജയൻ. പറ.
0: നമ്മുടെ സ്വന്തം ജയനൊക്കെ തന്നെ, പക്ഷെ റേഡിയോയുടെ ശബ്ദം കുറച്ചു വെച്ചില്ലെങ്കിൽ ശരിയാവൂല. അതാണ് മര്യാദ. ശരി, ഇനി സാറിനോട് സംസാരിക്കാം.
1: എന്തെല്ലാം വിശേഷങ്ങള്?
2: വിശേഷങ്ങളെല്ലാം ജയനല്ലേ. ജയന്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്?
1: കുറവുണ്ട്.
2: മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ?
1: മരുന്നെല്ലാം ക്ലിയർ ആയിട്ട് കഴിക്കുന്നുണ്ട്.
2: ഇനി അടുത്ത ചെക്കപ്പ് എന്താണ്?
1: അടുത്ത ചെക്കപ്പ് ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ്.
2: ആ ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന വല്ലതും ഉണ്ടോ?
1: അങ്ങനെ ഒന്നുമില്ല, ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു. കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് ആഹാരം.
2: ഇപ്പൊ റെസ്റ്റ് അല്ലേ? സ്ഥിരമായി റോഡേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഇപ്പൊ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. പുസ്തകങ്ങളൊക്കെ എടുത്തൊന്ന് വായിച്ചുകൂടി ലൈബ്രറിയിൽ നിന്ന്?
1: ഞാൻ
2: എടുത്തോ. എന്നിട്ട് ഇപ്പൊ അവിടെ കാണാനില്ലല്ലോ.
1: ഒരു ദിവസം വന്നതിനിടയ്ക്ക് ഒരു പുസ്തകം എടുത്തു.
2: ആ ശരി, ഞാൻ ഇല്ലായിരുന്നു വന്ന്.
0: അതല്ല, ഇപ്പം ജയകുമാറിന് പുസ്തകം വായിക്കാനുള്ള സമയം തീരെയില്ല. കരുണാസായി റേഡിയോ ഫുള്ള് കേട്ട് തീർക്കാനുള്ള സമയം പോലും അദ്ദേഹത്തിന് ഇല്ല.
2: അങ്ങനെയാണോ?
1: ഞാൻ കരുണാസായി റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ഒരു മാറ്റമല്ല.
2: ശരി, ആ ശരി. ഈ കരുണാസായി റേഡിയോയുടെ ഏറ്റവും വലിയ ശ്രോതാവാണോ?
1: എനിക്ക് ഇഷ്ടമുള്ള
2: ആളാ. സാറിന്റെ കലഹിക്കൊക്കെ ചെയ്യാറുണ്ടോ?
1: സാറിന്റെ കലയിക്കൊന്നുമില്ല, ഉള്ള കാര്യം വിളിച്ചു പറയും. അത് അങ്ങനെ ചെയ്തു തന്നില്ലെങ്കിൽ തിരിച്ച് ഒന്നുകൂടെ വിളിച്ച് ചോദിക്കും. ആ തരുവോ ഇല്ലെന്ന് ഓട്ടരാ എന്നൊരു വാക്ക് പറയും.
0: അത് കൃത്യമായി പാലിച്ച് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ തരാറുമുണ്ട്.
1: അതില്ലെന്ന് ഞാൻ പറയുന്നുമില്ല.
2: അതില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞില്ല.
1: ഇതെല്ലാം ഈയിടയ്ക്ക് ഞാൻ പറഞ്ഞ അയ്യപ്പന്റെ ഒരു ഇത് വേണമെന്ന്. അതെനിക്ക് വർഷം ഇട്ട്
2: തന്നു.
1: പിന്നെ ചില വർഷം ചില സിനിമകളൊക്കെ ഇട്ട ചിലതായി.
2: വീട്ടിലിപ്പൊ ആരൊക്കെ ഉണ്ട്? നിങ്ങൾ രണ്ടുപേരും അല്ലാതെ?
1: ഞാന് എന്റെ ഭാര്യ, എന്റെ മോന്, എന്റെ അമ്മ.
2: മോന് അമ്മ ഉണ്ടെന്നറിയാം. മോന് ശരി ശരി ശരി. ശിവൻകോവില്ലെ നന്ദുവിനെ അറിയാം. ഇവരുടെ ഇവരെ കൂടെ പറയുന്ന കേക്കാം. നമ്മുടെ ശരത്തെല്ലാം വന്ന് അവിടെ പറയുന്ന കേക്കാം നന്ദുവിനെ കുറിച്ച്. അങ്ങനെ പുസ്തകങ്ങൾ കൂടുതൽ കൂടുതൽ വായിക്കണം. പുസ്തകം എന്നെ വിളിച്ചിട്ടുള്ളത് തന്നെ ലൈബ്രറിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് മധുജ സാർ എന്നെ വിളിച്ചത്. അല്ലെങ്കിൽ അപ്പോ ലൈബ്രറിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു അതിഥിയായി ഞാനിവിടെ വന്നിരിക്കുമ്പോ ഞാൻ പറയേണ്ടത് എപ്പോഴും എന്തിനെ കുറിച്ചായിരിക്കണം? പുസ്തകങ്ങളെ കുറിച്ചായിരിക്കണം. കൂടുതൽ പുസ്തകങ്ങൾ, അതെ, കൂടുതൽ പുസ്തകങ്ങൾ കൂടുതൽ ആളുകൾ വായിക്കണമെന്നും കൂടുതൽ പുസ്തകങ്ങൾ എടുക്കണമെന്നും നല്ല പുസ്തകങ്ങൾ വായിക്കണമെന്നും നല്ല പുസ്തകങ്ങളുടെ പ്രചാരകരായി മാറണമെന്നും നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ട് ആ വായിച്ച പുസ്തകങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഭാര്യയോടായാലും മകനോടായാലും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടായാലും പറയണമെന്നും ആണ് എനിക്ക് പറയാനുള്ളത്. നാളെ ഞാനും നാളെ മിക്കവാറും ഉണ്ടാവും. ഇവരുടെ സ്നേഹപൂർവ്വമായി വിളിക്കും മുന്നിൽ നമുക്ക് നോ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പരമാവധി ഉണ്ടാവും. ശരി ശരി ശരി ശരി.
0: റേഡിയോ ദിനപരിപാടി നമുക്ക് അടിച്ചു പൊളിക്കണം.
1: പിന്നെ എനിക്കൊരു നാടൻ പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
0: ഏതാണ്?
1: ഏതായാലും നല്ലൊരു നാടൻ പാട്ട്.
0: അത്രേ ഉള്ളൂ, ഏതെങ്കിലും ഒരു നല്ല നാടൻ പാട്ട്. ഇന്നിപ്പോ തീർച്ചയായിട്ടും പോക്കുവെയിലിൽ നാടൻ പാട്ട് വെച്ചു തരും. പരമാവധി പോക്കുവെയിലിൽ സിനിമാ ഗാനങ്ങൾ ചോദിക്കുന്നതാണ് നല്ലത്. കാരണം നാടൻ പാട്ടൊക്കെ നമ്മൾ നമസ്തേ മലയാളത്തിൽ എല്ലാ ദിവസവും കേൾപ്പിക്കുന്നുണ്ട്. പക്ഷേ ജയകുമാറിന്റെ ഇന്നത്തെ ആവശ്യകത നമ്മൾ നിരാകരിക്കുന്നില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കൾ പോക്കുവെയിൽ വിളിക്കുമ്പോൾ മറ്റ് പാട്ടുകൾ എന്നുള്ളതിനേക്കാൾ ഉപരി പരമാവധി ഏത് ഭാഷയിലായാലും കുഴപ്പമില്ല ചലച്ചിത്ര ഗാനങ്ങൾ ആവശ്യപ്പെടാൻ അപേക്ഷിച്ചുകൊണ്ട് വിളിച്ച ജയകുമാറിന് നന്ദി പറയുന്നു. സാർ,
2: അതെ, വിളിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. അത് അതുപോലെ തന്നെ കരുണാസായി റേഡിയോയുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ, അതായത് ഏറ്റവും വലിയ പ്രേക്ഷകൻ എന്ന് അറിഞ്ഞതിലും റേഡിയോ പരിപാടികൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും സജീവമായി ശ്രദ്ധിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിലും എന്റെയും വളരെ അഗൈതവമായ സ്നേഹവും നന്ദിയും വിളിച്ചതിനും സംസാരിച്ചതിനും അറിയിക്കുന്നു.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, മിണ്ടിയും പറഞ്ഞും പാട്ടുകേട്ടും സമയം ഏതാണ്ട് അവസാനിക്കുന്നു. എത്ര പെട്ടെന്നാണ് നമ്മുടെ മുമ്പിൽ ഒന്നര മണിക്കൂർ പോയത് എന്നുള്ളതാണ്. ഇതാണ് മനുഷ്യൻ മനുഷ്യനുമായി വർത്തമാനം പറയുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴുള്ള ഒരു അനുഭൂതിദായകമായ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഒട്ടും ബോറാകാതെ സമയം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പരിചയമുള്ളവരും പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ സംസാരിച്ചു. പ്രത്യേകിച്ച് ഇന്നിവിടെ പരിചയപ്പെടുത്തിയത് തന്നെ വെള്ളനാട് പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി എന്ന രീതിയിലാണ് ഗിരീശൻ സാറിനെ പരിചയപ്പെടുത്തിയത്. പരിചയപ്പെടുത്താൻ മറ്റൊരുപാട് വിശേഷണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരുപക്ഷെ എന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ, പ്രിയപ്പെട്ട സുഹൃത്ത് എന്നതിനേക്കാളൊക്കെ ഉപരി ഞാൻ എല്ലാ ശ്രോതാക്കളോടും പറഞ്ഞത് വെള്ളനാട് പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി എന്ന് പറയുന്ന രീതിയാണ്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വായനാ സംസ്കാരം നമുക്ക് തിരികെ വരേണ്ടതുണ്ട്, ഒരു റേഡിയോ സംസ്കാരം നമുക്ക് തിരികെ വരേണ്ടതുണ്ട്. കഴിഞ്ഞുപോയതെല്ലാം തിരികെ വരണം എന്ന് വാശി പിടിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ. പക്ഷേ വായിക്കണം, വായിച്ചേ തീരൂ. വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നത് ഒരു നല്ല രീതിയല്ല. നമ്മുടെ ഒരു വെളിപ്പാടകലെ ഒരു ലൈബ്രറി ഉണ്ടെങ്കിൽ ആ ലൈബ്രറിയിൽ ഒരു അംഗത്വം ഉണ്ടാവുക എന്ന് പറയുന്നതും അവിടെ നിന്ന് പുസ്തകമെടുക്കുക എന്ന് പറയുന്നതും ഒരു വലിയ കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാറിനെ നമ്മൾ ഇന്ന് അതിഥിയായിട്ട് ക്ഷണിച്ചത്. ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രോതാക്കൾ ഇങ്ങനെ ഒന്നിടവിട്ടൊന്നായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും സാറിനോട് സംസാരിക്കാൻ കഴിയാതെ പോയത്. എങ്കിലും സാർ സമയം അവസാനിക്കാറായി. ഒരു മിനിറ്റേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ എങ്കിൽ പോലും സാറിനോടൊരു കാര്യം ചോദിക്കുകയാണ്. സാറ് ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വെള്ളനാട് പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി എന്ന രീതിയിൽ സാറ് തിരികെ എത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആധുനിക കാലത്ത് വായന മരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഒരു ഗ്രാമാന്തരത്തിൽ ഒരു ലൈബ്രറിയിൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ സാറിന് ശരിക്കും എന്താണ്, വായന മരിക്കുകയാണോ, വായന കൂടുകയാണോ, ആധുനിക തലമുറയാണോ വായിക്കുന്നത്, അതോ സാർ ആ വായനയെക്കുറിച്ചൊന്ന് പറഞ്ഞ് നമുക്ക് മെല്ലെ ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു.
1: കരുണാസേയുടെ പ്രേക്ഷകർക്ക് വെള്ളനാട് പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്നെ വിളിച്ചതിൽ എല്ലാ ശ്രോതാക്കളോടും

0: ഉള്ള നന്ദിയും കരുണാസായിയോടുള്ള നന്ദിയും ഞാൻ അറിയിച്ചുകൊണ്ട് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ എന്നാൽ അറിയുന്ന രീതിയിൽ ഉത്തരം പറയാം. വായന മരിക്കുന്നുണ്ടോ എന്നോട് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും, വായന മരിക്കുന്നില്ല. വായനക്കാരുടെ എണ്ണം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായും പറയും, വായനക്കാരുടെ എണ്ണം കൂടുന്നു. ദി മീഡിയം ഓഫ് ലാംഗ്വേജ് ആണ് അവിടെ ഒരു പ്രസക്തമായ ഒരു കാര്യമായി മാറുന്നത്. കാരണം വായനക്കാർ എത്തരത്തിലാണ് വായിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചാണ് ഒരു വിഷയം വരുന്നത്. പുസ്തകത്തിലൂടെയാണോ വായിക്കുന്നത്, മറ്റു തരത്തിലാണോ അറിവ് ശേഖരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാകുന്നത്. പുസ്തകങ്ങളിലൂടെയുള്ള വായന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങളിലൂടെയുള്ള വായന കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് പുസ്തകങ്ങളിലൂടെ മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന അറിവ് ഇന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകളുണ്ട്. 1950s, 60s, 70s നമ്മൾ കാലഘട്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി താരതമ്യം ചെയ്യുമ്പം 10 വർഷമാണ് നമ്മൾ കാലയളവായി എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച എന്ന് പറഞ്ഞാൽ ദിവസം പ്രതിയാണ്. അതുപോലെ ദിവസം പ്രതിയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉള്ള അറിവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അറിവുകൾ എല്ലാം നമ്മുടെ കൊച്ചു കുട്ടികളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടുകൂടി ഓർക്കേണ്ട കാര്യമാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈലുണ്ട്. നിങ്ങളുടെ ഏറ്റവും വീട്ടിലുള്ള ഏറ്റവും LPSO അല്ലെങ്കിൽ അതിന് താഴെയോ ഉള്ള ഒരു കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായി ആ മൊബൈൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ആ കുട്ടിക്ക് കഴിയും. കാരണം പുതിയ തലമുറ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ സ്വായത്തമാക്കുന്നത് വളരെ എളുപ്പമാണ്. അവരുടെ ബുദ്ധിയും ഈ പറയുന്ന മനസ്സിലാക്കാനുള്ള കഴിവും എത്രയോ വലുതാണ് നമ്മളെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ അറിവ് നേടുന്നതിന് അവരുപയോഗിക്കുന്ന മീഡിയം എന്നുള്ളത് ഒരുപക്ഷെ പുസ്തകമായിരിക്കില്ല. ആ അറിവ് അവർ നേടുന്നതിന് വേണ്ടി ഇന്ന് ഉള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തിയാലും നമുക്ക് മനസ്സിലാകാൻ അവശേഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുസ്തകങ്ങളിലൂടെ നമ്മൾ വായിച്ചാൽ കിട്ടുന്ന അറിവ് ഒരുപക്ഷെ ഈ പറയുന്ന ഈ വായനയിലൂടെയോ അല്ലെങ്കിൽ ഈ ബുക്കിലൂടെയോ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെയോ നമുക്ക് മനസ്സിലാക്കുന്നതിന് കുറച്ച് അപ്പുറത്തേക്കാണ്. ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ പുസ്തകങ്ങളിലൂടെ വായിക്കുമ്പോൾ ഈ വായന നമ്മൾ നമ്മുടെ മനസ്സിലൂടെയും കൂടെ വായിക്കാറുണ്ട്. അതായത് ഒരു നിങ്ങളൊരു ചെറിയ കഥ വായിച്ചു കഴിഞ്ഞാൽ ആ കഥ നിങ്ങളൊരു സിനിമയിൽ ആവിഷ്കരിക്കുന്നത് പോലെ നിങ്ങളുടെ മനോമുഗുരത്തിൽ തെളിഞ്ഞു വരും. പക്ഷേ നിങ്ങൾ അതേ സാധനം ഒരു സീരിയലിലൂടെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിനിമയിലൂടെ കണ്ടുകഴിഞ്ഞാൽ ആ സിനിമ ആരാണോ ആവിഷ്കരിച്ചത് അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചാണ് ആ സിനിമ നിങ്ങളുടെ ബ്രെയിനിലേക്ക് പതിയുന്നത്. മറ്റത് പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു സംവിധായകനായി മാറാം, സ്വയം ഒരു ആസ്വാദകനായി മാറാം, സ്വയം ഒരു ഗാനത്തിൻ്റെ സംഗീത സംവിധായകനായി മാറാൻ കഴിയും. അങ്ങനെ വിവിധ മേഖലകളിലേക്ക് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും വികസിക്കുന്നതിന് പുസ്തകങ്ങളിലൂടെയുള്ള വായന കൂടുതൽ സഹായകമാകും. എന്നാലും ശ്രീ മധു സാർ ചോദിച്ചതുപോലെ വായന ഒരിക്കലും മരിക്കുന്നില്ല. വായനക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. പുസ്തക വായനയാണ് ഏകദേശം എണ്ണം കുറഞ്ഞു വരുന്നത്. വായന ഇപ്പോഴും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്കും പുതിയ വിദ്യകളിലേക്കും ശാസ്ത്ര സാങ്കേതികതകളിലേക്കും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് അതിയായ ആഹ്ലാദവും സന്തോഷവുമുണ്ട്. ഈ പ്രോഗ്രാമിൽ എന്നെ വിളിച്ചതിനും ഈ കരുണാസായി FM റേഡിയോയുടെ ശ്രോതാക്കളുമായി സംവദിക്കുന്നതിനും എനിക്ക് അവസരം നൽകിയതിനും നിങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞതിനും അതിയായ സന്തോഷവും നിങ്ങളോടുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു.
1: വളരെ സന്തോഷം സാർ. ഇത്രയും സമയം ഒത്തിരി കാര്യങ്ങൾ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട പുസ്തകത്തെ കുറിച്ചും സാർ പറഞ്ഞു. ഒപ്പം നമുക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ആളുകളോട് നമുക്ക് ഒരു മിത്രത്തെ പോലെ അല്ലെങ്കിൽ ഒരു നല്ല സൗഹാർദ്ദപരമായി വളരെ സാധാരണമായ ഭാഷയിൽ നമുക്ക് അവരോടെല്ലാം സംസാരിക്കാൻ കഴിഞ്ഞു. അവരും നമ്മളോട് സംസാരിച്ചു. എത്ര പെട്ടെന്നാണ് വീണ്ടും പറയുകയാണ്, സമയം പോയതറിഞ്ഞില്ല. 1.5 മണിക്കൂർ നമ്മുടെ മുമ്പിൽ ഇതാ കടന്നു പോയിരിക്കുന്നു. പാട്ടും സല്ലാപവും വർത്തമാനവും ഒക്കെ ആയിട്ട് ഇനിയും അധികം ഇടവേളകൾ അധികമില്ലാതെ സാർ വീണ്ടും നമ്മളോടൊപ്പം കൂടണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് വിളിച്ച ശ്രോതാക്കൾക്കും സാറിനും ഹൃദ്യമായി കരുണാസായി റേഡിയോയുടെ പേരിലുള്ള, പ്രത്യേകിച്ച് മറ്റന്നാൾ റേഡിയോ ദിനമാണ്, അതിൻ്റെ കൂട്ടായ്മയാണ് നാളെ. എല്ലാ ശ്രോതാക്കളെയും, ഇത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളെയും നാളെ നാളെ രാവിലെ 10 മണിക്ക് കരുണാസായിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പോക്കുവയിൽ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് വെള്ളനാട് പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറിയായ ആർ ഗിരീശൻ സാർ, ഒപ്പം ഞാൻ മധുജൻ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: ഇടുക്കിയുടെ മലനിരകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പച്ചപ്പണിഞ്ഞ തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളും മൂടൽമഞ്ഞിൽ മറഞ്ഞു നിൽക്കുന്ന മലമുകളും തന്നെയാണ്. എന്നാൽ ഈ മലകൾ പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളുടെ മനുഷ്യ ചരിത്രവും നെഞ്ചിലേറ്റി നിൽക്കുന്നു എന്ന കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. ആ ചരിത്രത്തിന് ഏറ്റവും വിസ്മയകരമായ തെളിവുകളിൽ ഒന്നാണ് ഇടുക്കി ജില്ലയിലെ കൊച്ചു കാമാക്ഷിയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന അടയാളക്കല്ല് അഥവാ മെൽഹിർ. ഇരട്ടയാറിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ ചെമ്പകപ്പാറയ്ക്ക് സമീപമുള്ള കൊച്ചു കാമാക്ഷിയിലെ ഒരു മലമുകളിലാണ് ഈ പ്രാചീന ശിലാസ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വളവുകൾ നിറഞ്ഞ മലമ്പാതകൾ പിന്നിട്ട് കുന്നിൻ മുകളിലേക്കെത്തുമ്പോൾ മുന്നിൽ വിരിയുന്നത് ഹൈറേഞ്ചിന്റെ

മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ്. മേഘങ്ങൾ മലകളെ തഴുകി നീങ്ങുന്നു. താഴെ പച്ചപ്പാർന്ന കൃഷിയിടങ്ങൾ, ആകാശങ്ങളുടെ നടുവിൽ കാലത്തിന്റെ കൊടുങ്കാറ്റുകളെ അതിജീവിച്ചുകൊണ്ട് ഒരു ഭീമൻ കരിങ്കൽ പാളി ഇന്നും അഭിമാനത്തോടെ നിൽക്കുന്നു. അത് വെറുമൊരു കല്ലല്ല, കേരളത്തിന്റെ പ്രാചീന മനുഷ്യ സംസ്കാരത്തിന്റെ ജീവനുള്ള രേഖയാണ്. ഏകദേശം 15 ഉയരവും 4 വീതിയുമുള്ള ഈ ശില കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആധുനിക യന്ത്രങ്ങളോ ക്രെയിനുകളോ റോഡുകളോ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു ശില മലമുകളിൽ എത്തിച്ച് ഇത്ര കൃത്യതയോടെ സ്ഥാപിക്കുക എന്നത് ഇന്നും ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അന്നത്തെ മനുഷ്യരുടെ സാങ്കേതിക മിതവും കൂട്ടായ പ്രവർത്തനശേഷിയും ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈ അടയാളക്കല്ലിന്റെ പ്രായത്തെക്കുറിച്ച് പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഇത് കേരളത്തിലെ മെഗാലിത്തിക് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് ഇരുമ്പ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ നിർമ്മിച്ച സ്മാരകങ്ങളിലൊന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടെത്തിയിട്ടുള്ള ശവക്കലറകൾ, കൽവൃത്തങ്ങൾ, ഡോൾമെനുകൾ, നന്നങ്ങാടികൾ എന്നിവയുടെ അതേ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഈ മെൻഹിറം. എന്തിനായിരുന്നു ഇത്തരമൊരു ഭീമൻ ശില സ്ഥാപിച്ചത് എന്ന ചോദ്യത്തിന് ഇന്നും കൃത്യമായ ഉത്തരമില്ല. എന്നാൽ പുരാവസ്തു ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിഗമനം, അക്കാലത്തെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ സ്മരണയ്ക്കായോ ശവകുടീരങ്ങളെ അടയാളപ്പെടുത്താനായോ ഇത്തരത്തിലുള്ള നടുക്കല്ലുകൾ സ്ഥാപിച്ചിരുന്നിരിക്കാമെന്നാണ് ചില ഗവേഷകർ. ഇവയ്ക്ക് മതപരമോ ജ്യോതിശാസ്ത്രപരമോ ആയ പ്രാധാന്യവും ഉണ്ടായിരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇതിനെ സംബന്ധിച്ച് അന്തിമമായ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ കല്ലിന്റെ മറ്റൊരു കൗതുകം അതിന്റെ അടിഭാഗമാണ്. നമ്മൾ കാണുന്നത് അതിന്റെ മുകൾ ഭാഗം മാത്രമാണ്. എത്രയധികം ഭാഗം ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന കാര്യം ഇന്നും പൂർണ്ണമായി കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ശില ഇന്നും ഗവേഷണ ലോകത്തിന് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചു കാമാക്ഷിയുടെ ചരിത്രം ഈ ഒറ്റ മെൻഹിറിൽ അവസാനിക്കുന്നില്ല. ഈ പ്രദേശത്ത് നിന്ന് മുൻപ് കണ്ടെത്തിയിട്ടുള്ള നന്നങ്ങാടികൾ അഥവാ വലിയ മൺപാത്ര ശവസംസ്കാര അവശിഷ്ടങ്ങൾ ഇവിടെ വളരെ പുരാതനമായൊരു മനുഷ്യവാസം നിലനിന്നിരുന്നതിന്റെ ശക്തമായ തെളിവുകളാണ്. മരണാനന്തര ചടങ്ങുകൾക്കായി ഉപയോഗിച്ചിരുന്ന ഈ മൺപാത്രങ്ങൾ അന്നത്തെ ജനങ്ങളുടെ വിശ്വാസങ്ങളെയും സാമൂഹിക ജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നവയാണ്. മെൻഹിറുകളും നന്നങ്ങാടികളും ചേർന്ന് പറയുന്ന ചരിത്രം ഒന്നു മാത്രമാണ്. ഇന്നത്തെ ഇടുക്കി ഒരു കാലത്ത് വനപ്രദേശങ്ങൾ മാത്രമായിരുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സംഘടിതമായ മനുഷ്യ സമൂഹങ്ങളും അവരുടെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും സാങ്കേതിക അറിവും നിലനിന്നിരുന്നു. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിച്ചിരുന്ന ആ ജനതയുടെ ഓർമ്മകളാണ് ഇന്നും ഈ ശിലകളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് ഒരു ഭദ്രകാളി ക്ഷേത്രത്തിനടുത്തായി സംരക്ഷിക്കപ്പെടുന്ന ഈ അടയാളക്കല്ല് കേരളത്തിന്റെ മെഗാലിത്തിക് പൈതൃകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്മാരകങ്ങളിലൊന്നാണ്. വിനോദസഞ്ചാര കേന്ദ്രമെന്നതിലുപരി നമ്മുടെ ചരിത്രത്തിന്റെ വേരുകൾ തേടിയെത്തുന്ന ഓരോരുത്തർക്കും ഇതൊരു തുറന്ന പുസ്തകമാണ്. സംസാരിക്കാൻ വാക്കുകളില്ലെങ്കിലും ഈ കല്ലിന് പറയാനുള്ള കഥകൾ അനവധിയാണ്. കാലം മാറി, രാജാക്കന്മാർ വന്നുപോയി, സാമ്രാജ്യങ്ങൾ ഉയർന്നു വീണു, തലമുറകൾ മാറിമറിഞ്ഞു. എന്നാൽ 3000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യ സമൂഹം ഇവിടെ സ്ഥാപിച്ച ഈ ഭീമൻ ശില ഇന്നും അതേ ഉറപ്പോടെ മലമുകളിൽ കാവൽ നിൽക്കുകയാണ്. മനുഷ്യൻ മാഞ്ഞുപോയാലും സംസ്കാരം മായുന്നില്ലെന്നും ചരിത്രം പുസ്തകങ്ങളിൽ മാത്രമല്ല പ്രകൃതിയുടെ നെഞ്ചിലും എഴുതപ്പെട്ടിട്ടുണ്ടെന്നും ഈ അടയാളക്കല്ല് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ, ഉറച്ചതാണെങ്കിൽ, തീവ്രമാണെങ്കിൽ, വിജയിക്കാൻ ഒരു വാശിയുണ്ടെങ്കിൽ, വെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്കു മുന്നിൽ ഒരു ലോകമുണ്ടാകും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വയനാട്ടിലെ അമ്പുകുത്തി മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടയ്ക്കൽ ഗുഹകൾ കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് നമ്മുടെ പൂർവികർ ഈ മണ്ണിൽ അടയാളപ്പെടുത്തിയ ചരിത്രത്തിന്റെ വിസ്മയകരമായ കയ്യൊപ്പാണ്. വലിയ രണ്ട് പാറകൾക്കിടയിൽ മറ്റൊരു കൂറ്റൻ പാറ വന്നു വീണ് സ്വാഭാവികമായൊരു മേൽക്കൂര രൂപപ്പെട്ടതിൽ നിന്നാണ് ഇടയ്ക്കൽ എന്ന പേര് ഈ ഗുഹയ്ക്ക് ലഭിച്ചത്. 1890 മലബാർ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസെറ്റ് ഒരു നായാട്ടിനിടയിൽ യാദൃശ്ചികമായാണ് ഈ ചരിത്രനിധി ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയത്. ഏതാണ്ട് 6000 വർഷങ്ങൾ പഴക്കമുള്ള നവീന ശിലായുഗ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് ഇന്നും ഈ ഗുഹയുടെ ചുവരുകളിൽ മങ്ങാതെ നിൽക്കുന്നത്. ലോകത്തെ മറ്റു ഗുഹാചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചായങ്ങൾ ഉപയോഗിച്ച് വരച്ചവയല്ല ഇടയ്ക്കലിലെ ചിത്രങ്ങൾ, മറിച്ച് കഠിനമായ പാറയിൽ ആഴത്തിൽ കൊത്തിവെച്ചവയാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യരൂപങ്ങൾ, മൃഗങ്ങൾ, വിചിത്രമായ ചിഹ്നങ്ങൾ, കിരീടധാരികളായ ഗോത്രത്തലവന്മാർ, ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ, ഇവയെല്ലാം ആ ശിലകളിൽ തെളിഞ്ഞു നിൽക്കുന്നു. നവീന ശിലായുഗത്തിൽ തന്നെ മനുഷ്യൻ ചക്രത്തിന്റെ ഉപയോഗം മനസ്സിലാക്കിയിരുന്നു എന്നതിനും അന്നത്തെ സാമൂഹിക ഘടനയെക്കുറിച്ചും ഈ ചിത്രങ്ങൾ വിലപ്പെട്ട സൂചനകൾ നൽകുന്നു. ചരിത്രകാരനായ ഐരാവതം മഹാദേവനെ പോലെയുള്ളവരുടെ കണ്ടെത്തലുകൾ ഇവിടുത്തെ 400 ചിഹ്നങ്ങൾക്ക് സിന്ധു നദീതട സംസ്കാരത്തിലെ ലിപികളുമായി അസാധാരണമായ സാമ്യമുണ്ട്. ഇത് പുരാതന കേരളവും മറ്റ് മഹത്തായ സംസ്കാരങ്ങളും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചുള്ള വലിയ നിഗൂഢതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അക്ഷരങ്ങൾ രൂപപ്പെടുന്നതിനു മുൻപ് മനുഷ്യൻ ആശയവിനിമയം നടത്തിയിരുന്ന രീതികളുടെ പരിണാമം ഈ ഗുഹകളിൽ ദർശിക്കാം. തെക്കേ ഇന്ത്യയിലെ നവീന ശിലായുഗ ചരിത്രത്തിന്റെ ഏറ്റവും വ്യക്തമായ കണ്ണിയായ ഇടയ്ക്കൽ ഇന്ന് വലിയ ഭീഷണികളെ നേരിടുന്നു. പ്രകൃതിക്ഷോഭങ്ങളും കാലപ്പഴക്കം മൂലമുള്ള തേയ്മാനവും ഒരു വശത്ത് വെല്ലുവിളിയാകുമ്പോൾ ചുറ്റുമുള്ള അനധികൃത പാറഖനനവും മലമുകളിലെ അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഈ സ്മാരകത്തിനേൽക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കാൻ അർഹതയുള്ള ഈ പ്രദേശം വരും തലമുറയ്ക്കായി സംരക്ഷിക്കപ്പെടേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ്. ആ ശിലകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് കേവലം ചിത്രങ്ങളല്ല, മറിച്ച് നമ്മുടെ അസ്തിത്വത്തിന്റെ വേരുകളാണ്. ആ വേരുകൾ അറ്റുപോകാതെ കാക്കുക എന്നത് നമ്മുടെ ചരിത്രത്തോടുള്ള നീതി പുലർത്തലാണ്. ഈ കല്ലിലെ കവിതകൾ മാഞ്ഞുപോകാതെ സൂക്ഷിക്കാൻ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾക്കൊപ്പം തന്നെ ജനങ്ങളുടെ ജാഗ്രതയും അനിവാര്യമായിരിക്കുന്നു.
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും വ്യാജിക്കരുത്. അത് ചിലപ്പോൾ അപമാനത്തിന് കാരണമായി എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

0: ശാസ്ത്ര കൗതുകം.
1: ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ സൗരയൂഥത്തിന്റെ ഏറ്റവും അതിർത്തിയിൽ നെപ്റ്റ്യൂൺ ഗ്രഹത്തിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന അതീവ നിഗൂഢവും തണുത്തുറഞ്ഞതുമായ ഒരു കൂറ്റൻ ഐസ് ലോകമാണ് കൈപ്പർ ബെൽറ്റ്. ഏകദേശം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൗരയൂഥം രൂപപ്പെട്ട സമയത്തുണ്ടായ അവശിഷ്ടങ്ങളുടെ ബാക്കിപത്രമായ അസംഖ്യം ഹിമവസ്തുക്കളും പാറകഷ്ണങ്ങളും വാൽനക്ഷത്രവും ഒക്കെ അടങ്ങിയ ഒരു ഭീമൻ വളയമാണിത്. ശാസ്ത്രലോകത്തെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള പ്ലൂട്ടോ, ഈറസ്, മേക്മേക് തുടങ്ങിയ പ്രശസ്തമായ കുള്ളൻ ഗ്രഹങ്ങളുടെ പ്രധാന താവളവും ഈ വിദൂര മേഖല തന്നെയാണ്. സൂര്യനിൽ നിന്ന് ഏകദേശം 30 മുതൽ 50 വരെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലായി കോടിക്കണക്കിന് മൈലുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശം അതിശൈത്യവും ഇരുട്ടും നിറഞ്ഞതാണ്. വളരെക്കാലം ഒരു നിഗൂഢതയായി അവശേഷിച്ച ഈ മേഖലയെക്കുറിച്ച് മനുഷ്യന് കൃത്യമായ അറിവുകൾ ലഭിക്കുന്നത് നാസയുടെ ന്യൂ ഹൊറൈസൺസ് എന്ന ചരിത്രപ്രധാനമായ ബഹിരാകാശ പേടകത്തിന്റെ വിക്ഷേപണത്തോടെയാണ്. ഈ പേടകം വിജയകരമായി പ്ലൂട്ടോയെയും തുടർന്ന് കൈപ്പർ ബെൽറ്റിലെ ആറക്കോത്ത് എന്ന വിചിത്രമായ ഹിമവസ്തുവിനെയും സന്ദർശിച്ചതോടെയാണ് ഈ തണുത്തുറഞ്ഞ ലോകത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളും പല നിർണായക വിവരങ്ങളും ശാസ്ത്രത്തിന് മുന്നിൽ വെളിപ്പെട്ടത്. ശതകോടി വർഷങ്ങളായി യാതൊരു മാറ്റവുമില്ലാതെ പ്രപഞ്ചത്തിന്റെ കോണിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കൈപ്പർ ബെൽറ്റിലെ ഓരോ വസ്തുക്കളെയും സൗരയൂഥത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഭൂമിയിൽ ജീവന്റെ തുടക്കത്തെക്കുറിച്ചുമുള്ള രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു അപൂർവ ടൈം ക്യാപ്സൂൾ പോലെയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഗവേഷകർ വീക്ഷിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ അതിരുകളിലെ ഈ ഹിമസാമ്രാജ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ സൗരയൂഥത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വരുംകാലങ്ങളിൽ ഇനിയും തിരുത്തിക്കുറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: で。
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
1: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ഏകാഗ്രത. സാക്ഷാത്കാരത്തിന് ചിത്തം ഏകാഗ്രമാക്കണം. നിങ്ങളുടെ സത്തയെ പരിപൂർണ ജ്ഞാനവുമായി ഇണക്കുന്ന വിധത്തിൽ ഈ യത്നത്തിൽ ബാഹ്യവസ്തുക്കളെ സംബന്ധിക്കുന്ന കൽപ്പനകളും അലയുന്ന ചിന്തകളും ഉന്മൂലനം ചെയ്യണം. വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ഇല്ലാതാക്കണം. ദുഃഖ സംവേദനകൾ ഇല്ലാതാക്കണം. അസ്ഥിരബോധം ഇല്ലാതാക്കണം. പകരമായി അഹമില്ലായ്മ, ശൂന്യത, രൂപരാഹിത്യം തുടങ്ങിയ ആര്യഭാവനകൾ വളർത്തണം. ഇതുവഴി വികാര വായ്പകൾ വാർന്നുപോകും, പൂർണ്ണമായ പ്രസന്നത കൈവരും. ഏകാഗ്രതയ്ക്കു വേണ്ടിയുള്ള ഈ പ്രയത്നം ഫലിക്കുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്നത്

നിഷ്ക്രിയാത്മകവും സ്വീകാര്യ വ്യഗ്രവുമായ മനോനിലയാണ്. ആ നിലയിൽ നിങ്ങൾ സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെ ആനന്ദപൂർണമായ മേഖലയിലേക്ക് കടക്കുന്നു. ഗാഢമായ ആന്തരിക പരിവർത്തനം അനുഭവിക്കുന്നു. നിങ്ങളിൽ സർവഭൂതാനുകമ്പ നിറയുന്നു. സാക്ഷാത്കാരത്തിലേക്കുള്ള ഈ പാതയിൽ ഒരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാകണം. മാനസിക വ്യാപാരങ്ങൾ അമർത്തുന്നതുകൊണ്ട് പ്രസന്നത കൈവരിക്കാമെന്ന് ചിലർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ഇത് അബദ്ധമാണ്. കാരണം ബോധപൂർവമായ ചിന്തകളെ അമർത്തിയാലും അവയ്ക്ക് അസാധാരണമായ മാനസിക സ്വഭാവങ്ങൾ നിലനിൽക്കും. പ്രസന്നത കൈവരുന്നത് സംഘത്തെക്കുറിച്ചും വിവേചനത്തെക്കുറിച്ചുമുള്ള എല്ലാ ചിന്തകളും ഇല്ലാതാക്കിയാലാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 24 ഭൂമികയിലാണ്. 1783 ജൂലൈ 24 ദക്ഷിണ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നു പ്രശസ്തനായ സൈമൺ ബൊളിവർ എന്ന ദേശീയ വിമോചന നായകൻ വെനിസ്വേലയിലെ കാരക്കാസിൽ ഭൂജാതനായിരിക്കുന്നു. 1802 ജൂലൈ 24 19 നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സാഹിത്യ നായകരിൽ പ്രമുഖനായ അലക്സാണ്ടർ ഡൂമ ഫ്രാൻസിലെ ഐസ്നേസിൽ ജന്മം കൊണ്ടിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശാന്തിരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ എന്നാദ്യം അനുരാധ ശ്രീറാം പാടിയത് കേൾക്കാം.

ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിട പറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പ് നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം അനുപമ ദേശ്പാണ്ഡെയുടെ ഒരു ഗാനം.

എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ? അറിഞ്ഞുകൂടും. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ? സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ആശാ ഭോസ്ലെ ആലപിച്ച ഒരു ഗാനം.

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയ കാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി ബാംഗ്ലൂർ ലത പാടുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ അടുത്ത ആഴ്ച ബിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നിയമനിർമ്മാണം കാലതാമസം കൂടാതെ ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ പാസാക്കുന്നതിന് ഒരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
1: ടൈമിംഗ് വഗേരെ പ്രധാനമന്ത്രി ജീ ഛാത്രോക്കോളേക്കാരമന്ത്രി ജീ രുക്കാവട്ട് പൈതാക്കേ ഹട്ടകണ്ടെ അപ്നാന ठीक नहीं होगा. वी आर टेकिंग इंपॉर्टेंट स्टेप फॉर द फ്യൂച്ചർ ഓഫ് ദ സ്റ്റുഡന്റ്സ്.
0: സിജെപി പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗും. പരീക്ഷാ രീതികളുടെ പരിഷ്കരണം സംബന്ധിച്ച സിജെപിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കേട്ടതായി ചർച്ചയ്ക്ക് ശേഷം ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. 3 നിർദ്ദേശങ്ങളാണ് സിജെപി മുന്നോട്ട് വച്ചതെന്നും നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിജെപി മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സിജെപി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി എസ് ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KCB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30-നകം പൂർത്തിയാക്കി കെട്ടിടം RCCക്ക് കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാനാവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 ദിവസത്തെ നിരോധനം ഈ മാസം 31-നാണ് അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
3: യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 ടീമുകളിലായി 140 ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45 കടവുകളിലെ 1000 യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.
0: സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5 സ്ഥാനത്തെത്തി കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ഐടി മീറ്റും കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. KTDCയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ 100 ഫ്രീ സ്റ്റൈൽ പാരാ സ്വിമ്മിംഗിൽ രവിവീര വെങ്കട് ബുഡിഗിനെയും അലി ഇമാമും ഫൈനലിൽ യോഗ്യത നേടി. 65 സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ജൂലൈ 28 വരെ രാവിലെ 7 വൈകിട്ട് 5 മത്സരങ്ങൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ലോകമെമ്പാടും നിറഞ്ഞ ഫുട്ബോൾ ആവേശം കേരളവും പൂർണ്ണമായും നെഞ്ചിലേറ്റിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച 1 തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ബോയ്സ്, 17 ഗേൾസ് സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്.
0: പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശാന്തിരാഗങ്ങൾ. ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ നൂറല്ല, ആയിരമല്ല, എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്ക് മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമർത്ഥമായ കമനീയത. ഇത്രയും സുഖതസുന്ദരമായൊരു സായാഹ്നം ലോകത്തെവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ബോംബെ ജയശ്രീ ആലപിച്ച ഗാനം.

ഇന്ത്യ വരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോട് മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ, അതായിരുന്നു എന്റെ ഇതിഹാസം, അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതടഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സന്ധ്യരാഗങ്ങളിൽ ഇനി ചാരുലതാ മണി പാടുന്നു.

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിൻ്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ചിത്രാ സിംഗ് ആലപിക്കുന്ന ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൺ 2.0 കീഴിൽ 200,000 അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക്സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ.

0: വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും ഈ വിഷയത്തിൽ കർശനമായ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി രാജ്യത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി പ്രതിനിധി സംഘവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി ജെ പി മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ പുരോഗതി സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. താൽക്കാലിക നടപടികളെ ആശ്രയിക്കുന്നതിന് പകരം പരിഷ്കാരങ്ങൾ വ്യവസ്ഥാപിതമാക്കാൻ സ്വീകരിച്ച നടപടികൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കണമെന്നും കോടതി പറഞ്ഞു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും രാജ്യസുരക്ഷ സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ തടയാൻ അന്താരാഷ്ട്ര സഹകരണം തേടുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: ഭീകരവാദം തടയാൻ 31 രാജ്യങ്ങളുമായി സഹകരിച്ച് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. അതേസമയം മെഡിക്കൽ കോളേജുകളുടെയും ഡിഗ്രി പി ജി സീറ്റുകളുടെയും എണ്ണം സർക്കാർ വർദ്ധിപ്പിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ലോക്സഭയിൽ അറിയിച്ചു. 2014 മുതൽ ഇതുവരെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്ന് 844 വർദ്ധിച്ചു. ഇന്ത്യയിൽ ടെലിവിഷൻ റേറ്റിംഗുകൾ നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്ന ടിവി റേറ്റിംഗ് നയം 2026 സർക്കാർ പുറത്തിറക്കി ായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ പറഞ്ഞു. ടിവി റേറ്റിംഗ് സേവനങ്ങൾ നൽകുന്ന ഏജൻസികളുടെ രജിസ്ട്രേഷൻ, പ്രവർത്തനം, ഓഡിറ്റ്, മേൽനോട്ടം എന്നിവയിൽ കൃത്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് ശ്രീ വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ബിൽ അവതരിപ്പിച്ചത്. 1971 ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്ന നിയമത്തിൽ കൂടുതൽ ഭേദഗതികൾ വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ എംപിമാർ ബിൽ അവതരണത്തെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കുട്ടികളിൽ മെച്ചപ്പെട്ട പോഷകാഹാരവും പ്രാഥമിക പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനായി മിഷൻ പോഷൻ 2.0 കീഴിൽ 200,000 അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി ഠാക്കൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോഷകാഹാരക്കുറവ് കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മിഷൻ നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബുക്കാറസ്റ്റിൽ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. റൊമാനിയയുടെ തന്ത്രപരമായ സ്ഥാനം, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, യൂറോപ്യൻ യൂണിയനുമായുള്ള ശക്തമായ സംയോജനം എന്നിവ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി.
3: ഇന്ത്യ ഇ യു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യ EU സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ്. ട്രേഡ് ആൻഡ് ഇക്കോണമിക് കോപ്പറേഷൻ ആർ സെൻട്രൽ ടു ദ കോണ്ടെംപററി പാർട്ട്നർഷിപ്പ് വിത്ത് എ കോമ്പൈൻഡ് മാർക്കറ്റ് ഓഫ് നിയർലി 2 ബില്യൺ പീപ്പിൾ ആൻഡ് ആൻ ഇക്കോണമിക് സോൺ ഓഫ് അറൌണ്ട് $25 trillion. ദ ഇന്ത്യ EU FTA ഈസ് എമംഗ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇക്കോണമിക് പാർട്ട്നർഷിപ്പ് ഇൻ ദ വേൾഡ്.
0: അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തരഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയതായി ഡൽഹി അഡീഷണൽ പോലീസ് കമ്മീഷണർ രാജീവ് രഞ്ജൻ പറഞ്ഞുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് ഈ വീഡിയോ വ്യാജവും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതുമാണെന്ന് അറിയിച്ചത്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ രണ്ടാം ദിനത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ സെമിഫൈനലിൽ കടന്നു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് രാത്രി നടക്കും. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച രണ്ടാം റൌണ്ട് ചർച്ച പൂർത്തിയായി. വ്യാപാരത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ച നടന്നത്. മാഡ്രിഡ് മേഖലയിലുണ്ടായ കാട്ടുതീയെ തുടർന്ന് 10,000-ത്തോളം പേരെ ഒഴിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ സ്പെയിൻ സർക്കാർ ഇന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കടുത്ത ഉഷ്ണതരംഗത്തിനിടെ കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്നതിനെ തുടർന്നാണ് സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൺ 2.0 കീഴിൽ 2 ലക്ഷം അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക് സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ബയോസ്കോപ്പിൽ ഇന്നാദ്യം ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും സംഘവും.

ചിത്രം ഉള്ളടക്കം രചന കൈതപ്രം, സംഗീതം ഔസേ ബച്ചൻ, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്നു.

ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ.

ചിത്രം അരക്കള്ളൻ മുക്കാൽക്കള്ളൻ. രചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി. ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

ബയോസ്കോപ്പിൽ അടുത്തത് വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ നിന്ന്. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ, ആലാപനം മിൻമിനി.

സർഗം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചിരിക്കുന്നത് യൂസഫലി കേച്ചേരി. സംഗീതം ബോംബെ രവി. ആലാപനം കെ ജെ യേശുദാസും സംഘവും.

രാജശില്പി എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി രചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനമാണ് ബയോസ്കോപ്പിൽ അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം വിദ്യാരംഭം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം. സംഗീതം ബോംബെ രവി. ആലാപനം കെ.എസ്. ചിത്ര.

എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു തിരുമല, ഈണം എസ് ബാലകൃഷ്ണൻ.

മുദ്ര എന്ന ചിത്രത്തിലെ ഗാനമാണ് ബയോസ്കോപ്പിൽ അടുത്തത്. രചന നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം. സംഗീതം മോഹൻ സിത്താര. ആലാപനം എം ജി ശ്രീകുമാർ.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം കളിക്കളം എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം ജി വേണുഗോപാൽ, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് കെ പി ഉദയഭാനുവിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മലയാള തനിമയുള്ള ഗാനങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയതടങ്ങളിൽ ഇടം നേടിയ വ്യക്തിത്വ പ്രാഭവം, തനതായ ഗാനാലാപന

കെ പി ഉദയഭാനു എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. കാൽപ്പനിക ഭാവന, ആലാപനത്തിലൂടെ സാന്ദ്രമാകുന്ന അനുഭൂതി തലം, കാനന ഛായയിൽ ആടുമേക്കാൻ കൊണ്ടുപോകാമോ എന്നെഴുതിയത് ചങ്ങമ്പുഴയായിരുന്നു. എന്നാൽ കാനന ഛായയിൽ ആടുമേക്കാൻ മലയാളിയെ കൊണ്ടുപോയത് കെ പി ഉദയഭാനുവായിരുന്നു. തന്റെ വഴിയും വെളിച്ചവും സംഗീതമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഉദയഭാനു തിരിച്ചറിഞ്ഞിരുന്നു. സംഗീതമായിരുന്നു കെ പി ഉദയഭാനുവിന്റെ പാഷനും പെയിനും ഒബ്സഷനും. അതുകൊണ്ട് തന്നെ സംഗീതത്തെ അത്രത്തോളം ജനകീയമാക്കാൻ കെ പി ഉദയഭാനുവിന് കഴിഞ്ഞു.

സംഗീതജ്ഞൻ എന്ന നിലയിൽ പുതിയ ഒരു മാനവ സത്താബോധത്തെ സ്വാംശീകരിച്ച ഗായകനാണ് കെ പി ഉദയഭാനു. ദേശീയതയുടെയും സ്വാതന്ത്ര്യബോധത്തിന്റെയും പ്രചാരകനും ഒത്തുതീർപ്പില്ലാത്ത ചാലകശക്തിയായി വർത്തിക്കാൻ കെ പി ഉദയഭാനുവിന് കഴിഞ്ഞു. പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ പുതിയ വഴികൾ തുറക്കാൻ സാധിക്കൂവെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ടുതന്നെ ജീവിതഗന്ധിയായ ഗാനങ്ങൾ സമ്മാനിക്കാൻ ഉദയഭാനുവിന് കഴിഞ്ഞു. കോഴിക്കോട് ആകാശവാണിയായിരുന്നു പ്രധാന തട്ടകം. അവിടെ നിന്നാണ് ചലച്ചിത്ര ലോകത്തിന്റെ വാതിൽ തുറന്ന്

ഉദയഭാനു സംഗീതത്തിന്റെ അനന്ത വിഹായസിൽ എത്തിച്ചേരുന്നത്. 1958 പുറത്തിറങ്ങിയ നായിരു പിടിച്ച പുലിവാൽ എന്ന ചിത്രത്തിലെ പാട്ടുകൾ, എന്തിനിത്ര പഞ്ചസാര, വെളുത്ത പെണ്ണെ എന്ന് തുടങ്ങുന്ന പാട്ടുകൾ, ഗൃഹാതുരമായ രണ്ടു പാട്ടുകളും മലയാളി നെഞ്ചിലേറ്റി. നന്മയുടെയും നിർമ്മല സ്നേഹത്തിന്റെയും കാലത്തെ പ്രതിനിധാനം ചെയ്യുന്ന പാട്ടുകളായിരുന്നു അവ.

മിത്ത് ഓഫ് ദി ട്രീ, ദി സെർപ്പന്റ് മദർ എന്നിവ ഡോക്യുമെന്ററികളാണ്. സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററികൾ നിരവധി ദേശീയ അന്തർദേശീയ ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഈ രണ്ട് ഡോക്യുമെന്ററികൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കെ പി ഉദയഭാനുവാണ്. സെർപ്പന്റ് മദർ മണ്ണാറശാല നാഗക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചതിന് ഉദയഭാനുവിന് ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. നാടൻ ശീലുകളുടെ സൗന്ദര്യവും സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തി കെ പി ഉദയഭാനു ഒരുക്കിയ പശ്ചാത്തല സംഗീതം വേറിട്ട അനുഭവം തന്നെയായിരുന്നു. നാടകങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിൽ സംഗീതമൊരുക്കാൻ ഉദയഭാനുവിന് കഴിഞ്ഞു. നാടകത്തിലായാലും ചലച്ചിത്രത്തിലായാലും ഡോക്യുമെന്ററിയിലായാലും അത് ഉൾക്കൊള്ളുന്ന വിഷയത്തോട് അല്ലെങ്കിൽ കഥയോട് നീതി പുലർത്താൻ കഴിയുന്ന തരത്തിൽ സംഗീതമൊരുക്കുക എന്നത് ഉദയഭാനുവിനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയദാർഢ്യമായിരുന്നു. അതിനനുസരിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നതിനും അതൊരു സബരിയായി സ്വീകരിക്കുന്നതിനും കെ പി ഉദയഭാനു തയ്യാറായി. അത് മലയാള സംഗീത ലോകത്തിനുണ്ടാക്കിയ സംഭാവനകൾ നിസ്സാരമായിരുന്നില്ല.

1985 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന ആശയ സാക്ഷാത്കാരത്തിന് കാരണമായി തീർന്നത്. ചടങ്ങിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചലച്ചിത്ര പരിഷത്ത് കലാപരിപാടികൾ നടത്തുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറി. അന്നത്തെ പബ്ലിക് റിലേഷൻ വകുപ്പ് ഡയറക്ടർ ഉദയ് ഭാനുവിനെ സമീപിച്ച് പെട്ടെന്ന് എന്തെങ്കിലും പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുന്നു. പഴയ തലമുറയിലെ പാട്ടുകൾ അവ പാടിയ ഗായകരെ കൊണ്ട് തന്നെ വേദിയിൽ പാടിക്കുക എന്ന ആശയം ഉദയ് ഭാനു മുന്നോട്ട് വെച്ചു. ഓൾഡ് ഈസ് ഗോൾഡ്, കമുകറ പുരുഷോത്തമൻ, യേശുദാസ്, ജയചന്ദ്രൻ, ആന്റോ, ബ്രഹ്മാനന്ദൻ, സീറോ ബാബു, ജാനകി, സുശീല, പീലീല, വാണി ജയറാം, ജോർജ് തുടങ്ങിയ ഗായകർ അവരുടെ പാട്ടുമായി രംഗത്തെത്തുന്നു. പരിപാടിയുടെ അവതാരകനായി വരുന്നത് പി ഭാസ്കരനും. സംഗതി ഗംഭീരമായി. പുതിയ തലമുറയ്ക്ക് കൂടി ആവേശമായി ഓൾഡ് ഈസ് ഗോൾഡ് പിറന്നു. പിന്നീടത് ചരിത്രമായി. ഇന്ത്യക്കകത്തും പുറത്തുമായി 800-ഓളം വേദികൾ ഓൾഡ് ഈസ് ഗോൾഡ് പിന്നിടുകയുണ്ടായി.

നായര് പിടിച്ച പുലിവാലിന് ശേഷം ലൈല മജ്നു, വേലുത്തമ്പി ദളവ, പുതിയ ആകാശം പുതിയ ഭൂമി, പാലാട്ടുകോമൻ, കാൽപ്പാടുകൾ, സ്വർഗരാജ്യം, നിണമണിഞ്ഞ കാൽപ്പാടുകൾ, സത്യഭാമ, സുശീല, കാട്ടുമൈന, അമ്മയെ കാണാൻ, തച്ചോളിയുദയനൻ, കുട്ടിക്കുപ്പായം, ഓമനക്കുട്ടൻ, കളഞ്ഞുകിട്ടിയ തങ്കം, അൾത്താര, ദേവത, ശ്യാമള ചേച്ചി, കടത്തുകാരൻ, അമ്മു, തങ്കക്കുടം, റോസി, മായാവി, ചെമ്മീൻ, റൌഡി, തറവാട്ടമ്മ, രമണൻ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ കെ പി ഉദയഭാനു ഗാനങ്ങൾ ആലപിച്ചു. അതിനൊക്കെ ശേഷം വലിയൊരു ഇടവേള ഉദയഭാനുവിന് ചലച്ചിത്ര ഗാന രംഗത്തുണ്ടായി. 2010 താന്തോന്നി എന്ന ചിത്രത്തിൽ ഉദയഭാനു പാടിയ കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും എന്ന ഗാനം മലയാളിയെ വീണ്ടും ഉദയഭാനുവിയൻ ശൈലി ഓർമ്മിപ്പിച്ചു. ടി എ ഷാഹിദിന്റെ രചനയിൽ തജ്മവിന് ഈണമിട്ട ഗാനമായിരുന്നു അത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: കാവ്യരചനയുടെ ആത്മാവിലേക്ക് ആഴ്ന്നു ചെല്ലാൻ ഉദയഭാനുവിന് ഒരു ആവേശം തന്നെയായിരുന്നു. മയിൽപീലി എന്ന ചലച്ചിത്രം പ്രദർശനത്തിനെത്തിയില്ല. എന്നാൽ ചിത്രത്തിനു വേണ്ടി ഒ എൻ വി രചിച്ച പാട്ടുകൾ, ഇന്ദുസുന്ദര സുസ്മിതം തൂകുമെന്നാരംഭിക്കുന്ന ഗാനം, യേശുദാസ് ആയിരുന്നു ഗായകൻ, വയലിനായിരുന്നു പ്രധാന പശ്ചാത്തല സംഗീതം. ചിത്രം പ്രദർശനത്തിനെത്തിയില്ലെങ്കിലും പാട്ട് മലയാളികൾക്ക് പ്രിയപ്പെട്ടതായി. നിത്യഹരിതത്വത്തിന്റെ പരിവേഷം ആ പാട്ടുകളെ വിലയും ചെയ്തു നിൽക്കുന്നു. ഒരു അവധൂതന്റെ നിസ്സംഗതയോടെ, ആരും തന്നോട് ചെയ്ത തെറ്റുകളൊന്നും ഓർക്കുക പോലും ചെയ്യാതെ, ഏതു സന്ദർശകരെയും പുഞ്ചിരിച്ചുകൊണ്ട് എതിരേൽക്കുന്ന ഒരു സൂഫി സംഗീതത്തിന്റെ വിശുദ്ധിയിൽ ഉടലാർന്ന പോലെയാണ് കെ പി ഉദയഭാനു നമുക്കിടയിൽ ജീവിച്ചതെന്ന് ഒ എൻ വി രേഖപ്പെടുത്തുന്നു.

മൂന്ന് തലമുറയിലെ ഗായകർക്കൊപ്പം പാടുകയും അവരെ കൊണ്ട് പാടിക്കുകയും ചെയ്ത കലാകാരനാണ് കെ പി ഉദയഭാനു. സൃഷ്ടിയിൽ നിന്നുള്ള സംതൃപ്തിയും ലഹരിയും നന്നായി ആസ്വദിക്കാൻ ഉദയഭാനുവിന് കഴിഞ്ഞു. ആ ആസ്വാദ്യത തന്നെയായിരുന്നു അദ്ദേഹത്തിന് ജീവിതവും. ലളിതഗാനങ്ങൾ, നാടകഗാനങ്ങൾ, ചലച്ചിത്രഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, കുടുംബാസൂത്രണ പ്രചരണാർത്ഥം ആരോഗ്യവകുപ്പിനു വേണ്ടി തയ്യാറാക്കിയ ഗാനങ്ങൾ തുടങ്ങി കെ പി ഉദയഭാനുവിന്റെ സംഗീത പ്രപഞ്ചം എത്രത്തോളം വലുതായിരിക്കുന്നു. സംഗീതജ്ഞൻ എന്ന നിലയിൽ ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. എല്ലാറ്റിലും ഒന്നിനൊന്ന് വ്യത്യസ്തവും വൈവിധ്യവുമായിരുന്നു.

ഏതു കലാകാരൻ സ്വന്തം ജീവിതത്തെ കലയ്ക്ക് വേണ്ടി സമഗ്രമായി സമർപ്പിച്ചിട്ടുണ്ടോ ആ കലാകാരൻ അത്രയേറെ മനുഷ്യസ്നേഹിയുമായിരിക്കും. സംഗീതത്തിനു വേണ്ടി ജീവിതത്തെ ഉപാസനയാക്കിയ കലാകാരനായിരുന്നു കെ പി ഉദയഭാനു. കാലാതീതമായി കലയെ മുദ്രണം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സ്വാഭാവികത ഉദയഭാനുവിനുണ്ടായിരുന്നു. അഭ്യാസത്തിലൂടെ സംഗീതജ്ഞനായ വ്യക്തിത്വമായിരുന്നില്ല, പകരം പ്രതിഭയുടെ പ്രകാശമായിരുന്നു ഉദയഭാനു. ആ പ്രകാശത്തിന് പൊലിഞ്ഞു പോകാനാവില്ല. അത് മലയാളത്തിന്റെ സംഗീത വിഹായസിൽ അനശ്വരമായ നക്ഷത്രമായി ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കിയെന്ന് നമ്മൾ പാടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും.

ശ്രാവണ പക്ഷികൾ പാടിയ രാവിന്റെ മാലാഖയായി നീ വന്നതെന്തേ? മോഹവികാരങ്ങൾ തന്ത്രികൾ മീട്ടുന്ന ഹൃദയവിഹായസിൽ ഇന്നെന്നിൽ സ്വപ്നവല്ലരിയായി പൂത്തിറങ്ങി. ലളിതമായ വരികൾ, ലളിതമായി തന്നെ ഉദയഭാനു സംഗീതമൊരുക്കിയ വരികൾ. ഒരുപക്ഷെ കെ പി ഉദയഭാനുവിന്റെ സംഗീത സഞ്ചയത്തിൽ നിന്ന് ഒടുവിൽ കരസ്പർശമാർന്ന അനുഗ്രഹീതമായ വരികളാണിവ. അവസാനമായി സംഗീതം നൽകിയ ലളിതഗാനമാണിത്. അതിനുവേണ്ടി ആകാശവാണിയിൽ എത്തിയതായിരുന്നു അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ അവിടുത്തെ സന്ദർശനവും. ആകാശവാണി ആ നിമിഷങ്ങളിൽ ഓർത്തതെന്താവും? എത്രയെത്ര ലളിതഗാനങ്ങൾ ഇതിന്റെ അകത്തളങ്ങളിൽ ആത്മമിടിപ്പുകളായി പകർന്നാണ്. എത്രയെത്ര സംഗീത സബരികൾ ഇവിടെ സാർത്ഥകമാക്കിയ വ്യക്തിത്വം. ആ നിമിഷം ആകാശവാണിക്ക് മുന്നിലെ അരയാലിലകൾ ആയിരം ദലമർമ്മരങ്ങളാൽ തങ്ങൾക്ക് പ്രിയങ്കരനായ സംഗീതജ്ഞനോട് ചോദിച്ചിട്ടുണ്ടാവും, സുഖം തന്നെയോ, നിനക്ക് സുഖം തന്നെയോ എന്ന്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. മാധവിക്കുട്ടിയുടെ മിഡിൽ ഏജ് എന്നൊരു കവിതയുണ്ട്. അതിൽ അവർ ഒരമ്മ എപ്പോഴാണ് മധ്യവയസ്കയാകുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരമ്മ മധ്യവയസ്സിലെത്തുന്നത് ശരീരത്തിൽ ചുളിവുകൾ വരുമ്പോഴല്ല, പകരം അവരുടെ കുട്ടികൾ അവരോട് കയർത്തു സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ്. എല്ലാത്തിനും അവരോട് കുട്ടികൾ ദേഷ്യപ്പെട്ടു തുടങ്ങുമ്പോഴാണ്. സ്വന്തം കുട്ടികൾ എവിടെ പോകുമ്പോഴും അമ്മയും വരണം, അല്ലെങ്കിൽ അമ്മ എവിടെ പോകുമ്പോഴും കൂടെ വരാൻ കുട്ടികൾ ശാഠ്യം പിടിക്കുമ്പോൾ അവർ അമ്മയാണ്. അല്ലെങ്കിൽ അമ്മ കൂടെ വരണ്ട എന്ന് പറഞ്ഞു തുടങ്ങുന്നതോടെ

കുട്ടികൾ കൂട്ടുകാരാവുന്നതിനു പകരം കറുത്ത മുഖവും കടുത്ത നാവുമുള്ള വിമർശകരാകുന്ന കാലം. ചായ കൊടുക്കാനോ വസ്ത്രം ഇസ്തിരിയിട്ട് കൊടുക്കാനോ ഒഴിച്ചൊന്നിനും അവർക്ക് നിങ്ങളെ വേണ്ട. എന്നാൽ നിങ്ങൾക്കവരെ വേണം. അവർ പോയിക്കഴിയുമ്പോൾ നിങ്ങൾ അവരുടെ പുസ്തകങ്ങളും സാധനങ്ങളും തൊട്ടുനോക്കി ആരും കാണാതെ തേങ്ങിക്കരയുന്നു. അത്രയേറെ നിങ്ങൾക്കവരെ വേണം. ഒരിക്കൽ സ്വർണമഷി കൊണ്ട് കാട്ടുവിരുന്നിനുള്ള അണ്ണാറക്കണ്ണന്റെ ക്ഷണമെഴുതി മകന് നിങ്ങൾ രാത്രി പോസ്റ്റ് ചെയ്യുമായിരുന്നു. അതേ മകൻ വെറുപ്പോടെ തിരിഞ്ഞു നിന്ന്, അമ്മേ, നിങ്ങൾ ജീവിതം മുഴുവൻ സ്വപ്നലോകത്തിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത്, അതിൽ നിന്ന് ഉണരാറായി, നിങ്ങൾക്കിപ്പോൾ അത്ര ചെറുപ്പമല്ലെന്നറിയാമല്ലോ എന്ന് നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്ന കാലം, അതാണ് മധ്യവയസ്. എന്തൊരു ചന്തമുള്ള കവിത അല്ലേ? ഒരു പാട്ട് കേൾക്കാം.

പണ്ട് ഫ്ലോറൻസിൽ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാൾ ഒരു യുവതിയെ വിവാഹം കഴിച്ചു. ഭാര്യ കീറിപ്പോയ ഉടുപ്പുകൾ തയ്ച്ച് ശരിയാക്കണമെന്നും വീട്ടിലെ കാര്യങ്ങൾ നോക്കണമെന്നും മാത്രമേ അയാൾ വിചാരിച്ചിരുന്നുള്ളൂ. അങ്ങനെ സംഭവരഹിതമായി അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ടു പോയി. എന്നും അയാൾ കച്ചവടത്തിന് പോകും. മടങ്ങിവന്ന് വിറ്റതിൻ്റെയും വാങ്ങിയതിൻ്റെയും കാര്യങ്ങൾ സഹധർമ്മിണിയെ പറഞ്ഞു കേൾപ്പിക്കും. അവരെ കണ്ടിട്ട് മറ്റുള്ളവർ പറഞ്ഞു, ആദർശസുന്ദരമായ ജീവിതം നയിക്കുന്ന ദമ്പതികൾ. നമ്മുടെയൊക്കെ പലരുടെയും ജീവിതം കണ്ട് അയൽക്കാർ പറയുന്നതും അങ്ങനെ തന്നെയാണ് അല്ലേ? ഓ, എന്തു സുന്ദരമായ ജീവിതം! പക്ഷെ നമുക്കേ അറിയൂ എങ്ങനെയാണ് നമ്മുടെ ജീവിതം പോകുന്നത് എന്ന്. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, അതെന്തോ ആവട്ടെ. അങ്ങനെയിരിക്കെ ഒരു രാജകുമാരൻ അവരുടെ വീട്ടിൽ വന്നു. അപ്പോൾ കച്ചവടക്കാരൻ വ്യാപാരത്തിന് പോയിരിക്കുകയായിരുന്നു. രാജകുമാരൻ എന്തോ വാങ്ങാനാണ് ആ വീട്ടിൽ ചെന്നത്. പിന്നീട് അയാൾ അവിടെ പതിവായി പോകാൻ തുടങ്ങി. തൻ്റെ പരാക്രമങ്ങളെക്കുറിച്ചും സാഹസിക പ്രവർത്തനങ്ങളെക്കുറിച്ചും അയാൾ അവളോട് സംസാരിക്കും. അവൾ അവ കേട്ട് അത്ഭുതപ്പെടും. അവയുടെ മാന്ത്രിക ശക്തിക്ക് അവൾ വിധേയയായി. ആ വാക്കുകളുടെ മാന്ത്രിക ശക്തിക്ക്. രാജകുമാരനെ അവൾ സ്നേഹിക്കാൻ ആരംഭിച്ചതും ഭർത്താവിനെ വെറുക്കാൻ തുടങ്ങിയതും അത്ഭുതം ജനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, സ്വാഭാവികം. അങ്ങനെ സംഭവിച്ചു. ഒരു ദിവസം രാജകുമാരൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കച്ചവടക്കാരൻ വന്നു കയറി. വിശിഷ്ടനായ അതിഥിയെ കണ്ടതുകൊണ്ടുണ്ടായ സന്തോഷത്തോടുകൂടി അയാൾ തൻ്റെ ആഭരണങ്ങളും രത്നങ്ങളും എടുത്തു നിരത്തി. അവയിൽ ഏതു വേണമെന്ന് അയാൾ രാജകുമാരനോട് ചോദിച്ചു. തനിക്കപ്പോൾ രത്നമൊന്നും വേണ്ടെന്നും വേണമെങ്കിൽ അടുത്ത ദിവസം പരിചാരകനെ അയക്കാമെന്നും രാജകുമാരൻ മറുപടി നൽകി. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കച്ചവടക്കാരൻ്റെ ഭാര്യ മുന്തിരിച്ചാർ കൊണ്ടുവച്ചു. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ ഇടയുന്നത് കച്ചവടക്കാരൻ കണ്ടു. അയാൾക്ക് ആ സമയത്താണ് കാര്യം മനസ്സിലായത്. അയാൾ ചാടി എഴുന്നേറ്റ് രാജകുമാരനോട് പറഞ്ഞു, അങ്ങയ്ക്ക് നല്ല വാളുണ്ട്, എൻ്റേത് പക്ഷേ തുരുമ്പ് പിടിച്ചതാണ്. സാരമില്ല, നമുക്ക് യുദ്ധം ചെയ്യാം. അവർ യുദ്ധം ചെയ്തു. ഒരു നിമിഷം കൊണ്ട് കച്ചവടക്കാരൻ രാജകുമാരൻ്റെ വാൾ ദൂരത്തെറിപ്പിച്ചു. ഒരു കഠാരയെടുത്ത് അയാളുടെ നേർക്കെറിഞ്ഞിട്ട് കച്ചവടക്കാരൻ വീണ്ടും പറഞ്ഞു, ഇനി കഠാര കൊണ്ട് യുദ്ധം ചെയ്യാം, നമ്മളിൽ ഒരാൾ മരിച്ചേ മതിയാവൂ. കച്ചവടക്കാരൻ പൊടുന്നനെ രാജകുമാരനെ വീഴ്ത്തി. കഠാര അയാളുടെ കഴുത്തിൽ കുത്തിയിറക്കുകയും ചെയ്തു. അപ്പോൾ ആദര അത്ഭുതങ്ങൾ കൊണ്ട് വിടർന്ന നേത്രങ്ങളോടുകൂടി യുവതി പറഞ്ഞു, അങ്ങ് ഇത്ര ധീരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നേയില്ല. ഭർത്താവ് മറുപടി നൽകി, നീ ഇത്ര സുന്ദരിയാണെന്ന് ഞാനും ഇതുവരെയും അറിഞ്ഞിരുന്നില്ല. അയാൾ അവളെ ആലിംഗനം ചെയ്തു. ഭർത്താവ് വേണ്ട രീതിയിൽ ഭാര്യയെ നോക്കണം, ഇല്ലെങ്കിലുണ്ടാകുന്ന ആപത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ കഥ. എവിടെയും ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു പാട്ട് കേൾക്കാം.

എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു കവിത ഹൃദയത്തെ തരളിതമാക്കി കടന്നുപോകുന്നു ഈ രാത്രിയിൽ. ചൊല്ലാൻ അറിയുമായിരുന്നെങ്കിൽ ഞാനത് സുന്ദരമായി ചൊല്ലുമായിരുന്നു. മകളെ മലയാളത്തിൻ ഗ്രാമസൗഭാഗ്യലക്ഷ്മിയാൾ മണവാട്ടി ചമഞ്ഞോൾക്കായി അർപ്പിപ്പൂ നല്ല വാഴ്ത്തുകൾ. കുന്നിൻ ചെരുവിലെ കൊന്ന പൊന്നരഞ്ഞാണമാകവേ കാതിലെ കമ്മലൂരുന്നു നിനക്കായി മഞ്ഞ നെല്ലികൾ. മണിമാല പതക്കങ്ങൾ പൊലിക്കാൻ വെമ്പലാർന്നതാ വരമ്പത്തെത്തി നോക്കുന്നു വാകയും രാജമല്ലിയും. എത്ര നല്ല വരികൾ! ഇന്നോ ഇന്നലെയോ എഴുതപ്പെട്ട വരികളല്ല കേട്ടോ. 1969 എം ഗോവിന്ദൻ എന്ന കവി എഴുതിയ വരികളാണ്. കവിതയുടെ പേര് സ്വയംവരം. മണിമാല പതക്കങ്ങൾ പൊലിക്കാൻ വെമ്പലാർന്നതാ വരമ്പത്തെത്തി നോക്കുന്നു വാകയും രാജമല്ലിയും. എനിക്കത് ആവർത്തിച്ച് വായിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കുന്നു. ഒരു പാട്ട് കേൾക്കാം.

ഒരു കാര്യം എങ്ങനെ പറയുന്നു എന്നത് ഒരു വലിയ കാര്യമാണ്. നീൽ ആംസ്ട്രോങ്ങും മറ്റും ചന്ദ്രനിൽ കാലുകുത്തിയ വാർത്ത മാലോകരെ തെല്ലൊന്നുമല്ല വിസ്മയിപ്പിച്ചത്. പല ഭാഷയിൽ പല പത്രങ്ങളും അതേക്കുറിച്ച് എഴുതി. എന്നാൽ ആ കാലത്ത് സുഗതകുമാരി എഴുതിയ ഒരു കവിതയിലെ ചില വരികൾ ഇങ്ങനെയാണ്: അമ്പിളിപ്പൂവിൽ ചെന്ന് തൊട്ടുപോന്നൊരു നിന്റെ പൊൻകരമെന്നും സ്നേഹതീവ്രമായി ജ്വലിക്കട്ടെ. അഴലിൽ താഴും മാതൃദേവിയെ കരയേറ്റുവാൻ കഴിവറ്റൊരു പൊന്നിൻ തേറ്റതൻ കരുത്തോടെ. എന്തു രസമായിരിക്കുന്നു എന്ന് നോക്കൂ. അമ്പിളിപ്പൂവിൽ ചെന്ന് തൊട്ടുപോന്നൊരു നിന്റെ പൊൻകരം എന്ന പ്രയോഗം എന്തൊരു ചന്തം അല്ലേ. ചന്ദ്രനിൽ ചെന്ന് തൊട്ടുപോന്നതിനെക്കുറിച്ച് കവി പറയുകയാണ്. അമ്പിളിപ്പൂവിൽ ചെന്ന് തൊട്ടുപോന്നൊരു നിന്റെ പൊൻകരമെന്ന്. ഇങ്ങനെയാണ് കാര്യങ്ങൾ കവിതയായി പറയുവാൻ. ഒരു പാട്ട് കേട്ടാലോ?

പെൻഷനാകുന്നതുവരെ കർമ്മനിരതരായി നടക്കുന്ന പലരും പെൻഷനു ശേഷം പെട്ടെന്ന് വേദാന്തികളായി മാറുന്ന കാഴ്ച പണ്ടേക്കു പണ്ടേയുണ്ട്. അതുപോലെ സ്ത്രീകൾ ആർത്തവ വിരാമം കഴിഞ്ഞാൽ പിന്നെ ഭക്തിയുമായി കഴിഞ്ഞുകൊള്ളണം എന്ന് നിരൂപിക്കുന്നവരുമുണ്ട്. വലിയൊരു അബദ്ധമാണിത് എന്നാണ് എൻ്റെ പക്ഷം. സത്സംഗം, ദൈവപ്രഭാഷണം, സപ്താഹം എന്നിവയ്ക്ക് മാത്രം കൊള്ളാവുന്നവരാണ് 60 കഴിഞ്ഞവർ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് തെറ്റാണെന്നും ഞാൻ കരുതുന്നു. തലച്ചോറിൽ ഉത്തേജിക്കപ്പെട്ടിരിക്കേണ്ടതായ ടാസ്ക് പോസിറ്റീവ് എന്ന നെറ്റ്വർക്കിൻ്റെ അനുരണനത്തിന് ഈ ചിന്തകൾ സഹായിച്ചു എന്ന് വരില്ല. ആത്മവിശ്വാസം, യുക്തിചിന്ത എന്നിവയ്ക്ക് അനിവാര്യമായ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് ഉത്തേജിക്കപ്പെട്ടു നിൽക്കേണ്ടതായ പ്രായമാണ് 60 ശേഷമുള്ളത്. അതുകൊണ്ട് 60 വയസ്സിന് ശേഷം അമിത ഭക്തിയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഭക്തിയുടെ അളവിന് ഇത്തിരി കുറവ് വന്നാലും നല്ലതാണ് കേട്ടോ. പെൻഷനായതിനു ശേഷം ദേവാലയങ്ങളിൽ അഭയം പ്രാപിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് നാട്ടിലെ ലൈബ്രറികളിൽ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ അഭിരമിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകളിൽ, അതുമല്ലെങ്കിൽ ക്ലബിൻ്റെ പരിപാടികളിൽ. അതെല്ലാം പ്രത്യേകമായ ഒരു ഊർജം പകർന്നു തരും. അത്രയും ഊർജം എന്തൊക്കെ പറഞ്ഞാലും ഭക്തിക്ക് പകർന്നു തരാനാവില്ല തന്നെ. അതിനെ ആര് തർക്കിച്ചാലും ശരി തന്നെ, ഭക്തി, അമിത ഭക്തി, അത് നമ്മുടെ ഊർജത്തെ താഴ്ത്തിക്കളയും. ഒരു പാട്ട് കേട്ടാലോ?

ഖലീൽ ജിബ്രാന്റെ നാഥന്റെ ശബ്ദം എന്ന പുസ്തകത്തിൽ ജിബ്രാൻ പറയുന്നു, രാത്രിയുടെ നിശബ്ദതയിൽ ജ്ഞാനം എന്റെ കിടക്കയുടെ അടുക്കൽ വന്നു നിന്നു. സ്നേഹമുള്ള അമ്മയെപ്പോലെ അവൾ എന്റെ കണ്ണീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ വിലാപങ്ങൾ ഞാൻ കേട്ടു. നിന്നെ സമാശ്വസിപ്പിക്കാനാണ് ഞാനിവിടെ വന്നത്. നിന്റെ ഹൃദയം അനാവരണം ചെയ്യൂ, ഞാനത് പ്രകാശം കൊണ്ട് നിറയ്ക്കാം. ചോദിക്കൂ, സത്യത്തിന്റെ മാർഗം ഞാൻ കാണിച്ചു തരാം. ജിബ്രാൻ എത്ര സുന്ദരമായാണ് അറിവിനെ അവതരിപ്പിക്കുന്നത്! ലബ്നാനിലെ കവിയാണ് ഖലീൽ ജിബ്രാൻ. ഈ രാത്രി ജിബ്രാൻ എൻ്റെ ഹൃദയത്തിലും പ്രകാശം നിറച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ! അറിവിൻ്റെ പ്രകാശം, അത് വലിയ കാര്യമാണ്. ഒരു പാട്ട് കേൾക്കാം.

ഖലീൽ ജിബ്രാനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ജിബ്രാന്റെ ഒരു കഥ ഓർമ്മ വരുന്നു. ഒരു സൈന്യ വിഭാഗം പിന്മാറുകയായിരുന്നു. മണൽക്കാട്ടിലൂടെയായിരുന്നു അവരുടെ യാത്ര. ക്ഷീണവും വിശപ്പും ദാഹവും സഹിച്ച് അവർ സഞ്ചരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവരൊരു കന്യാസ്ത്രീ മഠം കണ്ടു. കന്യാസ്ത്രീകൾ ഭടന്മാരെ ഉദ്യാനത്തിലേക്ക് ക്ഷണിച്ച് ആഹാരം കൊടുത്തു. അന്നു രാത്രി അവർ അവിടെ വിശ്രമിച്ചു. അർദ്ധരാത്രിയായി. സേനാനായകന് ഉറക്കം വരുന്നില്ല. കാമദുഃഖ പരിഹാരത്തിന് അയാൾക്ക് എങ്ങനെയും ഒരു സ്ത്രീയെ വേണം. അയാൾ ഏണിചാരി രണ്ടാമത്തെ നിലയിലുള്ള ഒരു മുറിയിലെത്തി. അവിടെ ഒരു കന്യാസ്ത്രീയുണ്ട്. നിരന്തരമായ പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനവും അവളുടെ സൗന്ദര്യത്തിന് ഒരു കുറവും വരുത്തിയിരുന്നില്ല. സേനാനായകനെ കണ്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരി പൊഴിക്കുകയേ ചെയ്തുള്ളൂ. ഇര വീണു കഴിഞ്ഞു എന്ന് സങ്കൽപ്പിച്ച് അയാൾ അവളുടെ കട്ടിലിരുന്നു. അവർ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചു. സംഭാഷണത്തിനിടയിൽ അവൾ പറഞ്ഞു, മുറിവേൽക്കാതിരിക്കാൻ പറ്റിയ ഒരു ദ്രാവകം ഇവിടെയുണ്ട്. അത് പുരട്ടിക്കൊണ്ട് യുദ്ധം ചെയ്താൽ മുറിവേൽക്കുകയേയില്ല. അതു പറഞ്ഞ് അവൾ ലേപന ഔഷധം നിറച്ച ഭരണിയെടുത്ത് മുന്നിൽ വച്ചു. വേണമെങ്കിൽ പരിശോധിക്കൂ എന്ന് പറഞ്ഞ് അവൾ ദ്രാവകം തൻ്റെ കഴുത്തിൽ പുരട്ടി. അന്ധവിശ്വാസിയായിരുന്നു ആ സൈനികൻ. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് അവൾ ഉറപ്പുകൊടുത്തപ്പോൾ അയാൾ വാൾ വലിച്ചെടുത്ത് അവളുടെ കഴുത്തിൽ ആഞ്ഞൊരു വെട്ടുവെട്ടി. കന്യാസ്ത്രീയുടെ തല ഉരുണ്ടു തെറിച്ചു. രക്തപ്രവാഹമായി. അങ്ങനെ അവൾ തൻ്റെ വിശുദ്ധി സംരക്ഷിച്ചു. തല വേർപെട്ട ശരീരത്തെയും തന്നെ നോക്കി പരിഹസിക്കുന്ന ആ തലയെയും നോക്കിക്കൊണ്ട് അയാൾ നിലവിളിച്ചു, ഞാനവളെ കൊന്നു, ഞാനവളെ കൊന്നു. എത്ര നല്ല കഥ അല്ലേ? മനുഷ്യനാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചോർത്ത് വിഷാദിക്കുന്നതും അവൻ തന്നെയാണ്. ഒരു പാട്ട് കേൾക്കാം.

അഭിലാഷങ്ങളുടെ പാപം, ബെനഡിക്റ്റോ ക്രോച്ചയുടെ കഥയാണ് സിൻസ് ഓഫ് ഡിസയർ. അങ്ങനെ പറയാം. ക്രോച്ചെ പറയുന്നു, ഭാര്യയെ എപ്പോഴും പീഡിപ്പിക്കുന്ന ഭർത്താവ് രോഗിയായി വീണു എന്നിരിക്കട്ടെ, ആ രോഗം പ്രാണഹരമാണെന്നുമിരിക്കട്ടെ, ഭാര്യ

ഭർത്താവിനെ വളരെ ശ്രദ്ധയോടെ ശുശ്രൂഷിക്കുന്നു. എങ്കിലും അവളുടെ ഹൃദയത്തിൻ്റെ കോണിൽ ഈ പീഡകൻ മരിച്ചെങ്കിൽ എന്ന അഭിലാഷം കാണും. അതുപോലെ മറ്റൊരുദാഹരണം, മേലുദ്യോഗസ്ഥൻ ഹൃദയസ്തംഭനം കൊണ്ട് മരിക്കുന്നു. അയാളുടെ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥൻ ദുഃഖിക്കുന്നു, അനുശോചന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നു. എങ്കിലും അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉദ്യോഗ കയറ്റത്തിൻ്റെ സഹായം നൽകിയ കാലനോട് കൃതജ്ഞത തോന്നും, അതോടൊപ്പം ആഹ്ലാദവും. ഇതിനെയാണ് അഭിലാഷങ്ങളുടെ പാപം എന്ന് ക്രോച്ചെ പറയുന്നത്. തർക്കിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ, സംഗതി സത്യമാണ്. ഒളിഞ്ഞും തെളിഞ്ഞും നമ്മളിൽ എല്ലാവരിലും ഇതുണ്ട്, ഉണ്ടെന്നേ സത്യമാണ്. ഒരു പാട്ട് കേൾക്കാം.

ഔറംഗസീബിന്റെ മകൾ നിസാബീഗം കവിയായിരുന്നു. ഒരിക്കൽ ഒരു കവി അവൾക്കൊരു കത്തയച്ചു. അതിങ്ങനെയായിരുന്നു: ഞാൻ നിന്നെ ഉദ്യാനത്തിൽ വെച്ച് കാണാനിടയായാൽ നിന്റെ കവിൾത്തടമാകുന്ന പനിനീർപ്പൂവിൻ്റെ കാമുകനായി ഞാൻ മാറും. മറ്റാളുകളുടെ മധ്യത്തിൽ വെച്ചാണ് നിന്നെ ഞാൻ കാണുന്നതെങ്കിൽ ഞാനൊരു ശലഭമായി മാറി നിന്റെ ചുറ്റും പാറിപ്പറക്കും. നീ മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ തന്നെ പ്രദർശിപ്പിക്കുകയാണ്. ജനതയുടെ പ്രകാശമേ, ഇതു ശരിയല്ല. എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ. നിസാബീഗം അയാൾക്ക് മറുപടി നൽകി: നിങ്ങൾ എന്നെ ഉദ്യാനത്തിൽ വെച്ച് കണ്ടാൽ പനിനീർപ്പൂവിനെ ഉപേക്ഷിക്കും. പൂജാരി എന്നെ കണ്ടാൽ വിഗ്രഹത്തെ പൂജിക്കുന്നതെങ്ങനെ? റോസാദലത്തിലെ സൗരഭ്യമെന്ന പോലെ ഞാൻ എൻ്റെ കവിതയിൽ മറഞ്ഞുകിടക്കുന്നു. ആർക്കെങ്കിലും എന്നെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ കവിതയിലേക്ക് നോക്കട്ടെ. നിസാബീഗം കവിയായിരുന്നു, ഔറംഗസീബിൻ്റെ മകൾ. അധികാരത്തിൻ്റെ, സ്വേച്ഛാധിപത്യത്തിൻ്റെ ഉത്തുംഗശൃംഗത്തിൽ നിന്ന് കവിതയുടെ കന്മദമായി പ്രവഹിച്ചവൾ നിസാബീഗം. ഒരു പാട്ട് കേൾക്കാം.

വാൽമീകി രാമായണത്തിൽ ഏറ്റവും മനോഹരമായ വരികൾ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നിനൊന്നു മെച്ചം. പലതിനും പല അഭിപ്രായമുണ്ട്. വരരുചിയുടെ കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണെന്നറിയുമോ? സരയുവിൻ്റെ തീരത്തുള്ള പുൽത്തകിടിയിൽ ശ്രീരാമനും ലക്ഷ്മണനും കിടന്നുറങ്ങുകയാണ്. കിഴക്കൻ ചക്രവാളം പുലരിപ്രഭയാൽ തുടുത്തു. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ വിളിച്ചുണർത്തുകയാണ്. കൗസല്യ, സുപ്രജ, രാമ, പൂർവസന്ധ്യ പ്രവർത്തതെ, ഉത്തിഷ്ഠ നരശാർദൂല, കർത്തവ്യം ദൈവമാഹ്നികം. കൗസല്യയുടെ സുസന്താനമായ രാമ ഇതാ പ്രഭാതമായി കഴിഞ്ഞു. ഹേ പുരുഷശ്രേഷ്ഠ, എഴുന്നേറ്റാലും പ്രഭാതകൃത്യങ്ങൾ അനുഷ്ഠിച്ചാലും എന്തുജ്വലമായ കവിതയാണെന്ന് നോക്കൂ. ഒരു വിളിച്ചുണർത്തൽ ഇങ്ങനെയായിരിക്കണം. ആസുരമായ അന്ധകാരത്തെ നിർമാർജനം ചെയ്യുന്ന ആധ്യാത്മിക പ്രകാശമാണ് ശ്രീരാമൻ എന്ന് ധ്വനിപ്പിക്കുന്നതിൻ്റെ സൗന്ദര്യം എത്ര ഗംഭീരമാണ്! ഒരു കവിക്ക് ഇങ്ങനെ കുറിക്കാനാവും. കവിത എന്നുവെച്ചാൽ ഇങ്ങനെ ആയിരിക്കുകയും വേണം. ഒരു പാട്ട് കേൾക്കാം.

സുഖദവീരാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം. സുഖമായി ഉറങ്ങിയാലല്ലേ സന്തോഷത്തോടുകൂടി ഉണരാനാവൂ. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ നമുക്ക് കർമ്മനിരതമാകാൻ കഴിയൂ. ഒരു പകൽ നമുക്ക് ക്രിയാത്മകമാകാൻ കഴിയൂ. അതുകൊണ്ട് ഇപ്പോൾ സുഖമായി ഉറങ്ങാം. ഒപ്പമുണ്ടായിരുന്നത് മധുജൻ. സന്തോഷം, സ്നേഹം.